ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇനത്തിന്റെ സൗഭാഗ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 6-ന്റെ സമതല ഭൂമികകളിലാണ്. 1535 ജൂലൈ 6, 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഇംഗ്ലീഷ് ജനതയുടെ അഭിമാനമായ തോമസ് മൂർ അന്തരിച്ചു. 1782 ജൂലൈ 6, നാഗപട്ടണം യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1885 ജൂലൈ 6, പേപ്പെട്ടി വിഷ ചികിത്സയിൽ ലോകത്തിനാകെ ആശ്വാസം പകർന്ന ആദ്യ പരീക്ഷണം ഡോക്ടർ ലൂയി പാസ്റ്റർ പാരീസിൽ വെച്ച് നടത്തുന്നു. 1892 ജൂലൈ 6, ലണ്ടൻ നഗരത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു ഇന്ത്യക്കാരൻ ബ്രിട്ടീഷ് പാർലമെന്റിലേക്കുള്ള വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചിരിക്കുന്നു. ജയിച്ച വ്യക്തിയുടെ പേര് ദാദാഭായ് നവറോജി.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മനോഭാവം മാറുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ മാറുകയാണ്. തികച്ചും അത്ഭുതം പോലെ. എവിടെയും പുതിയ അവസരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. പ്രശ്നത്തിനുള്ളിൽ തന്നെയുള്ള പരിഹാരം കണ്ടെത്തി എളുപ്പത്തിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കുക. ഊർജ്ജസ്വലമായ നേതൃത്വത്തിലേക്ക് ഉയരുക. സ്വയം പ്രേരിത ലക്ഷ്യബോധം കൊണ്ട് ജീവിതത്തെ ആസ്വാദ്യമാക്കി തീർക്കുക. വലിയ കാര്യങ്ങൾ സാഹസികതയോടെ ആസൂത്രിതമായി ആയാസരഹിതമായി ചെയ്യുക. നന്മകൾ കൊണ്ട് ഹൃദയം നിറയട്ടെ. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും സൗന്ദര്യം ആസ്വദിക്കുക. സ്നേഹത്തെയും മൂല്യങ്ങളെയും ആദരിക്കുക. മഹത്തായ മാതൃകകളായി മാറാൻ ശ്രമിക്കുക. ഇതിനെയൊക്കെയാണ് പൊതുവെ ക്രിയാത്മക ചിന്തകൾ എന്ന് പറയുന്നത്. ഇതിനാവശ്യമായ മനോഭാവം ആർജിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തെ നിങ്ങൾക്ക് എത്ര മനോഹരമായി നിർവചിക്കാനാകുമെന്നറിയാമോ? എന്തൊക്കെ കാര്യങ്ങൾ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ട്? വളരെ പോസിറ്റീവായി അതൊക്കെ മാറ്റിവച്ചിട്ട് നിസ്സാരവും അനാവശ്യവുമായ ചിന്തകളിൽ വ്യാപരിക്കുന്ന ആളാണോ നിങ്ങൾ? കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അസ്വസ്ഥരുമായിരിക്കും. ഒന്നും സ്വസ്ഥതയോടെ ചെയ്യാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല എന്ന് പരാതി.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഉറക്കമില്ലായ്മ ശാരീരിക ക്ഷീണം മാത്രമല്ല, മാനസിക ഉത്കണ്ഠയും പിരിമുറുക്കങ്ങളും ക്ഷണിച്ചു വരുത്തും. നിഷേധാത്മക ചിന്തകളോ ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളോ ആണ് സാധാരണഗതിക്ക് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്നത്. രാത്രി മുഴുവൻ ഉണർന്നുകിടക്കുക എന്നത് അത്യന്തം ക്ലേശം നിറഞ്ഞ അനുഭവമാണ്. പകൽ സമയത്ത് സജീവമായി കാണപ്പെടുന്ന ചിലർ ഇരുട്ടായി കഴിയുമ്പോൾ നിഷേധാത്മക ചിന്തകളിലേക്ക് വഴുതി വീഴും. ഉറക്കം ലഭിക്കാത്തതുപോലെ ഉത്കണ്ഠയും ഭയവും അവരെ പിടികൂടും. ഇങ്ങനെയുള്ളവർ പകൽ സമയത്ത് ഉറങ്ങിപ്പോവുക സ്വാഭാവികമാണ്. വാഹനമോടിക്കുമ്പോഴും ഗൌരവമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉറങ്ങിപ്പോകുവാനുള്ള സാധ്യത ഏറെയാണ്. ഉറക്കം പരിശീലിക്കുകയും പ്രസാദാത്മക ചിന്തകൾ പുലർത്തുകയുമാണ് ഇതിനുള്ള പ്രതിവിധി. നിദ്രാ ന്യൂനതകളിൽ കൂർക്കം വലി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒപ്പം ഉറങ്ങുന്നവർക്കും തൊട്ടടുത്ത മുറികളിൽ ഉറങ്ങുന്നവർക്കും ഒരാളുടെ കൂർക്കം വലി അലോസരമുണ്ടാക്കും. കൂർക്കം വലി ഒരാൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല. ശ്വാസതടസ്സമുള്ളവരിലും അമിത വണ്ണമുള്ളവരിലുമാണ് സാധാരണയായി കൂർക്കം വലി കണ്ടുവരുന്നത്. കിടക്കുന്ന പൊസിഷൻ ശരിയല്ലെങ്കിൽ കൂർക്കം വലി ഉണ്ടാകും. ഉറക്കത്തിൽ ചിരിക്കുന്നവരുമുണ്ട്. ചിലർ ചിരിക്കുകയും അട്ടഹസിക്കുകയും നിലവിളിക്കുകയും ചെയ്യും. സ്വപ്നങ്ങളോടനുബന്ധമായോ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ബഹിർസ്ഫുരണമായോ ഇതിനെ കാണാവുന്നതാണ്. ഗാഢനിദ്രയിൽ നിന്ന് വിളിച്ചുണർത്തുമ്പോൾ അസ്വസ്ഥപ്പെടുകയും അക്രമാസക്തമാവുകയും ചെയ്യുന്നവരുണ്ട്. ഇത്തരം ന്യൂനതകളെല്ലാം വിദഗ്ധമായി മനഃശാസ്ത്ര ചികിത്സയിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. സോമനാംബുലിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതും നിദ്രാന്യൂനതയുടെ ഒരു വകഭേദമാണ്. ഇത്തരത്തിലുള്ള നിദ്രാന്യൂനതകളുടെ പരിഹാരത്തിന് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പരിശീലിക്കുകയും ഗൌരവമായി അനുവർത്തിക്കുകയും ചെയ്യണം. മനുഷ്യന്റെ ജൈവ ഘടികാരം ക്രമീകൃതമാക്കുക. ഓരോ കാര്യങ്ങൾക്കും വേർതിരിച്ചിരിക്കുന്ന സമയം ക്രമീകരിക്കുക. ഉറക്കത്തിന് ആവശ്യമായ സമയം വേർതിരിക്കണം. സാമൂഹ്യ മര്യാദകൾ പാലിക്കുകയും സാമൂഹ്യ ക്രമം നിലനിർത്തുവാനും ശ്രമിക്കുമ്പോൾ ജൈവ ഘടികാരം താളം തെറ്റാതെ സൂക്ഷിക്കുക. രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക. ഭക്ഷണം കഴിഞ്ഞ് ഉടനെ ഉറങ്ങരുത്. അമിത ഭക്ഷണശീലം ഉപേക്ഷിക്കുക. പ്രത്യേകിച്ച് രാത്രി വളരെ മിതമായി കഴിക്കുക. ഉറങ്ങാൻ കിടക്കുന്ന സമയം പരമാവധി നിജപ്പെടുത്തുക. ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നാലും അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക. ചെറിയ ധ്യാനത്തോടുകൂടി കിടക്കിലേക്ക് പോവുക. കിടക്കുന്നതിനു മുൻപ് മനസ്സ് ശാന്തമാക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ സംഗീതം താഴ്ന്ന ശബ്ദത്തിൽ ശ്രവിക്കുന്നതും നല്ല ഉറക്കം കിട്ടാൻ സഹായകരമാണ്. ഉറക്കം കുറവാണ് എന്നത് മനസ്സിന്റെ ഭാരമായി മാറരുത്. ഒരു രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് ഉത്കണ്ഠയായി തീരരുത്. ഉണർന്നതിനു ശേഷം കിടക്കയിൽ അധിക നേരം ചുരുണ്ടുകൂടി കിടക്കരുത്. പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും അരുത്. ഉണരുമ്പോൾ മനസ്സിന്റെ ശാന്തത നിലനിർത്തുവാൻ പ്രാർത്ഥനയും ശരീരത്തിന്റെ ശുചിത്വം നിലനിർത്തുവാനുള്ള പരിപാലനവും വേണം.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സ്വരരാഗങ്ങളുടെയും കിഴക്ക് പടിഞ്ഞാറുകളുടെയും വൃതിവ്യാപനങ്ങളുടെ സമ്മോഹനത. പ്രഭാത ശബ്ദത്തിൽ ഇനി രാഗലയം, ഒരു ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ
1: ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണികോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ബാലാമണിയമ്മയെ കുറിച്ച് കേൾക്കാം. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവയത്രിയായിരുന്നു ബാലാമണിയമ്മ. മാതൃത്വത്തിന്റെ കവയത്രി എന്നറിയപ്പെടുന്ന ബാലാമണിയമ്മ ജീവിതാനുഭവങ്ങളുടെ നിരവധി തലങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിച്ചു. സ്നേഹം, വാത്സല്യം, ആർദ്രത ഇവയെല്ലാം നിറഞ്ഞു തുളുമ്പുന്ന വരികളാണ് ബാലാമണിയമ്മയുടെ കവിതകൾ. മാതൃഭാവവും ശൈശവ നിഷ്കളങ്കതയും മനോഹരമായി അവതരിപ്പിക്കുന്ന രചനകൾ. മാതൃവാത്സല്യത്തിന്റെ ചൂട് പകർന്ന ആ കവിതകൾ ഒരു താരാട്ട് പോലെ ഇന്നും മലയാളികൾ ചൊല്ലുന്നു. പക്ഷേ അതിനുമപ്പുറം ദേശഭക്തിയും ദാർശനികതയും തുളുമ്പുന്ന വരികളും ആ തൂലികയിൽ വിരിഞ്ഞു. തോട്ടിലാട്ടും ജനനിയെ പെട്ടെന്ന് തട്ടിനീക്കി രണ്ടോമന കയ്യുകൾ, കേട്ടു പിന്നിൽ നിന്ന് ഇക്കിളി വാക്കുകൾ, കാട്ടുകെന്നുടെ കൊച്ചനിയെത്തിയെ മണ്ണുവാരി മതിയാം വരെ കളിച്ചുണ്ണി ഇപ്പോൾ തിരിച്ചെത്തിയേയുള്ളൂ. ഇങ്ങനെ എന്നും വായനക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എത്രയോ കവിതാശകലങ്ങൾ. ചിറ്റഞ്ഞൂർ കോവിലകത്ത് കുഞ്ചുണ്ണി രാജയുടെയും നാലപ്പാട്ട് കൊച്ചുകുട്ടിയമ്മയുടെയും മകളായി തൃശൂർ ജില്ലയിലെ പുന്നിയൂർ കുളത്ത് നാലപ്പാട്ട് തറവാട്ടിൽ 1909 ജൂലൈ 19 ബാലാമണിയമ്മയുടെ ജനനം. കവിയായ നാലപ്പാട്ട് നാരായണ മേനോൻ അമ്മാവനായിരുന്നു. അമ്മാവന്റെ ഗ്രന്ഥശേഖരവും ശിക്ഷണവും ഔപചാരിക വിദ്യാഭ്യാസവും ലഭിക്കാതിരുന്ന ബാലാമണിക്ക് മാർഗദർശകമായി 1928 മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായിരുന്ന വി എം നായരെ വിവാഹം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടി മകളാണ്. ചെറുപ്പം മുതലേ കവിത എഴുതിയിരുന്ന ബാലാമണിയമ്മയുടെ ആദ്യ കവിതയായ കൂപ്പുകൈ ഇറങ്ങുന്നത് 1930 കൊച്ചി മഹാരാജാവായിരുന്ന പരീക്ഷത്ത് തമ്പുരാനിൽ നിന്ന് 1947 സാഹിത്യ നിപുണ ബഹുമതി നേടി. ബാലാമണിയമ്മയുടെ മഴിവിന്റെ കഥ എന്ന കവിത ഏറെ ശ്രദ്ധേയമാണ്. പുരാണ കഥകൾക്കും കഥാപാത്രങ്ങൾക്കും സ്വന്തമായി ഒരു വ്യാഖ്യാനം നൽകാൻ അവർക്ക് കഴിഞ്ഞു. നാടകീയ സ്വാഗതാഖ്യാന രൂപത്തിൽ രചിച്ചിട്ടുള്ള ഈ കവിതയിൽ പരശുരാമന്റെ മനോവികാരങ്ങളാണ് ചിത്രീകരിക്കുന്നത്. കേരളത്തിന്റെ പശ്ചാത്തലവും കേരളത്തിന്റെ വർത്തമാനകാല അവസ്ഥയും എല്ലാം ഈ കവിതയിൽ പരശുരാമന്റെ മനസ്സിലൂടെ കവയത്രി കാട്ടിത്തരുന്നു. ലളിതവും പ്രസന്നവുമായ ശൈലിയിൽ മനുഷ്യ മനസ്സിന്റെ അഗാധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ബാലാമണിയമ്മയുടെ കവിതകൾ. മാതൃത്വവും നിഷ്കളങ്കമായ ശൈശവഭാവവും അവയിൽ മുന്നിട്ടു നിന്നു. അമ്മ, കുടുംബിനി, സ്ത്രീഹൃദയം, കളിക്കൊട്ട, പ്രണാമം, സോപാനം, മുത്തശ്ശി, അമൃതം ഗമയ, നിവേദ്യം, മാതൃഹൃദയം, കളങ്കമറ്റ കൈ എന്നിവയാണ് മറ്റ് പ്രധാന കൃതികൾ. നിരവധി ബഹുമതികളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 5 വർഷത്തോളം അൾഷീമേഴ്സ് രോഗിയായിരുന്നു. 2004 സെപ്റ്റംബർ 29 അന്തരിച്ചു. ഓണവെളിച്ചം എന്ന കവിതയിൽ നിന്നും വെണ്ണിലാവോളമായി പൊൻവെയിൽ നാളമായി മണ്ണിന്റെ മക്കൾക്കും എത്തിയറ്റി മാവേലി മന്നന്റെ മാലാറ്റും പുഞ്ചിരി മാമല നാട്ടിനെ സ്പർശിച്ചല്ലോ. ആ വിശ്വവന്യൻ തൻ ആശീർവചനങ്ങൾ ആറ്റിലും കാറ്റിലും കേൾക്കായല്ലോ. ഇങ്ങേതു പാഴ്മരക്കൊമ്പിലും പക്ഷികൾ സംഗീതമേളം തുടർന്നാരല്ലോ. ഭൂമിയിൽ പച്ചപ്പും മർത്തിഹൃദയത്തിൽ പ്രേമക്കുളിർമയും വ്യാപിച്ചല്ലോ. പാടത്തും തോപ്പിലും പൂതയിടും മക്കളെ പാടിക്കൊണ്ടങ്ങിങ്ങലയുവോരേ. മായാതെ നിൽക്കാവൂ നിങ്ങളിൽ എന്നെന്നും ഈ ഓണനാളുകൾ തൻ വെളിച്ചം. ഭാവിതൻ മുൾച്ചെടി പൂക്കള കൈകൾക്ക് നോവാതെ നുള്ളുവാനൊക്കും വണ്ണം. ഇങ്ങനെ ലളിതമായ വരികൾ കൊണ്ട് മനസ്സിനെ പ്രകാശമാക്കാൻ കഴിയും വിധമുള്ള രചനകൾ സാധ്യമാക്കിയ എഴുത്തുകാരിയാണ് ബാലാമണിയമ്മ. തന്റെ കവിതകൾ പണ്ഡിതോചിതമാവരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പഴയകാല കവികൾ പറയുന്നത് പോലെ ഉഴിയിൽ ചെറിയവർക്ക് ഉര ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു ബാലാമണിയമ്മ കവിതകൾ കുറിച്ചത്. കാലമിത്ര കടന്നുപോയിട്ടും അവ കാവ്യ സൗരഭ്യമാർന്ന് നിലകൊള്ളുന്നതും അതുകൊണ്ട് തന്നെയാണ്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നതാനും. കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു ഗ്രാമത്തിലെ പഴയ ആൽമരച്ചുവട്ടിൽ എല്ലാ ദിവസവും കുറച്ച് വയോധികർ ഒത്തുകൂടാറുണ്ടായിരുന്നു. അവരിൽ ഒരാൾ എപ്പോഴും തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കും. മക്കളുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വീട്ടിലെ വഴക്കുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ ഒന്നും മറച്ചു വയ്ക്കാറില്ല. മറ്റൊരാൾ അതേ കൂട്ടത്തിലുണ്ടായിരുന്നു. അയാൾ എല്ലാവരോടും സൗഹൃദത്തോടെ സംസാരിക്കും, എല്ലാവരെയും ശ്രദ്ധയോടെ കേൾക്കും. എന്നാൽ തന്റെ ജീവിതത്തെക്കുറിച്ച് അധികം ഒന്നും പറയില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിൽ കൂടുതൽ ബഹുമാനം ലഭിച്ചത് രണ്ടാമത്തെ വ്യക്തിക്കായിരുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അയാൾ സമ്പന്നനായതുകൊണ്ടല്ല, വലിയ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടുമല്ല, മറിച്ച് എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ മൗനം പാലിക്കണമെന്നും അയാൾക്കറിയാമായിരുന്നു. ജീവിതത്തിലെ എല്ലാ പേജുകളും എല്ലാവർക്കും മുന്നിൽ തുറന്നു വയ്ക്കാതിരുന്ന ആ ചെറിയ ശീലം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കൂടുതൽ ആകർഷകമാക്കിയത്. ഇന്നത്തെ ലോകം നിരന്തരം സംസാരിക്കുന്നവരുടെ ലോകമാണ്. സോഷ്യൽ മീഡിയയിൽ ഓരോ നിമിഷവും ആളുകൾ സ്വന്തം ജീവിതം പ്രദർശിപ്പിക്കുന്നു. രാവിലെ എന്ത് കഴിച്ചു, വൈകുന്നേരം എവിടെ പോയി, ആരോട് സംസാരിച്ചു, എന്ത് വാങ്ങി, എല്ലാം ലോകത്തെ അറിയിക്കാനുള്ളൊരു മത്സരമാണ് പലപ്പോഴും നടക്കുന്നത്. എന്നാൽ അതേസമയം മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പങ്കുവയ്ക്കാത്തവർ പലപ്പോഴും കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നവരുമാണ്. മനുഷ്യ മനസ്സിന് അപൂർണതയോട് ഒരു പ്രത്യേക ആകർഷണമുണ്ട്. ഒരു പുസ്തകത്തിന്റെ അവസാന പേജ് കീറിപ്പോയാൽ അതെന്തായിരിക്കുമെന്നറിയാൻ നമുക്ക് താല്പര്യം തോന്നും. ഒരു സിനിമ പെട്ടെന്ന് അവസാനിച്ചാൽ അതിന്റെ ബാക്കി കഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതേ നിയമം മനുഷ്യരിലും പ്രവർത്തിക്കുന്നു. നമ്മളെക്കുറിച്ച് എല്ലാം എല്ലാവർക്കും അറിയാമെങ്കിൽ അവർക്ക് നമ്മളെക്കുറിച്ച് അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ പ്രത്യേക താല്പര്യം ഉണ്ടാകില്ല. എന്നാൽ ചില കാര്യങ്ങൾ നാം ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു നിഗൂഢത കൈവരുന്നു. ചരിത്രത്തിലെ മഹാന്മാരെ നോക്കിയാലും ഇത് കാണാം. മഹാത്മാഗാന്ധിയോ എബ്രഹാം ലിങ്കണോ അവരുടെ ജീവിതത്തിലെ എല്ലാ സ്വകാര്യ വിവരങ്ങളും ലോകത്തോട് പങ്കുവച്ചിരുന്നില്ല. അവർ സംസാരിച്ചപ്പോൾ അത് ആവശ്യമായ കാര്യങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ വാക്കുകൾക്കും ആളുകൾ വില കൽപ്പിച്ചു.

ഒരു സ്കൂൾ ക്ലാസ്സിന് രണ്ട് വിദ്യാർത്ഥികളെ സങ്കല്പിക്കുക. ഒരാൾ ദിവസവും തന്റെ കുടുംബകാര്യങ്ങളും സുഹൃത്തുക്കളുമായുള്ള വഴക്കുകളും ഭാവി പദ്ധതികളും നിരന്തരം സംസാരിക്കുന്നു. മറ്റൊരാൾ എല്ലാവരോടും സൗഹൃദപരമായി ഇടപെടുന്നു, പക്ഷെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വർഷാവസാനമാകുമ്പോൾ രണ്ടാമത്തെ വിദ്യാർത്ഥിയോടാണ് സഹപാഠികൾക്ക് കൂടുതൽ ബഹുമാനം തോന്നുക. കാരണം അയാളുടെ വാക്കുകൾക്ക് ഒരു ഭാരമുണ്ടെന്ന് അവർക്ക് അനുഭവപ്പെടും. ഇതിന് പിന്നിൽ സ്കേഴ്സിറ്റി പ്രിൻസിപ്പൽ എന്ന മനഃശാസ്ത്ര തത്വമുണ്ട്. എളുപ്പത്തിൽ ലഭിക്കുന്നതിനേക്കാൾ അപൂർവമായി ലഭിക്കുന്നതിനെ മനുഷ്യർ കൂടുതൽ വിലമതിക്കും. ഒരു സാധനം വിപണിയിൽ ധാരാളമുണ്ടെങ്കിൽ അതിന് വലിയ വിലയുണ്ടാകില്ല. എന്നാൽ അതേ സാധനം അപൂർവമാണെങ്കിൽ അതിന്റെ മൂല്യമുയരും. മനുഷ്യരുടെ കാര്യത്തിൽ ഇത് ബാധകമാണ്. എല്ലാവർക്കും എപ്പോഴും ലഭ്യമാകുന്ന ഒരാളേക്കാൾ സ്വന്തം അതിരുകൾ കാത്തുസൂക്ഷിക്കുന്ന ഒരാൾക്ക് കൂടുതൽ മൂല്യം ലഭിക്കും. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, മിതഭാഷിത്വം എന്നത് അഹങ്കാരമല്ല, എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കലുമല്ല, മറിച്ച് എന്ത് പങ്കുവെക്കണമെന്നും എന്ത് സ്വകാര്യമായി സൂക്ഷിക്കണമെന്നും തിരിച്ചറിയാനുള്ള പക്വതയാണത്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും എല്ലാവരോടും പറയുന്നത് എല്ലായ്പ്പോഴും നല്ല ഫലം നൽകണമെന്നില്ല. ഒരു വ്യക്തി തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവരോടും തുറന്നു പറയുകയാണെങ്കിൽ ചിലർ സഹതപിച്ചേക്കാം, എന്നാൽ ചിലർ അതിനെ പരിഹസിക്കാനും സാധ്യതയുണ്ട്. ഒരാൾ തന്റെ എല്ലാ ബലഹീനതകളും തുറന്നു കാണിക്കുമ്പോൾ ചിലർ അതിനെ ഭാവിയിൽ അദ്ദേഹത്തിനെതിരായ ആയുധമാക്കാനും ഇടയുണ്ട്. ഇതുകൊണ്ടാണ് വൈകാരിക സുരക്ഷിതത്വം എന്ന ആശയം

സ്ഥാനമാകുന്നത്. നമ്മുടെ മനസ്സിന്റെ എല്ലാ വാതിലുകളും എല്ലാവർക്കും തുറന്നു കൊടുക്കേണ്ടതില്ല. ചില മുറികൾ ഏറ്റവും വിശ്വസ്തരായ ആളുകൾക്കായി മാത്രം തുറക്കുന്നതാണ് ബുദ്ധി. ഒരു മനോഹരമായ ഉദാഹരണമുണ്ട്. ഒരു രാജാവ് തന്റെ കൊട്ടാരത്തിന്റെ എല്ലാ വാതിലുകളും എപ്പോഴും തുറന്നു വെച്ചാൽ ശത്രുക്കൾക്ക് അകത്ത് കയറാൻ എളുപ്പമാകും. എന്നാൽ പ്രധാനപ്പെട്ട മുറികൾ സുരക്ഷിതമായി സൂക്ഷിച്ചാൽ മാത്രമേ രാജ്യം സംരക്ഷിക്കപ്പെടൂ. നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. മറ്റൊരു വലിയ ഗുണം, മിതഭാഷിത്വം നമ്മെ മികച്ച ശ്രോതാക്കളാക്കി മാറ്റുന്നു എന്നതാണ്. ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും സംസാരിക്കാനാണ് താല്പര്യം, കേൾക്കാൻ ആളുകൾ കുറവാണ്. ഒരു വ്യക്തി നിങ്ങളോട് തന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഉടനെ സ്വന്തം കഥ പറയാൻ തുടങ്ങാതെ അദ്ദേഹത്തെ ശ്രദ്ധയോടെ കേൾക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനം ലഭിക്കും.

ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭാഷണ പങ്കാളികൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരല്ല എന്നതാണ്, മറിച്ച് തങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുന്നവരാണ്. കാരണം കേൾക്കപ്പെടുക എന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു വൈകാരിക ആവശ്യമാണ്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഈ വിഷയം കൂടുതൽ പ്രസക്തമാണ്. ഇന്ന് പലരും സ്വന്തം ജീവിതത്തെ ഒരു പ്രദർശന വസ്തുവായി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും വിജയകരമായ ചില വ്യക്തികളെ ശ്രദ്ധിച്ചാൽ അവരെല്ലാ കാര്യങ്ങളും പരസ്യമാക്കാറില്ല. അവരുടെ ജീവിതത്തിൽ സ്വകാര്യമായി സൂക്ഷിക്കുന്ന മേഖലകളുണ്ടാകും. അത് അവരുടെ ആത്മവിശ്വാസത്തിന്റെയും മാനസികാരോഗ്യത്തിന്റെയും ഭാഗമാണ്. അമിതമായി സ്വയം വെളിപ്പെടുത്തുന്നതിന് മറ്റൊരു അപകടവുമുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങും. ഓരോ തീരുമാനത്തിനും അംഗീകാരം തേടും. എന്നാൽ സ്വന്തം ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കുന്നവർക്ക് സ്വന്തം തീരുമാനങ്ങളിൽ കൂടുതൽ ഉറച്ചു നിൽക്കാൻ കഴിയും. ജീവിതത്തിൽ വിജയിച്ച പല വ്യക്തികളുടെയും ഒരു പൊതു സ്വഭാവം ശ്രദ്ധിക്കാം. അവർ എല്ലാവരോടും സൗഹൃദപരമായിരിക്കും. പക്ഷെ സ്വന്തം ലക്ഷ്യങ്ങളെയും പദ്ധതികളെയും കുറിച്ച് അനാവശ്യമായി സംസാരിക്കാറില്ല. കാരണം ചില സ്വപ്നങ്ങൾ വളരാൻ നിശബ്ദത ആവശ്യമാണ്. ഒരു വിത്ത് മണ്ണടിയിൽ ഒളിഞ്ഞു കിടക്കുമ്പോഴാണ് വൃക്ഷമായി വളരുന്നത്. അത് ദിവസവും പുറത്തെടുത്ത് ആളുകളെ കാണിച്ചാൽ വളരുകയില്ല. മനുഷ്യന്റെ ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാവരോടും നല്ല ബന്ധം പുലർത്തുക, സൗഹൃദത്തോടെ പെരുമാറുക, സ്നേഹത്തോടെ സംസാരിക്കുക. എന്നാൽ നിങ്ങളുടെ ആത്മാവിന്റെ എല്ലാ വാതിലുകളും എല്ലാവർക്കും തുറന്നുകൊടുക്കരുത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളെ സത്യമായി സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾക്കും വേണ്ടി മാത്രം സൂക്ഷിക്കുക. കാരണം നിശബ്ദത പലപ്പോഴും വാക്കുകളേക്കാൾ ശക്തമാണ്. ദുരൂഹത പലപ്പോഴും പ്രകടനത്തേക്കാൾ ആകർഷകമാണ്. സ്വകാര്യത പലപ്പോഴും പ്രതിരോധത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപമാണ്. ജീവിതത്തിന്റെ യഥാർത്ഥ ജ്ഞാനം കൂടുതൽ സംസാരിക്കുന്നതിലല്ല, എവിടെ നിർത്തണം എന്നറിയുന്നതിലാണ്. എല്ലാം പറയാനുള്ള കഴിവുള്ളവനാകുക എന്നതിനേക്കാൾ എന്ത് പറയാതിരിക്കണം എന്ന് തിരിച്ചറിയാനുള്ള പക്വത കൈവരിക്കുക എന്നതാണ് യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ അടയാളം. മനുഷ്യനെ വില മതിക്കുന്നത് അയാൾ എത്ര സംസാരിക്കുന്നു എന്നതുകൊണ്ടല്ല, അയാളുടെ മൗനത്തിനുള്ളിലെ ആഴം കൊണ്ടാണ്. ചിലപ്പോൾ പറയാത്ത കഥകളാണ് മനുഷ്യനെ ഏറ്റവും മനോഹരമാക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: പൗരുഷം എന്നത് അക്രമാസക്തതയോ ആധിപത്യം സ്ഥാപിക്കലോ ആണെന്ന പഴയ ധാരണകളെ തിരുത്തിക്കുറിക്കുന്നതാണ് പുതിയ പഠനങ്ങൾ. സഹകരണാത്മകമായി പെരുമാറുന്നവരിലും വൈകാരിക നിയന്ത്രണമുള്ളവരിലും ടെസ്റ്റോസ്റ്റിറോൺ അളവ് കൂടുതൽ സ്ഥിരതയോടെ കാണപ്പെടുന്നു എന്നത് ശാസ്ത്രീയമായി ശരിയാണ്. നമ്മുടെ സമൂഹത്തിൽ പൗരുഷം അല്ലെങ്കിൽ ആൺകരുത്ത് എന്ന വാക്കിന് ചില പ്രത്യേക നിർവചനങ്ങളുണ്ട്. ഉറക്കെ സംസാരിക്കുക, ദേഷ്യപ്പെടുക, മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കുക, ഇതൊക്കെയാണ് യഥാർത്ഥ കരുത്തിന്റെ ലക്ഷണങ്ങളെന്ന് നമ്മൾ കാലങ്ങളായി വിശ്വസിച്ചു പോരുന്നു. ആണുങ്ങൾ കരയാൻ പാടില്ല, അവനൊരു പാപമാണ്, അവന് ആൺകുട്ടികളുടെ ആ ഒരു തന്റേടമില്ല തുടങ്ങിയ വാക്കുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ശാസ്ത്രം ഇന്ന് ഈ ധാരണകളെ പാടെ തിരുത്തിക്കുറിക്കുകയാണ്. യഥാർത്ഥ കരുത്ത് എന്നത് പുറമേ കാണിക്കുന്ന ആക്രോശങ്ങളിലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ശാന്തതയിലാണെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. ഒരാൾ എത്രത്തോളം സഹകരണാത്മകമായി പെരുമാറുന്നുവോ, സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവന് സാധിക്കുന്നുവോ, അത്രത്തോളം അവൻ ശാരീരികമായും മാനസികമായും കരുത്തനാണെന്നാണ് പുതിയ കണ്ടെത്തൽ. നൂറിലധികം ആളുകളിൽ ആഴ്ചകളോളം നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ അത്ഭുതകരമായ ഒരു വസ്തുതയുണ്ട്. ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന, എപ്പോഴും ദേഷ്യപ്പെടുന്ന പുരുഷന്മാരെക്കാൾ ശാന്തരായിരിക്കുന്നവരിലും മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരിലും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് 12 മുതൽ 18% വരെ കൂടുതലായി കാണപ്പെടുന്നു. ഇത് വലിയൊരു തിരിച്ചറിവാണ്. നമ്മൾ പലപ്പോഴും കരുതാറുള്ളത് ടെസ്റ്റോസ്റ്റിറോൺ കൂടുന്നതുകൊണ്ടാണ് ഒരാൾ അക്രമാസക്തനാകുന്നത് എന്നാണ്. എന്നാൽ സത്യത്തിൽ വൈകാരിക നിയന്ത്രണമുള്ളവരിലാണ് ഈ ഹോർമോൺ ശരിയായ അളവിൽ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ മാത്രമേ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കൂ. അനാവശ്യമായി ദേഷ്യപ്പെടുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നത് ശാരീരികമായ തളർച്ചയ്ക്കും ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നു. ചുരുക്കത്തിൽ, തന്റേടം കാണിക്കാൻ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല എന്നർത്ഥം. മനോധൈര്യത്തോടെ കാര്യങ്ങളെ നേരിടാനുള്ള ആത്മസംയമനമാണ് യഥാർത്ഥ പൗരുഷം. നമുക്ക് ചുറ്റുമുള്ള പലരെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ, ബഹളം വയ്ക്കാതെ, ശാന്തമായി ആ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരാളുണ്ടാകും. നമ്മൾ വിചാരിച്ചേക്കാം അയാൾ പേടിച്ചിട്ടാണെന്ന്. എന്നാൽ സത്യത്തിൽ അയാളാണ് ഏറ്റവും വലിയ കരുത്തൻ. സ്വന്തം ദേഷ്യത്തെയും സംഘർത്തെയും നിയന്ത്രിക്കാൻ കഴിയുക എന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കലയാണ്, ഒരു വലിയ സൂപ്പർ പവറാണ്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതും ഒരു ബലഹീനതയായി കാണുന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. സഹാനുഭൂതിയും ക്ഷമയുമുള്ള പുരുഷന്മാർ ജീവിതത്തിലെ ഏത് വലിയ കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ പ്രാപ്തരായിരിക്കും. അവരാണ് കുടുംബത്തിലും ജോലിസ്ഥലത്തും യഥാർത്ഥ നേതാക്കളായി മാറുന്നത്. കാരണം ആധിപത്യം സ്ഥാപിക്കുന്നവരെയല്ല, ചേർത്തു പിടിക്കുന്നവരെയാണ് ലോകം ബഹുമാനിക്കുന്നത്. ഈ ആഴ്ച നമുക്കൊരു കാര്യം പരീക്ഷിച്ചു നോക്കാം. ദേഷ്യം വരേണ്ട അല്ലെങ്കിൽ ധൃതി കാണിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കാം. അവിടെ ക്ഷമ കാണിക്കുന്നത് നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ കരുത്തിന്റെ അടയാളമാണ്. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും സഹകരണത്തോടെയും പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു പോരാളിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തതയെ അഭിമാനത്തോടെ കാണുക. നിങ്ങൾ ആരാണോ അതിൽ അഭിമാനം കൊള്ളുക. പരുക്കൻ ഭാവങ്ങൾ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ലോകത്തെ കീഴടക്കാം. സ്നേഹവും ശാന്തതയും നിങ്ങളുടെ ആയുധങ്ങളാവട്ടെ.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗതടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: മിസ്റ്റർ ജോസഫ് അലക്സ്, നിങ്ങൾ ഈ ഫയൽ കണ്ടോ? ജില്ലയിൽ ചാർജ് എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെ കുറിച്ച് സർക്കാരിന് ലഭിച്ച പരാതികളാ ഇത് നിറച്ചു. ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം, യു ആർ ടൂ മച്ച്, ടൂ മച്ച്. ഇയാളോട് ഇങ്ങനെ മൈൽഡായിട്ട് കാര്യമൊന്നുമില്ല സി എം. ദാ ഫോറൻസിക് സെന്ററിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിർദ്ദേശിച്ചനുസരിച്ച് മന്ത്രി ജോൺ വർഗീസും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടായത്. അതായത്
2: വായിച്ചു മനക്കണമെന്നില്ല സർ. ക്രമസമാധാന പ്രശ്നങ്ങളിൽ വഴിവിട്ട തിടുക്കം, ഡേ ടു ഡേ ഇഷ്യൂസിൽ പോലീസിന്റെയും മറ്റുദ്യോഗസ്ഥ പ്രമാണിമാരുടെയും മുറയിൽ വറ്റിച്ചു കളയുന്ന തരത്തിലുള്ള മേൽക്കോയ്മ ശ്രമം. ഓൾടുഗദർ ആൻ ഇഗ്നോമിനിയസ്, ഇംപെർട്ടിനന്റ്, ഇംപ്രൂഡന്റ് ആൻഡ് ഇഗ്നോക്ലാസ്റ്റിക് ഓഫീസർ. നിന്നിനും തെമ്മാടിയും അവിവേകിയും പിന്നെ മാമൂലികളെ ധിക്കരിക്കുന്നവൻ, ഇദ്ദേഹത്തെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുല്ലുവില കൽപ്പിക്കാത്തവൻ. ഇതൊക്കെയല്ലേ സാർ കൺക്ലൂഷൻസ്?
3: നാവിട്ടടിച്ച് കേമനാവാൻ നോക്കണ്ട, കം ടു ദ പോയിന്റ്. ഈ ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും സമാധാനവും തകരാറിലാക്കിയവൻ ഐജ്. അനക്കെതിരെ
2: ഓ എന്തൊരു കാറ്റ്!
3: ഏ അല്ല, നല്ല കാറ്റേ. ഓ ജെന്താ പൊട്ടം കളിക്കുക?
2: അയ്യോ അല്ല സർ, സ്വന്തം സമുദായത്തിലെ പട്ടിണി പാവങ്ങളെ പൊട്ടം കളിപ്പിച്ച് ദൈവനാമത്തിൽ അധികാരത്തിലേറുകയും പിന്നെ അഴിമതി വ്യവസായം കൊണ്ട് മൈസൂരിലും മംഗലാപുരത്തും മലപ്പുറത്തും എല്ലാം പഴയ കൊട്ടാരങ്ങൾ വിലക്കെടുത്ത് ഹെറിറ്റേജ് ഹോട്ടലിൽ കെട്ടിപ്പടുക്കുകയും മാത്രം ശീലമുള്ള അങ്ങയ്ക്ക് ഈ കലാപരിപാടികൾക്കെല്ലാം പുറമെ ഇപ്പോ ജനക്ഷേമത്തിനും കൂടെ താല്പര്യമുണ്ടെന്ന് കേൾക്കുമ്പോ, ക്ഷമിക്കണം സാർ, പെട്ടെന്ന് എനിക്കതൊരു ഷോക്ക് ആയിപ്പോയി.
3: നാവ് ഐ എം ഓൾ റൈറ്റ്. വിത്ത് ഗുണം തന്റെ വലിയ അലക്സാണ്ടറാണെന്നുള്ള അഹങ്കാരമാണ് സി എം ഐക്ക്.
2: ഇല്ല സർ, അലക്സാണ്ടറുടെ മകനായി പിറന്നു പോയതൊരു മഹാസംഭവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പനാരെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അലക്സാണ്ടർ ഉണ്ട്, ഒരൊറ്റ അലക്സാണ്ടറേ ഉള്ളു താനും.
3: നോ,
2: ലെറ്റ്സ് നോട്ട് ഡെൽവ് ഇൻ ടു ദി ഡീറ്റെയിൽസ്. ഇനി പറഞ്ഞാൽ എന്റെ നാവ് കൂടെ നാറും.
1: ഒരു അനുരഞ്ജനം എന്ന നിലയ്ക്ക് ഞാൻ അവസാനമായിട്ട് പറയുക, ഡൽഹിയിൽ ഒരു നല്ല പോസ്റ്റ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസിൽ അഡീഷണൽ ഡയറക്ടർ. തന്റെ ഈ ടേസ്റ്റിന് ചേരും. പ്രോപ്പർ ചാനലിൽ ഞാനൊന്ന് ശുപാർശ ചെയ്താൽ?
2: വേണ്ട സർ, അവനവൻ ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം അങ്ങ് പുറത്തിറക്കുന്ന ഈ സൂത്രമുണ്ടല്ലോ, ഒരുമാതിരി ആവണക്കണ്ടയിൽ കടവറങ്ങിയവന്റെ നയം. അനുരഞ്ജനം, ഐ വുഡ് ഇൻവൈറ്റ് ഇറ്റ്.
1: പാവം,
2: എന്നെ നാട് കടത്താനാണ് ഉദ്ദേശമെങ്കിൽ യു പ്രൊസീഡ് വിത്ത് ദാറ്റ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിഗ്രഹമെടുത്ത് മനസ്സിൽ വെച്ച് സിന്ദാബാദ് വിളിച്ചു പോയിട്ടുള്ളവർ ഒരുപാട് വേദനിക്കും സർ. ഇന്ന് അങ്ങയുടെ നേർക്കൊരു ചെറുവിരൽ പോലും ചൂണ്ടാൻ മടിക്കുന്ന ഇന്നാട്ടിലെ ജനങ്ങൾ നാളെ ഈ തിരുനെട്ടിയിൽ കൊത്തിവെക്കാൻ അങ്ങേക്ക് പുതിയൊരു സ്ഥാനപ്പേര് കണ്ടുപിടിച്ച് കൽപ്പിച്ചു തരും സർ. കള്ളനെന്നല്ല, കള്ളന് കഞ്ഞിവെച്ചവൻ എന്ന്. അന്ന് പെരുവഴിയിൽ വെച്ച് ഉടുമുണ്ടൊഴിഞ്ഞു പോയവന്റെ ഗതികേട് ഉണ്ടാവും സാർ അങ്ങേക്ക്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ.
1: അരേ വാ വാ വാ വാ വാ. What a bombastic explosion! Such a terrific discourse! Munbil oru maikkum maidanavum purusharavum koodi vendirunnu Joseph. You could have scored then. Scored like hell. Ayyo, mukhyamandrimayiru mukhadavinu munkoor anuvadam vaangirunnu sir. Aha, kando kando, aa mookirana maunam kadannu tilakkunnu. Kashtam. Ingane oru situation shobhikkalla sir vendathu. Iyale pullavare da ingane tholathu vetti anumodikkanam. Prorsahippikkanam. ഈ കളക്ടറുടെ കുപ്പായം അഴിച്ചു ഒപ്പിച്ചിട്ട് പിടിച്ച് പാർട്ടി ടിക്കറ്റും കൊടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് ഉയർത്തി ജയിപ്പിച്ചെടുക്കണം. പറ്റിയ മന്ത്രിയാക്കണം. അതോടെ തീരും
4: അല്ലേ തേവള്ളിപ്പറമ്പൻ? ഏ
1: ഇവറ്റകളോടൊന്നും വായിട്ടടിച്ചിട്ട് കാര്യമില്ലടൂ, നാട് നന്നാവില്ല. പക്ഷേ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, താൻ നന്നാവും. കണ്ടില്ലേ, എനിക്ക് ഇദ്ദേഹത്തെ പോലെ കപടമൊന്നുമില്ല. ഫോർ മീ പൊളിറ്റിക്സ് മീൻസ് പവർ ആൻഡ് പവർ മീൻസ് ബിസിനസ്.
4: Correct.
1: And now you have dared to challenge both my power and my business. പക്ഷേടോ, ആദർശവും അധികാരവും പ്രതിപക്ഷത്തിന് അടിയറ വെച്ച് ഇയാളും സംഘവും ഇക്കുറി ഇറങ്ങിപ്പോയി കഴിയുമ്പോ I will grab commands. So be there. I will want you. അന്ന് ഈ രാജ്യത്തെ ഏത് കേറിപ്പോയി ഒളിച്ചാലും നിന്നെ ഞാൻ തേടിപ്പിടിക്കും. ശിക്ഷിക്കാനല്ല, പരിരക്ഷിക്കാൻ. The most belligerent officer around. Ennum eppodum yuddhathannathan. I will lift you. Ende mugalilekkalla, ende tholappumalla, beneath me. Ende kathayile chuvattil enne anusarichu nee undavanam. Undavu. As my personal secretary in Delhi. Wait until then. It is as simple as

യെസ് ഐ വിൽ ഒബ്ലൈജ്. ഡൽഹിയിലെ പരമപദത്തിലേക്ക് ചുവട് വെച്ച് കയറും മുമ്പ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പേരിൽ നിന്നെ തളയ്ക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ പിന്നെ നിന്റെ കസേര ചുവട്ടിൽ ഞാനുണ്ടാവും, നിന്റെ വിധേയനായിട്ട്, നിന്റെ ഭൃത്യനായിട്ട്.

യു കനോട്ട് അപ്സെറ്റ് മീ, യു ഡോണ്ട് മാറ്റർ എനഫ് ടു അപ്സെറ്റ് മീ. നിനക്ക് എന്നെ വിഷമിപ്പിക്കാൻ കഴിയില്ല, കാരണം എന്നെ വിഷമിപ്പിക്കാൻ തക്കവണ്ണം പ്രാധാന്യമുള്ള ഒരാളല്ല നീ. ദി റീഡർ എന്ന വിഖ്യാത ചലച്ചിത്രത്തിലെ വാചകമാണ്. ആദ്യ നോട്ടത്തിൽ അഹങ്കാരമെന്ന് തോന്നിക്കാവുന്ന ഈ വാചകം യഥാർത്ഥത്തിൽ ആഴത്തിലുള്ള ഒരു മനഃശാസ്ത്ര സത്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. നമ്മുടെ സമാധാനത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കാതിരിക്കാനുള്ള ഒരു കരുത്താണത്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന എല്ലാവർക്കും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള അനുവാദം നാം നൽകേണ്ടതില്ല. ഓരോ വ്യക്തിക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്ഥാനമുണ്ട്. പ്രിയപ്പെട്ടവരുടെ ചെറിയൊരു നീരസം പോലും നമ്മെ വേദനിപ്പിച്ചേക്കാം, കാരണം അവർ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. എന്നാൽ വഴിയിൽ കാണുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങൾ മാനിക്കാത്തവരോ ആയ ആളുകൾക്ക് നമ്മെ അസ്വസ്ഥരാക്കാൻ കഴിയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ വൈകാരിക അതിരുകൾ ദുർബലമാണെന്നാണ്. ഒരാൾ നിങ്ങളെ പരിഹസിക്കുമ്പോഴോ അധിക്ഷേപിക്കുമ്പോഴോ അവരോട് കലഹിക്കുന്നതിനേക്കാൾ വലിയ മറുപടി അവരെ അപ്രസക്തരാക്കുക എന്നതാണ്. അവർക്ക് നിങ്ങളുടെ മനസ്സിൽ ഇടമില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുന്ന ശാന്തത വലുതാണ്. നീ എന്നെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നത് എന്റെ പ്രശ്നമല്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ നെഗറ്റീവ് ഊർജത്തിൽ നിന്ന് സ്വയം മോചിതമാകുന്നു. തന്റെ മൂല്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള ഒരാളെ അനാവശ്യ വിമർശനങ്ങൾ കൊണ്ട് തളർത്താൻ കഴിയില്ല. പലപ്പോഴും മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിയാതെ വരുമ്പോഴാണ് നാം അസ്വസ്ഥരാകുന്നത്. എന്നാൽ നമുക്ക് പ്രാധാന്യമില്ലാത്തവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കാൻ പഠിക്കുമ്പോൾ നാം നമ്മളെ തന്നെയാണ് സംരക്ഷിക്കുന്നത്. നിങ്ങളുടെ സമാധാനം എന്നത് നിങ്ങൾ മാത്രം കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും മാത്രം നിങ്ങളുടെ വികാരങ്ങളിൽ ഇടപെടാനുള്ള അനുവാദം നൽകുക. അർഹതയില്ലാത്തവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ അവസരം നൽകാതിരിക്കുക. നീ എനിക്ക് പ്രധാനപ്പെട്ടവനല്ല എന്ന് മനസ്സുകൊണ്ട് ഒരാളോട് പറയാൻ കഴിയുന്നത് ഒരു നിസ്സംഗതയല്ല, മറിച്ച് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ കരുതലാണ്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: വാട്സാപ്പ് ഗാനത്തിൽ ഇന്ന് കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് ബിനീഷ് ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സാപ്പ് ഗാനത്തിൽ കേട്ടത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് ബിനീഷ് ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

Romania. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മിച്ച കെ ശ്രീകുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ലേഡി ഡോക്ടർ. നാഗവള്ളി അറസ്കുറുപ്പ് കഥയും സംഭാഷണവും നിർവഹിച്ചു. ഇ എൻ സി നായർ ഛായാഗ്രഹണവും എൻ ഗോപാലകൃഷ്ണൻ ചിത്രസന്നിവേശവും കൃഷ്ണൻ ഇളമൺ ശബ്ദലേഖനവും എം വി കൊച്ചാപ്പു കലാസംവിധാനവും നിർവഹിച്ചു. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം ചെയ്തു. എസ് ജാനകി, കമുകറ പുരുഷോത്തമൻ, പി ലീല, കോമള, എൽ ആർ ഈശ്വരി എന്നിവരായിരുന്നു പ്രധാന ഗായകർ. 1967 ഏപ്രിൽ 14 തീയതിയായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. ഷീല, ശാന്തി, ആറുമുള പൊന്നമ്മ, പങ്കജവല്ലി, രാജേശ്വരി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, മുതുകുളം രാഘവൻ പിള്ള, മണി, ചാക്കോ, രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ജേക്കബിന്റെ സ്നേഹിച്ചു പക്ഷേ എന്ന കഥയുടെ ചലച്ചിത്ര രൂപമായിരുന്നു ലേഡി ഡോക്ടർ. 6 പാട്ടുകളായിരുന്നു ലേഡി ഡോക്ടർ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ലേഡി ഡോക്ടർ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

ഡോക്ടർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നിങ്ങളുടെ മകൾ നിങ്ങളിൽ നിന്ന് അകന്നു മാറുന്നതും കാര്യങ്ങൾ പങ്കുവയ്ക്കാത്തതും നിങ്ങളെ വെറുക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അവളുടെ മസ്തിഷ്കം ഇപ്പോൾ ആ ആശയവിനിമയം സുരക്ഷിതമല്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്. ഇതൊരു താൽക്കാലികമായ പ്രതിസന്ധി മാത്രമാണ്, നിങ്ങളുടെ പോരായ്മയായി ഇതിനെ കാണേണ്ടതില്ല. അവളോട് ദേഷ്യപ്പെടുന്നതിനോ അല്ലെങ്കിൽ നിർബന്ധപൂർവം കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനോ പകരം ഈ മൗനത്തിന്റെ പിന്നിലെ മനഃശാസ്ത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ തങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് മറന്നുപോകരുത്. ഈ സമയത്ത് അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് വേണ്ടത് പൂർണ്ണതയല്ല, മറിച്ച് പ്രവചിക്കാവുന്ന തരത്തിലുള്ള ശാന്തമായ പ്രതികരണങ്ങളാണ്. കൗമാരക്കാരികളായ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് തങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ പതറാത്ത, അമിതമായി വൈകാരികമായി പ്രതികരിക്കാത്ത പക്വതയുള്ള മാതാപിതാക്കളെയാണ്. ഉപദേശങ്ങൾ നൽകുന്നതിന് മുൻപ് തങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുന്ന ഒരു ശൈലിയാണ് അവർ ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കൾ ശാന്തമായും സ്ഥിരതയോടെയും പ്രതികരിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവും. വൈകാരികമായ സുരക്ഷിതത്വം, ഇമോഷണൽ സേഫ്റ്റി അനുഭവപ്പെടുമ്പോൾ മാത്രമേ ഒരു കുട്ടിക്ക് തന്റെ ഉള്ളിലെ ഭയങ്ങളും ആശങ്കകളും മാതാപിതാക്കളോട് പങ്കുവയ്ക്കാൻ സാധിക്കൂ. നിയമങ്ങൾ മാറ്റുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ അമിതമായ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുന്നതുകൊണ്ടോ ഈ ബന്ധം ശരിയാകില്ല. മറിച്ച് വീട്ടിലെ വൈകാരികമായ കാലാവസ്ഥ മാറണം. ഇവിടെ എനിക്ക് എന്നെ തന്നെ വെളിപ്പെടുത്താം, ഞാൻ കുറ്റപ്പെടുത്തപ്പെടില്ല എന്ന് അവളുടെ മസ്തിഷ്കം തിരിച്ചറിയണം. ഈ സുരക്ഷിത ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നത് ഏതൊരു മാതാപിതാവിനും പഠിച്ചെടുക്കാവുന്നൊരു കലയാണ്. അതിനായി നിങ്ങളുടെ വ്യക്തിത്വം മാറ്റേണ്ടതില്ല, മറിച്ച് നിങ്ങളുടെ സംസാര രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാകും. ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം വരുത്തി നോക്കൂ. അവൾ എന്തെങ്കിലും പ്രയാസം പങ്കുവയ്ക്കുമ്പോൾ ഉടനെ തന്നെ പരിഹാരം നിർദ്ദേശിക്കാനോ ഉപദേശിക്കാനോ ഒന്നും മുതരരുത്. പകരം അവൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചറിയുക, ആ വികാരത്തെ മാനിക്കുകയും ചെയ്യുക. നീ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊരു വാക്ക് മതിയാവും അവളിലെ പ്രതിരോധത്തെ ഇല്ലാതാക്കാൻ. പരിഹാരങ്ങളെക്കാൾ അവൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ സങ്കടം ആരെങ്കിലും കേൾക്കണം എന്നതാണ്. ഈ രീതി തുടരുമ്പോൾ അവൾ പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത് കാണാൻ സാധിക്കും. ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല, മറിച്ച് ആവർത്തിക്കപ്പെടുന്ന ചെറിയ നിമിഷങ്ങളിലൂടെയാണ്. അവൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ എപ്പോഴും തയ്യാറാണെന്നും നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളല്ലെന്നും അവൾക്ക് ബോധ്യപ്പെടണം. കൗമാരപ്രായത്തിലെ ഈ മാറ്റങ്ങൾ അവളുടെ വളർച്ചയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. സ്നേഹപൂർണമായ സാന്നിധ്യവും ശാന്തമായ പ്രതികരണങ്ങളും വഴി ആ പഴയ ആത്മബന്ധം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടെ ഈ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. മസ്തിഷ്കം വികസിച്ചു വരുന്ന ഈ ഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റത്തിലെ പരുഷതയെ വ്യക്തിപരമായി എടുക്കാതിരിക്കുക. നിങ്ങളൊരു പാറ പോലെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തിരമാലകൾ പോലെ ആഞ്ഞടിക്കുന്ന അവരുടെ വികാരങ്ങൾ ഒടുവിൽ ശാന്തമാകും. അവൾക്ക് ചായുറങ്ങാൻ പറ്റിയ സുരക്ഷിതമായ ഒരിടമായി നിങ്ങളുടെ മടിത്തട്ട് എന്നും ഉണ്ടാവണം. സ്നേഹത്തിന് എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ കഴിയുമെന്നേ. വിദ്യാഭ്യാസവും അറിവും വർദ്ധിക്കുമ്പോൾ നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റത്തിലും ആ പക്വത ഉണ്ടാവണം. പഴയ തലമുറയിലെ കർക്കശമായ രീതികൾ ഇന്നത്തെ കുട്ടികളിൽ ഫലപ്രദമാകണമെന്നില്ല. സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും അവരെ കീഴടക്കാൻ ശ്രമിക്കാം. ഓരോ പെൺകുട്ടിയും തന്റെ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ ഏറ്റവും വലിയ സുഹൃത്തായി കാണാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തെ നമുക്ക് സാക്ഷാത്കരിക്കാം. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് കരുതലോടെ കാത്തു സൂക്ഷിക്കാം. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നിങ്ങളുടെ കുടുംബത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ മകളുമായുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതാക്കാൻ ഈ ലളിതമായ മാറ്റങ്ങൾ സഹായിക്കും.
1: രക്ഷിതാക്കളറിയാൻ

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങൾ.

കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഭൂമികയാണ് തിരുവനന്തപുരം ജില്ലയിലെ അരുവിപ്പുറം. ഇന്ത്യയിലെ തന്നെ ജാതിവിരുദ്ധ പോരാട്ടങ്ങളുടെയും മാനവീയതയുടെയും ഏറ്റവും വലിയ പ്രഖ്യാപനം നടന്ന സാംസ്കാരിക വിപ്ലവ ഭൂമിയാണത്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം നെയ്യാറിന്റെ തീരത്ത് പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന അരുവിപ്പുറം ശ്രീനാരായണ ഗുരുവിന്റെ കർമ്മമണ്ഡലമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അരുവിപ്പുറത്തെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏട് 1888 ശിവപ്രതിഷ്ഠയാണ്. അക്കാലത്ത് ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു വിഗ്രഹപ്രതിഷ്ഠ എന്ന വിശ്വാസത്തെ തച്ചുടച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു നെയ്യാറ്റിലെ കയത്തിൽ നിന്ന് ഒരു കല്ലെടുത്ത് ശിവനായി പ്രതിഷ്ഠിച്ചു. ഭാരതത്തിന്റെ സാമൂഹിക ക്രമത്തിൽ ജാതീയമായ ഉച്ചനേചത്വങ്ങൾ കൊടികുത്തിവാണിരുന്ന കാലത്ത് ഒരു അബ്രാഹ്മണൻ പ്രതിഷ്ഠ നടത്തിയത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ നാം പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയല്ല, നമ്മുടെ ശിവനെയാണ് എന്ന ഗുരുവിന്റെ മറുപടി ആത്മീയതയെ മാനവികതയുമായി ബന്ധിപ്പിക്കുന്നതായിരുന്നു. ഈ സംഭവം കേരള നവോത്ഥാനത്തിന്റെ ജ്വലിക്കുന്ന പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു. അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ഗുരു കുറിച്ചിട്ട വരികൾ ഒരു പുതിയ സംസ്കാരത്തിന്റെ മാനിഫെസ്റ്റോ ആയിരുന്നു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വിശ്വപ്രസിദ്ധമായ സന്ദേശം ആദ്യമായി മുഴങ്ങിക്കേട്ടത് ഇവിടെ നിന്നാണ്. കേവലം ഒരു മതപരമായ ആരാധനാലയം എന്നതിലുപരി എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശമുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമായി അരുവിപ്പുറം മാറി.

വിഗ്രഹത്തോടൊപ്പം തന്നെ വിദ്യയ്ക്കും തുല്യ പ്രാധാന്യം നൽകിയ ഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത് കേരളത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് കാരണമായി. സാംസ്കാരികമായി അരുവിപ്പുറത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നത് ഇവിടെ വച്ചാണ്. 1898 ഗുരു ഇവിടെ സ്ഥാപിച്ച വാവൂട്ടി യോഗമാണ് പിന്നീട് SNDP എന്ന വലിയ സംഘടനയായി പരിണമിച്ചത്. സാമൂഹികമായ സംഘാടനം എങ്ങനെ ഒരു ജനതയുടെ ഉന്നമനത്തിന് സഹായിക്കുമെന്ന് അരുവിപ്പുറം കാണിച്ചു തന്നു. ഇന്നും അരുവിപ്പുറം മഠത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാർഷിക തീർത്ഥാടനവും ചടങ്ങുകളും ആയിരക്കണക്കിന് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. മതാതീതമായ ആത്മീയതയുടെയും സാമൂഹിക നീതിയുടെയും സന്ദേശമാണ് ഈ കേന്ദ്രം ഇന്നും പകർന്നു നൽകുന്നത്. പ്രകൃതിയും ആത്മീയതയും ഇഴചേർന്നതാണ് അരുവിപ്പുറത്തെ അന്തരീക്ഷം. നെയ്യാറിന്റെ തണുപ്പും പച്ചപ്പും നിറഞ്ഞ ഈ പ്രദേശം മനസ്സിന് ശാന്തി നൽകുന്ന ഒരിടമാണ്. ഗുരു തപസ് ചെയ്തിരുന്ന ഗുഹയും പ്രാർത്ഥനാ സ്ഥലങ്ങളും ഇന്നും ഭക്തിയോട് സംരക്ഷിക്കപ്പെടുന്നു. സാംസ്കാരികമായി ഈ ഇടം നൽകുന്ന വലിയ പാഠം അദ്വൈത ദർശനത്തിന്റേതാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന ഏകത്വത്തിന്റെ ദർശനം ലോകത്ത് നൽകിയതിൽ അരുവിപ്പുറം എന്ന ഈ കൊച്ചുഗ്രാമം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ചരിത്ര പഠനത്തിനായി എത്തുന്ന ഗവേഷകർക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ സാംസ്കാരിക കേന്ദ്രം. ചുരുക്കത്തിൽ അരുവിപ്പുറം വെറുമൊരു ക്ഷേത്രമോ മഠമോ അല്ല, അത് കേരളത്തിന്റെ ആധുനികതയുടെയും ജനാധിപത്യ ബോധത്തിന്റെയും തൊട്ടിലാണ്. ജാതിയും മതവും മനുഷ്യരെ വിഭജിക്കുമ്പോൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വലിയൊരു രാഷ്ട്രീയമാണ് അരുവിപ്പുറം മുന്നോട്ട് വയ്ക്കുന്നത്. ഗുരുവിന്റെ വിപ്ലവകരമായ ആ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ആ സന്ദേശം ഇന്നും പ്രസക്തമായി തുടരുന്നു. വരും തലമുറകൾക്ക് തുല്യതയുടെയും മാനവികതയുടെയും പാഠങ്ങൾ പകരാൻ അരുവിപ്പുറം എന്ന ഈ സാംസ്കാരികയിടം എന്നും ജ്വലിച്ചു നിൽക്കും. ഭാരതത്തിന്റെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിൽ അരുവിപ്പുറത്തിന് എന്നും സുവർണാക്ഷരങ്ങളിൽ സ്ഥാനമുണ്ടാകും. നമുക്ക് ഈ പൈതൃകത്തെ വരും തലമുറയ്ക്കായി അഭിമാനപൂർവ്വം കാത്തുസൂക്ഷിക്കാം.

0: സാംസ്കാരിക ഇടങ്ങൾ അവതരണം സ്മിത സുരേഷ്. സാങ്കേതിക
1: പ്രിയ ശ്രോതാക്കളെ, ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വരുന്നതിനാൽ പ്രക്ഷേപണം കുറച്ചു സമയത്തേക്ക് നിർത്തിവെക്കേണ്ടി വരികയാണ്. സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചതിന് ശേഷം പ്രക്ഷേപണം തുടർന്ന് കേൾക്കാവുന്നതാണ്. പ്രിയ ശ്രോതാക്കളെ, ഒരു പ്രത്യേകമായ അറിയിപ്പ് ശ്രദ്ധിക്കുമല്ലോ. സാങ്കേതികമായ ചില ജോലികൾ സ്റ്റേഷനിലുള്ളതുകൊണ്ട് തന്നെ പ്രക്ഷേപണം കുറച്ചു സമയത്തേക്ക് നിർത്തിവെക്കുകയാണ്. സാങ്കേതിക പിഴവുകൾ പരിഹരിച്ചാലുടൻ തന്നെ പ്രക്ഷേപണം തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ചമയം എന്ന ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചില ചിത്രങ്ങൾ വെറും സിനിമകളായി മാത്രം നിലനിൽക്കുന്നില്ല, അവ കാലത്തിന്റെ നെഞ്ചിൽ കൊത്തിവെച്ച അനുഭവങ്ങളായി മാറുന്നു. അത്തരത്തിൽ ഇന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ ഉപ്പുകാറ്റിന്റെ ഗന്ധവും കടൽ തിരകളുടെ സംഗീതവും നിറച്ചു നിൽക്കുന്ന ചിത്രമാണ് ഭരതൻ സംവിധാനം ചെയ്ത ചമയം. 1993 പുറത്തിറങ്ങിയ ഈ സിനിമ ഒരു കഥ പറയുന്നതിലുപരി മനുഷ്യന്റെ ആത്മാവിനെക്കുറിച്ചും കലാകാരന്റെ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ച അപൂർവ സൃഷ്ടിയാണ്. ജോൺ പോളിന്റെ ഹൃദയസ്പർശിയായ തിരക്കഥയും ഭരതന്റെ ദൃശ്യകാവ്യാത്മകമായ അവതരണവും കൂടി ചേർന്നപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് കാലാതീതമായ ഒരു ക്ലാസിക്കായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും നാടകവേദിയുടെ പ്രകാശവും ഒരേ ക്യാൻവാസിൽ വരച്ചു ചേർത്ത ഈ ചിത്രം കലയും ജീവിതവും തമ്മിലുള്ള അദൃശ്യ ബന്ധങ്ങളെ അന്വേഷിക്കുന്ന ഒരു വലിയ മാനുഷിക യാത്രയായി മാറുന്നു. എസ്തപ്പനാശാനും അന്തോണിയും എന്ന രണ്ട് കഥാപാത്രങ്ങളിലൂടെ സൗഹൃദം, സ്നേഹം, അസൂയ, ത്യാഗം, ആത്മാഭിമാനം തുടങ്ങിയ മനുഷ്യവികാരങ്ങളുടെ ഏറ്റവും സങ്കീർണമായ തലങ്ങളെയാണ് സിനിമ സ്പർശിക്കുന്നത്. കടലിന്റെ അനന്തതയും മനുഷ്യഹൃദയത്തിന്റെ ആഴവും ഒരുപോലെ പകർത്താൻ ഭരതന്റെ ക്യാമറയ്ക്ക് കഴിഞ്ഞു. ഇതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രേക്ഷകരെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ജീവിതത്തെക്കുറിച്ച് പുതുതായി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സിനിമകളാണ് യഥാർത്ഥ കലാസൃഷ്ടികൾ എന്ന് പറയാറുണ്ട്. ചമയം അത്തരമൊരു അനുഭവമാണ്. 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കാത്തത് അതിന്റെ കലാമൂല്യത്തിന്റെ തെളിവാണ്. ഒരു നല്ല സിനിമ എങ്ങനെ കാലത്തെ അതിജീവിക്കുന്നു എന്ന ചോദ്യത്തിന് മലയാളിക്ക് ഇന്നും നൽകാനുള്ള ഏറ്റവും മനോഹരമായ ഉത്തരങ്ങളിലൊന്നാണ് ചമയം.
1: എടാ, ഇന്നലെ പറ്റിയത് അത് അവളൊരു ബുദ്ധിമോശം പറഞ്ഞതാ. നീ അത് കാര്യമായിട്ട് എടുക്കണ്ട, എന്റെ കൂടെ വരണം.
2: അവളാ? ഏതവള്?
1: എടാ, ഇന്നലെ നമ്മയാ
2: ഇന്നലെ നമ്മട്ട് കണ്ട് പാട്ടും പാടി. അതിന്റെ ഇടയിൽ ഏതവളാണ്?
1: എടാ, നീ ഇന്നലെ നാടകത്തിൽ ചേർന്ന് കളിക്കാമെന്ന് സമ്മതിച്ചത് നിന്നെയും കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോ എന്റെ മോളേതാണ്ട് പറഞ്ഞതിന് അരിശപ്പെട്ടോണ്ട് നീ അവിടെ ഇറങ്ങിപ്പോന്നത്.
2: നാടകം കളിക്കാമെന്ന് ഏറ്റെന്നാ? ഞാനാ? ഞാനും കേട്ടിട്ടില്ല. ആചാരം ഇന്നലെ കുറച്ച് ഓവറായിരുന്നു കേട്ടാ.
1: ഇന്നലെ രാത്രി ലൈറ്റ് ഹൗസിന്റെ അടുത്തിട്ട് സംസാരിച്ചപ്പ നാടകം കളിക്കാൻ സമ്മതിച്ച് നീ എന്റെ കൂടെ വന്നില്ലായിരുന്ന.
2: ലൈറ്റ് ഹൗസ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടല്ല. എന്റെ മോത്തൊരു വെളിച്ചം വീണത് അപ്പൊ ആശാൻ എടുത്തുണ്ടായിരുന്ന. അത് സ്വപ്നമല്ലായിരുന്ന.
1: അല്ല, നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പ ആദ്യം നീ ഒഴിഞ്ഞു. ഞാൻ പഠിപ്പിച്ചരാന്ന് പറഞ്ഞപ്പ നീ സമ്മതിച്ചു.
2: എന്റെ ഈശോ, അങ്ങനെ വല്ല വിവരദോഷം എന്റെ നാവേന്ന് വീണിട്ടുണ്ടെങ്കിൽ ആശാൻ ക്ഷമീര്. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണത്. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും.
1: താളബോധമില്ലാത്ത കാക്കാശിന്റെ വിവരമില്ലാത്ത ഈ മരങ്ങാടന് പറ്റുമെങ്കിൽ പിന്നെ നിനക്കെന്താന്ന്?
2: പറ്റാഞ്ഞിട്ടല്ല വേണ്ടാന്ന് തോന്നിട്ടാ.
1: അതിനൊരു കാരണം
2: എനിക്ക് കടലിൽ പോണെന്ന്.
1: ഒച്ചോ, ഉണ്ടെന്നാരെങ്കിലും പറഞ്ഞു?
2: രണ്ടും കൂടെ എങ്ങനാണ്?
1: ഞാനും കടലിൽ പോണതാണ്.
2: നിങ്ങക്ക് കടലിൽ വിട്ടാ നാടകം, നാടകം വിട്ടാ കടല്. എനിക്ക് അങ്ങനാണ്, ഒരുപാട് പണിയുള്ളതാ. സമയം ശരിയാകുകയല്ലോ.
3: സമയം കൂടി പോണതാ നിന്റെ കുഴപ്പം. അടിപിടി കൂടുന്നേലും നല്ലത്. ഇങ്ങനെ വല്ല നല്ല കാര്യം പോയി ചെയ്യണതാ.
1: നീ ഒരു 2 ദിവസം റിഹേഴ്സലിന് വന്ന് നോക്ക്. പറ്റില്ലാന്ന് തോന്നി അപ്പ വിട്ടു.
2: പറ്റില്ലെങ്കിൽ ഞാൻ വിട്ടിട്ട് പോരും. സത്യമായിട്ടും അത് സമ്മതാണ്.
1: സമ്മതിച്ച്
2: അവിടെ വരുമ്പോ നിങ്ങളുടെ ഒരു മോളണ്ടല്ല, ഒരെല്ലു കൂടി ഒരെനം.
1: അവള് കമാന്ന് വിണ്ടുകയല്ല പോരെ.
2: അപ്പൊ ഞാൻ നാടകത്തിൽ ചേർന്നാണ് നിങ്ങളെല്ലാവരും പറയണത്. ശരി എങ്കി, ശരി ആചാര പുട്ടും കടല എടുത്തു വെക്ക്.
1: നീ വാ, അതൊക്കെ നമ്മക്ക് പോന്ന വഴിക്ക് കഴിക്കാമെന്ന്.
0: ചമയം എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കഥാപശ്ചാത്തലമാണ്. മലയാള സിനിമയിൽ കടലിനെയും മത്സ്യത്തൊഴിലാളികളെയും ആസ്പദമാക്കി നിരവധി ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കലാകാരന്റെ ആത്മാവിനെയും കടലിന്റെ അനിശ്ചിതത്വത്തെയും ഇത്രമേൽ ആഴത്തിൽ കൂട്ടിയിണക്കിയ ചിത്രം അപൂർവമാണ്. പകൽ സമയത്ത് തിരമാലകളോട് പൊരുതുന്ന മത്സ്യ

0: തൊഴിലാളികളും. രാത്രി വെളിച്ചപ്പൊലിമയിൽ നാടകവേദിയിൽ കഥാപാത്രങ്ങളായി മാറുന്ന കലാകാരന്മാരുമാണ് ഈ സിനിമയുടെ കേന്ദ്രം. ജീവിതവും അഭിനയവും തമ്മിലുള്ള അതിർത്തി എത്ര നേർത്തതാണെന്ന് സിനിമയുടെ ഓരോ രംഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വേദിയിൽ രാജാവായി അഭിനയിക്കുന്ന മനുഷ്യൻ യഥാർത്ഥ ജീവിതത്തിൽ കടബാധ്യതകളുടെയും സങ്കടങ്ങളുടെയും മുന്നിൽ നിസ്സഹായനാവുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. മനുഷ്യർ മുഖത്തണിയുന്ന ചായക്കുട്ടികളെക്കാൾ വലിയ ചമയങ്ങൾ അവരുടെ ജീവിതത്തിലാണെന്ന സത്യം സിനിമ നിശബ്ദമായി പറഞ്ഞുപോകുന്നു. ഒരു നാടക കമ്പനിയുടെ അണിയറയിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങൾ പോലും ഭരതൻ വലിയ ജീവിത സത്യങ്ങളാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ വെറുമൊരു കഥയായി കാണാൻ കഴിയില്ല, മറിച്ച് കലാകാരന്റെ ഉള്ളിലെ മുറിവുകൾ വായിച്ചെടുക്കാനുള്ള ഒരു യാത്രയായി മാത്രമേ അനുഭവിക്കാൻ കഴിയൂ. ഓരോ കഥാപാത്രത്തിനും സ്വന്തമായ സ്വപ്നങ്ങളും ഭയങ്ങളും ദൗർബല്യങ്ങളുമുണ്ട്. ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു അതിഥിയെ പോലെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന സിനിമയാണ് ചമയം.
1: വലതുകാല് വെച്ച് തട്ടയിലോട്ട് കയറി തൊട്ടുതൊയ്തോ തുടങ്ങി കേട്ടാ, ഇന്നലത്തെ മാതിരി ഞാൻ ഇട്ടേക്ക്
2: പോക്രിപ്റ്റ് അങ്ങാട്ട് എടുത്ത് ഒന്നാമത്തെ രംഗം തൊട്ട് വായി. ആ അല്ലെങ്കി വേണ്ട, ഞാൻ പറയാം. നീ കളിക്കാൻ പോണതിന് അറിവുണ്ടല്ല, ഇത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്. ഒരടിമ അടിമയെ സ്നേഹിച്ച ഒരു രാജകുമാരി, പിന്നെ രാജാവ്, ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അടിമയെന്ന് പറഞ്ഞാൽ നല്ല മെയ്ക്കരുത്തുള്ള, നല്ലോണം പണിയെടുക്കുന്ന ഒത്ത ഒരുത്തൻ. അവനെ കണ്ട് രാജകുമാരിക്ക് അവനോട് സ്നേഹം തോന്നി. അവൾ അവനോട് പ്രേമാഭ്യർത്ഥന നടത്തി. അവൻ പറഞ്ഞു, ഞാൻ വെറുമൊരടിമ, നീയോ രാജകുമാരി, നിന്നെ മോഹിക്കാനുള്ള അർഹത എനിക്കില്ല. അവൾ പിന്തിരിയാൻ തയ്യാറായില്ല. ആരെതിർത്താലും ഈ ജന്മത്ത് തനിക്കൊരു കാമുകനുണ്ടെങ്കിൽ, ഒരു പുരുഷനുണ്ടെങ്കിൽ അതവനായിരിക്കും എന്നവൾ ശഠിച്ചു പറഞ്ഞു.
3: നേരുള്ള പെണ്ണാണ് കേട്ടോ അവള്.
2: പക്ഷേ ഈ വിവരം രാജാവ് അറിഞ്ഞു. അയാൾ അവനെ രാജകുമാരിയെ സ്നേഹിച്ച കുറ്റത്തിന് തുറുങ്കിലടച്ചു. പക്ഷേ മനുഷ്യത്വമുള്ളവനായിരുന്നു രാജാവ്. തന്റെ മകളെ മറക്കാമെന്ന് സമ്മതിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് രാജാവ് പറഞ്ഞു. ഇല്ല, കൊടുത്തുപോയ സ്നേഹം തിരിച്ചെടുക്കാൻ എനിക്കാവില്ല. രാജാവ് അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു.
3: ഈശോ,
2: ഏത് തുറങ്കിലാണ് തന്റെ പ്രിയനെന്നറിയാതെ ഭാവം രാജകുമാരി അവനെ തേടി നടന്നു. മനസ്സിലായ?
3: നല്ല കഥയാണ് കേട്ടാ, സങ്കടം വരും. അല്ല, ഇതിൽ ഞാനാരാണ്? എന്റെ വേഷം പറഞ്ഞില്ലല്ലോ.
2: നീയാണ് അടിമ.
3: അതിനൊരുപാട് വർത്താനം പറയേണ്ടി വരുമല്ല.
2: പിന്നെ പറയാണ്ട്.
3: ഇതൊക്കെ ഞാൻ അവിടുന്ന് പഠിക്കാനാണ്.
2: ഒക്കെ പഠിപ്പിക്കാം. ലിസാമേ, മോളങ്ങാട് വായിര്.
4: വിലയാതെ മലഞ്ചെരിവിലേക്ക് കോലാട്ടിൻ പറ്റങ്ങളെ ഇറക്കിവിട്ടു വന്ന അടിമക്കൂട്ടത്തിൽ അവനൊരു സൂര്യനെപ്പോലെ ഉദിച്ചു നിന്നു. അവനിൽ നിന്ന് ദൃഷ്ടി തിരിക്കാനാവാതെ അവൾ തരിച്ചു നിന്നുപോയി. അവന്റെ വിരിഞ്ഞ നെഞ്ച്, ബലിഷ്ഠമായ മാംസപേശികൾ, എണ്ണമയമാർന്ന മേനി.
5: കാറ്റിനോടും കടലിനോടും ഞാൻ ചോദിച്ചു, ഉത്തരമില്ല. ജെറുസലേം കന്യകളെ, നിങ്ങൾ എന്റെ പ്രിയയെ കണ്ടോ? നീരവം നീങ്ങുന്ന
3: വെറും മേഘങ്ങളല്ല,
5: നീലമേഘങ്ങളെ. നീ ഉണ്ടാണ്ടിരിക്കട, ഞാൻ തന്നെ ഓർത്ത് പറയട്ടെ. നീരവം നീങ്ങുന്ന നീലമേഘങ്ങളെ, നിങ്ങൾ എന്റെ ഹൃദയേശ്വരിയെ കണ്ടോ? ഏതൻ തോട്ടത്തിൽ വിരിഞ്ഞു സുഗന്ധം പരത്തുന്ന പൂങ്കുലകൾക്കിടയിൽ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. തീർത്ഥാനഗരം പോലെ മനോഹരിയായവളെ, വരിക വരിക വരിക.
0: എസ്തപ്പനാശാൻ എന്ന കഥാപാത്രം മലയാള സിനിമയിലെ ഏറ്റവും ജീവസ്സുറ്റ കഥാപാത്ര സൃഷ്ടികളിൽ ഒന്നാണ്. മുരളി എന്ന മഹാനടന്റെ അഭിനയ പ്രതിഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ പരീക്ഷണവേദികളിലൊന്നായി ഈ കഥാപാത്രത്തെ വിശേഷിപ്പിക്കാം. നാടകവേദിയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു കലാകാരനാണ് എസ്തപ്പനാശാൻ. ജീവിതത്തിൽ പല പരാജയങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും കലയുടെ മുന്നിൽ അദ്ദേഹം ഒരിക്കലും തോൽക്കാൻ തയ്യാറാകുന്നില്ല. വേദിയിൽ കയറുന്ന നിമിഷം അയാളുടെ കണ്ണുകളിൽ തെളിയുന്ന തിളക്കം ഒരു യഥാർത്ഥ കലാകാരന്റെ ആത്മാവാണ്. എന്നാൽ അതേ മനുഷ്യൻ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകുന്നതും സിനിമ കാണിച്ചു തരുന്നു. തന്റെ ശിഷ്യനായ അന്തോണിയോടുള്ള സ്നേഹത്തിലും അഭിമാനത്തിലും ഒളിഞ്ഞിരിക്കുന്ന സൂക്ഷ്മമായ അസൂയകൾ പോലും മുരളി അത്ഭുതകരമായി അവതരിപ്പിക്കുന്നു. ഒരു വാക്കുപോലും പറയാതെ കണ്ണുകളിലൂടെ വികാരങ്ങൾ കൈമാറാൻ അദ്ദേഹത്തിന് കഴിയുന്ന രംഗങ്ങൾ ഇന്നും അഭിനയ പാഠശാലകളിൽ പഠിക്കേണ്ടവയാണ്. എസ്തപ്പൻ ആശാൻ എന്ന കഥാപാത്രം വെറുമൊരാളല്ല, കാലം മറന്നുപോയ അനേകം നാടക കലാകാരന്മാരുടെ പ്രതിനിധിയാണ്. കലാകാരന്റെ ആത്മാഭിമാനവും ഏകാന്തതയും ജീവിതത്തോടുള്ള അടങ്ങാത്ത പ്രണയവും ഈ കഥാപാത്രത്തിൽ നമുക്ക് കാണാം. മുരളി ജീവിച്ച കഥാപാത്രങ്ങളിൽ ഏറ്റവും മനോഹരമായവയിൽ ഒന്നായി എസ്തപ്പൻ ആശാൻ എന്നും നിലകൊള്ളുന്നത് അതുകൊണ്ടാണ്.
6: യൂതായ നാട്ടിലെ ഏത് പെൺകുട്ടിയെയും നിനക്ക് സ്വന്തമാക്കാം, എന്റെ മകളെ ഒഴികെ. അവളെ മറക്കുക, മറക്കാൻ തയ്യാറാണെന്ന് ലോകത്തിന് മുമ്പിൽ തുറന്നു പറയുക. അതല്ല നിന്റെ ഭാവമെങ്കിൽ രാജനീതിയുടെ ഖഡ്ഗമേറ്റ് നിന്റെ ശിരസ്സിവിടെ പിളഞ്ഞു വീഴും.
3: കഷ്ടം, മറക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജീവനെങ്കിലും കിട്ടിയേനെ.
6: നീ ആരാടാ? എടാ ആരാന്ന് ആൻഡോ, ആ കഥാപാത്രമാ. എന്റെ മറുപടി കേൾക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ ആശാനില്ല, ഞാൻ രാജാവാണ്. നീ അടിമ, അടിമയ്ക്ക് ഇറന്ന വർത്തമാനമാണ് നീ പറഞ്ഞത്. എടാ ആണാന്ന്, അവന്റെ വേഷം കെടുത്തെ. ആ ഷട്ടങ്ങാട്ട് ഊരെ തട്ടേല് നിൽക്കുമ്പോ അവനവനില്ല, കഥാപാത്രമേ ഉള്ളു. എടാ വേഷമിട്ട് കഴിയുമ്പോ നീ ആൻഡോ അല്ലാണ്ടാവും, നീ അടിമയാവും. അല്ല എന്ന പൊസിഷൻ നിക്ക്. ഞാൻ അവസാന ഭാഗം മാത്രമേ പറയത്തുള്ളൂ കേട്ടാ. അത് കഴിയുമ്പോ നീ നിന്റെ ഡയലോഗ് തുടങ്ങണം. മൂമെന്റ്സ് മറക്കരുത് കേട്ടാ. രാജനീതിയുടെ ഖഡ്ഗത്തിനിരയായി നിന്റെ ശിരസ് ഇവിടെ പിടഞ്ഞു വീഴും.
2: പറയ്, പറയടാ.
6: എടാ പറയാൻ.
7: ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സെ. രാജപ്രതാപങ്ങളുടെ ഗർഭിന് മുമ്പിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. ആയിരം സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച ശ്രമിച്ചാലും ആത്മാവിന്റെ അവസാനത്തെ അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു.
4: വേണ്ട, എന്നെ മറക്കാമെന്ന് പറയൂ, എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറയൂ. അങ്ങയുടെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ. ഭാഗ്യദോഷിയായി ഈ പാവിനി, അത് കണ്ടെങ്കിലും ആശ്വസിച്ചുകൊള്ളാം.
7: ഭീരുക്കളെ പലകുറി മരിക്കൂ പ്രിയേ, എനിക്ക് മരണം ഒന്നേ ഉള്ളൂ, ഞാൻ പുരുഷനാണ്. പരവേച്ചെടുക്കണ, കുറച്ച് വെള്ളം തരുവ.
8: നീ പെരുക്കി കളഞ്ഞല്ലടാ ചാർലി, ഇതിന്റെ ഏഴ് അയൽപക്കത്ത് വരികയല്ല.
4: ആദ്യമായിട്ട് നാടൻ കളിക്കാണെന്ന് പറയല്ല, അസലായി.
2: പോരാ, പറഞ്ഞതൊന്നും അങ്ങാട്ട് ചെയ്തെന്നേ ഉള്ളു, അതു പോരാ.
8: പോരല്ലേ,
3: നന്നായെന്ന് വല്ലവരും പറഞ്ഞിട്ട് എന്താ കാര്യം? ആശാൻ പറഞ്ഞില്ലല്ല നന്നായില്ല.
2: എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്നായി എന്ന് ഞാൻ പറഞ്ഞ ഇനിയും നന്നാവാനുള്ള എന്റെ മനസ്സ് കെട്ടു. അതുകൊണ്ടാ നുമ്മ തുടങ്ങിയതല്ലേ ഉള്ളു, നീ നോക്കിക്കോ.
0: എസ്തപ്പൻ ആശാന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനാണ് അന്തോണി. മനോജ് കെ ജയൻ അവതരിപ്പിച്ച ഈ കഥാപാത്രം യുവത്വത്തിന്റെ ആവേശവും നിഷ്കളങ്കതയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ആശാനെ വെറും ഗുരുവായി മാത്രമല്ല ജീവിതത്തിലെ വഴികാട്ടിയായി കാണുന്ന ശിഷ്യനാണ് അന്തോണി. അവരുടെ ബന്ധം പലപ്പോഴും അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധം പോലെ അനുഭവപ്പെടുന്നു. എന്നാൽ മനുഷ്യബന്ധങ്ങൾ ഒരിക്കലും അത്ര ലളിതമല്ലെന്ന് സിനിമ പിന്നീട് തെളിയിക്കുന്നു. സ്നേഹവും മത്സരവും ഒരേ ഹൃദയത്തിൽ ഒരേ സമയം വസിക്കാമെന്ന് അന്തോണിയുടെ ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും ഇടയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു മനുഷ്യന്റെ മനഃശാസ്ത്രം മനോജ് കെ ജയൻ അതീവ സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായാണ് ഈ കഥാപാത്രത്തെ ഇന്നും വിലയിരുത്തുന്നത്. ആശാനോടുള്ള ആദരവും സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും തമ്മിൽ പിളർന്നു പോകുന്ന യുവാവിന്റെ സംഘർഷം പ്രേക്ഷകരെ ആഴത്തിൽ സ്പർശിക്കുന്നു. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഇത്രയും സത്യസന്ധമായി അവതരിപ്പിച്ച ചിത്രങ്ങൾ മലയാള സിനിമയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എസ്തപ്പൻ ആശാനും അന്തോണിയും ചേർന്ന് സൃഷ്ടിക്കുന്ന വൈകാരികമായ ലോകം ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നു.

0: വിരിയൂലേ
1: ആയിരം മുട്ടിലൊരഞ്ഞാഴ്ത്തേൻ മനോമന വണ്ടു മുരളൂലേ
0: കടലിനക്കരയേഴിലം പാലയിലായിരം മുട്ടു വിരിയൂലേ
1: ആയിരം മുട്ടിലൊരഞ്ഞാഴ്ത്തേൻ മനോമന വണ്ടു മുരളൂലേ
0: അക്കര ഇക്കര ഓടി ഒഴുകുന്നൊരോടി വള്ളമൊരുങ്ങൂലേ
1: മിന്നും വലയിലെ ചിപ്പിയിലെ തിരിമുത്തുകിടന്നു തിളങ്ങൂലേ
0: അക്കര ഇക്കര ഓടി ഒഴുകുന്നൊരോടി വള്ളമൊരുങ്ങൂലേ
1: മിന്നും വലയിലെ ചിപ്പിയിലെ തിരിമുത്തുകിടന്നു തിളങ്ങൂലേ മുത്തുകിടന്നു തിളങ്ങൂലേ
0: അന്തിക്കടപ്പുറത്തോരോല കൂടെ നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ്
1: ഞാനല്ല.

0: കരുത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികള കരമുത്തുകണ ഒരു കൊച്ചുകിട തനുതച്ചു വരുന്നത് കണ്ട് മലം കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃതത്തി കാരിത്തക്കിടി നാക്കിളി മുക്കിളി പുട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകളരവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറമാകെ തിമികിട മൃതത്തെ
1: ഞാനും കേട്ടേ ഞാനും കണ്ടേ അവനവൻ ഇന്ന് കലമ്പിയ നേരത്തെന്റെ കിനാവിലൊരമ്പിളി വള്ളം ഇറങ്ങിയൊരുങ്ങിയ നങ്ങിയ രമ്പിയ കമ്പടി കൂടാനത്തിലും ഇത്തിലും ആടം മാന തോണികൾ ഒഴുകി തുള്ളി ഉറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട തിമൃതത്തെ തുറകളിലിന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിലിന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി തണ്ടട് വളയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടട് വളയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിടത്തി
2: ചമയം എന്ന ചിത്രത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ വെറും നായകന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന സാന്നിധ്യങ്ങൾ മാത്രമല്ല കഥയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ശക്തമായ വ്യക്തിത്വങ്ങളാണ്. സിത്താര അവതരിപ്പിച്ച ലിസയും രഞ്ജിത് അവതരിപ്പിച്ച അമ്മുവും അതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ലിസയുടെ പ്രണയത്തിൽ ഒരു സ്വപ്നമുണ്ട്. എന്നാൽ ആ സ്വപ്നത്തിന് പിന്നിൽ ജീവിതത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ കാണുന്ന പ്രതീക്ഷകളും ഭയങ്ങളും സിത്താര അതീവ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. മറുവശത്ത് അമ്മു എന്ന കഥാപാത്രം ജീവിതത്തോട് പൊരുത്തുന്ന

0: ഉറങ്ങിയിരുന്ന് രാവിലെ ആ കണ്ടത് വിവരം പറഞ്ഞ് കത്തും കൊടുത്തു.
1: പിടിച്ച പിടിയാലെ കൊണ്ടുവരാനല്ലേ നന്നെ അങ്ങാട്ട് അയച്ചത്?
0: അപ്പൊ വന്നാലല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അയാള് വരുന്നില്ല എന്ന് പെരുന്നാൾ നാടൻ കളിക്കട്ടാണ് പറഞ്ഞിട്ടുള്ളതാ. പിന്നെ ആരോട് ചോദിച്ചത് നാണയം കൊടുത്തെന്ന് പറഞ്ഞ എത്ര ചാട്ടം കുട്ടിയാണ്. അയാളുണ്ടാവില്ല കേട്ടാ. മദ്രാസിൽ സിനിമേന്റെ ഏതാണ്ട് ഇടപാടുണ്ടത്രേ. മൂപ്പിന് സിനിമയെ ചേർന്നാൽ നമുക്കൊക്കെ ഉപകാരമാണെന്നാ പറഞ്ഞു.
1: ഈ വക എംബോക്കികളെ വെച്ചത് ചെയ്യരുതെന്ന് ഞാൻ എന്നാട് തന്നെ നൂറുവട്ടം പറഞ്ഞടാ. പക്ഷെ കേൾക്കുകയില്ല. എന്നിട്ടിപ്പം ദേ കിടന്നനുഭവിക്കാം. പെരുന്നാളിന് ഇനി ദിവസമില്ലല്ല. അപ്പൻ എന്നാ ചെയ്യും മോളെ?
2: കളിക്കാനാണില്ല, നാടകം നടത്താൻ പറ്റുവാ. അപ്പൻ ചെന്ന് അച്ഛനോട് വിവരം പറയ്. ചാർലി ഇല്ലാത്തോണ്ട് നാടകം കളിക്കാൻ പറ്റില്ല എന്ന്. ഇപ്പോഴാവുമ്പം നമുക്ക് ദിവസമുണ്ട്. പള്ളിക്കാര് വേറെ ഏതെങ്കിലും പരിപാടി ബുക്ക് ചെയ്തോളൂ.
1: എന്നിട്ട് ഞാൻ ആണാണെന്നും പറഞ്ഞ് ഇവിടെ അങ്ങാട്ടും ഇങ്ങോട്ട് നടക്കാനാ? ഒമ്പതാമത്തെ വയസ്സിൽ മുഖത്ത് ചായം തെച്ചത് പിന്നെ പെരുന്നാളിന് നാടകം മുടക്കിയിട്ടില്ല. അത് മുടക്കാൻ പറ്റുകയല്ലടി.
2: എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആളിന് ആള് തന്നെ വേണ്ടേ?
1: നാടകം മുടക്കാൻ പറ്റുകയല്ല.
2: എങ്ങനെ കളിക്കുന്ന അപ്പനി പറയണേ?
1: എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ല. അവനാണ് കായ് മുടക്കണേന്ന് പറഞ്ഞ ഞാൻ അവന്റെ കാലത്തിന് പിടിക്കണ.
2: നമ്മൾ ഇവിടെ കിടന്ന് വീർപ്പ് പിടിച്ചാ നാടകം തട്ടേ കേറുവപ്പാ.
1: പെരുന്നാക്കൂട്ടത്തിന്റെ മുന്നിൽ എല്ലാ മോഹവുമായി നിൽക്കുമെന്ന് ഓർക്കുമ്പോഴാ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം. ഒരു ഭരതൻ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ദൃശ്യഭംഗിയെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ചമയം എന്ന ചിത്രവും അതിന് അപവാദമല്ല. കടൽ തീരത്തിന്റെ വന്യതയും സന്ധ്യാസമയങ്ങളുടെ വിഷാദ സൗന്ദര്യവും രാത്രിയിൽ നാടകവേദിയുടെ വെളിച്ച പൊലിമയും ഈ സിനിമയിൽ അത്ഭുതകരമായി ഒത്തുചേരുന്നു. ദിനേശ് ബാബുവിന്റെ ക്യാമറ വെറും ദൃശ്യങ്ങളല്ല പകർത്തുന്നത്, മറിച്ച് കഥാപാത്രങ്ങളുടെ മനസ്സിന്റെ ചലനങ്ങൾ പോലും പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്നു. തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുന്ന കാഴ്ചകൾ പലപ്പോഴും കഥാപാത്രങ്ങളുടെ ഉള്ളിലെ സംഘർഷങ്ങളുടെ പ്രതീകമായി മാറുന്നു. കടലിന്റെ അനന്തതയും മനുഷ്യജീവിതത്തിന്റെ നിസാരതയും ഒരേ ഫ്രെയിമിൽ അവതരിപ്പിക്കാൻ ഈ ചിത്രത്തിന് കഴിയുന്നുണ്ട്. നാടകവേദിയിലെ വെളിച്ചങ്ങളും നേലുകളും ഉപയോഗിച്ചിരിക്കുന്ന രീതി പ്രത്യേക പരാമർശവും അർഹിക്കുന്നു. ഒരു കലാകാരന്റെ ജീവിതം തന്നെ വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും നിരന്തര പോരാട്ടമാണെന്ന് ഓരോ ഫ്രെയിമും സൂചിപ്പിക്കുന്നു. ഭരതന്റെ സിനിമകളിൽ പ്രകൃതി ഒരു പശ്ചാത്തലം മാത്രമല്ല, അത് കഥ പറയുന്ന മറ്റൊരു കഥാപാത്രമാണ്. ചമയത്തിൽ കടലും കാറ്റും സന്ധ്യയും കഥാപാത്രങ്ങളോടൊപ്പം ശ്വസിക്കുന്നതായി തോന്നും. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുമ്പോൾ ഒരു കഥ കാണുന്നു എന്നതിലുപരി ഒരു ജീവിതം അനുഭവിക്കുന്നു എന്ന തോന്നലാണ് പ്രേക്ഷകന് ലഭിക്കുന്നത്.
1: അവിടെ ഇവിടെ നടന്ന് കള്ളും കുടിച്ച് ഓരോ വെളിവേട് എഴുന്നള്ളിച്ചോണ്ട് വന്നോളും, വേറെ ആരെയും കിട്ടിയില്ല അപ്പനെ.
2: മോളെ അവന്റെ ഒരു താളബോധം പാരമ്പര്യമാണ് കേട്ടാ.
1: കടലിൽ പോയി മീൻ പിടിക്കാനും ബാക്കിയുള്ള നേരം കുടിച്ച് പൂത്താടി വഴക്കുണ്ടാക്കാനും കൊള്ള, ഇതിനെയൊക്കെ വിളിച്ച് എഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്കുന്നു ഹീറോ വേഷം കളിക്കാൻ. മോന്ത കണ്ടാലും മതി.
3: എന്താണെന്താണ് ഒന്നുകൂടി പറഞ്ഞേ. എടി കൊച്ചേ,
1: എന്താ
3: എന്റെ മോന്തനെ കുറിച്ച് എന്താ പറഞ്ഞു?
1: തന്റെ മോന്ത നാടകത്തിന് പറ്റിയതല്ല എന്ന് തന്നെ.
3: ദേ ആശാന്റെ മോളായി പോയി കേട്ടാ, അല്ലെങ്കി ആ എന്റെ മോന്ത കൊണ്ടു നിലന്നു. ഈ മോന്തയെ വെച്ചുകൊണ്ടാ ഇത്ര നാൾ ജീവിച്ചത്. ഇനി നിങ്ങളുടെ ഇട്ടത്തിന് വിളിച്ച് മാറ്റി വെക്കാൻ പറ്റുവാ. പോയി പണി നോക്ക്, ഞാൻ എന്റെ പാട്ടിന്
2: പോണം.
3: ഞാൻ നിങ്ങളുടെ പുറകെ വന്ന ഇല്ലല്ല, തേനെ ബാല എന്ന് വിളിച്ച് കാല് പിടിച്ച് കൊണ്ടുവന്നിട്ട് അവമാനിക്കാണ്. പോവില്ല, എനിക്ക് നാണവും വേണ്ട, കുന്തവും വേണ്ട.
2: എവിടെ നിക്കണ്ടോ അമ്മേ, നീ ഇനി മിണ്ടരുത് കേട്ടാ.
1: ഇന്നലെയും കൂടി ഇവിടെ വന്ന് റിഹേഴ്സൽ നടക്കുമ്പോ ബഹളം ഉണ്ടാക്കിയതാണ്, അപ്പൻ അതങ്ങ് മറന്നു.
3: ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താണ് പേര്? ആ എന്തെങ്കിലും ആകട്ടെ, നമ്മ തമ്മിൽ ആദ്യം പരിചയപ്പെടുകയാണ്. നാടകത്തിന് ശേഷം

0: വേഷക്കാരൻ തുള്ളണ കണ്ടിട്ടുണ്ട്. ആ വേഷം കണ്ട് എന്റെ അടുത്ത് വേണ്ട, എന്റെ സ്വഭാവം മാറും.
1: സ്വഭാവം മാറുമെന്ന് തന്നെയാ ഞാനും അപ്പനോട് പറഞ്ഞേ.
0: ഇത് മഹാമോശമായി പോയി കേട്ടോ ആശാൻ, പെണ്ണുങ്ങളെ കൊണ്ട് അവമാനിപ്പിക്കണത്. ഇത് പെണ്ണാണ് ആണാണ്. ഒരു കാര്യം ചെയ്, ഇതിനൊരു മീശാൻ വരച്ച് ആൺവേഷം കെട്ടിച്ചേ, ഇതിലേ കറക്ക് ക്യാമ്പോണ്.
2: അടനിക്കാനാണ് പറഞ്ഞത്. നീ അങ്ങകത്താത്തിട്ടില്ല.
0: പഞ്ചാര പറഞ്ഞ് മയക്കാൻ വരണ്ട, ന്യായനം വേറെ. മേത്തൂന്ന് കൈ, ആ മേത്തൂന്ന് കൈയെടുക്ക. ആലോഹ്യം വേണ്ട.
1: അപ്പന്റെ നിപ്പ് വേണ്ടാത്തൊന്നും ഏതാണ്ട് നിധി നഷ്ടപ്പെട്ടൊന്ന്.
2: എവിടെന്നെങ്കിലും ഒരുത്തനെ ഇങ്ങാട്ട് വിളിച്ചോണ്ട് വന്ന് എങ്ങനെയെങ്കിലും നാടകം നടത്താന്ന് വിചാരിക്കുമ്പം ഓരോ കുന്താണ്ടോ വിളിച്ചോണ്ട് വന്നോളും. ഒക്കോണെന്റെ മുമ്പിൽ നിന്ന്.
3: ചമയം എന്ന സിനിമയുടെ ആത്മാവ് എവിടെയാണെന്ന് ചോദിച്ചാൽ പലരും ഒരേ സ്വരത്തിൽ പറയുക, അത് ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിലാണെന്ന്. മലയാള സിനിമാ സംഗീതത്തിന്റെ ചരിത്രത്തിൽ ചില ഗാനങ്ങൾ കാലത്തെ മറികടന്ന് ജീവിക്കുന്നു. ചമയത്തിലെ ഗാനങ്ങൾ അത്തരത്തിലുള്ളവയാണ്. അന്തികടപ്പുറത്ത് എന്ന ഗാനം കേൾക്കുമ്പോൾ തന്നെ കടൽക്കാറ്റിന്റെ ഗന്ധം മനസ്സിലേക്ക് ഒഴുകിയെത്തുന്നത് പോലെ തോന്നും. രാജഹംസമേ എന്ന ഗാനം പ്രണയത്തിന്റെ നിശബ്ദ വേദനയെ സംഗീതത്തിലേക്ക് വിവർത്തനം ചെയ്തതുപോലെയാണ്. കൈതപ്പുറത്തിന്റെ കവിതാസമ്പന്നമായ വരികളും ജോൺസന്റെ ഹൃദയസ്പർശിയായ ഈണങ്ങളും ചേർന്നപ്പോൾ പിറന്നത് കാലാതീതമായ സംഗീതാനുഭവമാണ്. എന്നാൽ ഈ ഗാനങ്ങൾ മാത്രമല്ല, സിനിമയുടെ പശ്ചാത്തല സംഗീതവും അത്രത്തോളം പ്രധാനമാണ്. കഥാപാത്രങ്ങൾ ഒന്നും പറയാതെ നിൽക്കുന്ന നിമിഷങ്ങളിൽ പോലും സംഗീതം അവരുടെ ഹൃദയത്തിന്റെ ഭാഷയായി മാറുന്നു. ഒരു രംഗത്തിന്റെ ദുഃഖവും സന്തോഷവും നഷ്ടബോധവും സംഗീതത്തിലൂടെ അനുഭവിപ്പിക്കുന്നതിൽ ജോൺസൺ മാസ്റ്റർ അസാധാരണമായ മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഭരതന്റെയും ജോൺസന്റെയും കൂട്ടുകെട്ട് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഏറ്റവും മനോഹരമായ സൃഷ്ടികളിലൊന്നാണ് ചമയം സിനിമ. സിനിമ അവസാനിച്ച ശേഷവും അതിന്റെ സംഗീതം മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ആ സംഗീതത്തിന്റെ മഹത്വം.

0: ഈ സിനിമയുടെ വിജയത്തിന് പിന്നിൽ ജോൺ പോൾ എന്ന എഴുത്തുകാരന്റെ സംഭാവന അതീവ വലുതാണ്. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവ് അസാധാരണമായിരുന്നു. ചമയത്തിലെ സംഭാഷണങ്ങൾ വെറും ഡയലോഗുകൾ മാത്രമല്ല, അവ കഥാപാത്രങ്ങളുടെ ആത്മാവിലേക്കുള്ള ജനാലകളാണ്. ഒരു ഗുരുവിന്റെ ആത്മാഭിമാനവും ഒരു ശിഷ്യന്റെ ആരാധനയും പ്രണയത്തിന്റെ നൊമ്പരവും അസൂയയുടെ വേദനയും എല്ലാം വളരെ സ്വാഭാവികമായി സംഭാഷണങ്ങളിലൂടെ ഒഴുകിയെത്തുന്നു. എവിടെയും അമിത നാടകീയതയില്ല. എന്നാൽ ഓരോ വാക്കിനും വലിയൊരു വൈകാരിക ഭാരം ഉണ്ടുതാനും. മനുഷ്യരുടെ ജീവിതത്തിൽ പറയാതെ പോകുന്ന വികാരങ്ങൾ എത്രത്തോളം നിർണായകമാണെന്ന് ഈ തിരക്കഥ നമ്മെ പഠിപ്പിക്കുന്നു. കഥാപാത്രങ്ങൾ സംസാരിക്കുമ്പോൾ അവർ എഴുതിയ സംഭാഷണങ്ങൾ പറയുകയാണെന്ന് തോന്നുന്നില്ല, മറിച്ച് അവർ ജീവിക്കുകയാണെന്ന് തോന്നുന്നു. അതാണ് ജോൺ പോളിന്റെ എഴുത്തിന്റെ ശക്തി. നല്ല സാഹിത്യവും നല്ല സിനിമയും തമ്മിൽ എവിടെയാണ് സംഗമിക്കുന്നത് എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ ചമയത്തിന്റെ തിരക്കഥ വായിച്ചാൽ മതി. മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ തിരക്കഥകളിലൊന്നായി ഇത് ഇന്നും വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ടാണ്.
1: പതിവ് മാമൂലികൾ വിട്ടുചരിക്കുന്ന ഈ നാടകം നൂതനമായ ഒരു പരീക്ഷണമാണെന്ന് പറയാതെ വയ്യ. വർത്തമാനകാല പ്രസക്തിയുള്ള വൈകാരിക മുഹൂർത്തങ്ങളെ ഗതകാല പശ്ചാത്തലങ്ങളിൽ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നാടകകൃത്തും സംവിധായകനുമായ എസ്തപ്പാൻ ആശാന്റെ ആഖ്യാനം സ്വാഗതാർഹമായ ഒരു വ്യതിയാനമാണ്. മലയാള നാടകവേദിയിൽ വളർച്ചയുടെ കരുത്തുള്ള ഒരു നാമ്പാണ് ഈ നാടകമെന്ന് നിസ്സംശയം പറയാം. നായിക നായക വേഷമണിഞ്ഞ അമ്മുവിനും ആന്റോയ്ക്കും കൃതകൃത്യതയ്ക്ക് അവകാശമുണ്ട്.

0: നിസാമേ, രണ്ടാഴ്ച കഴിയുമ്പം പെരുന്നാളാണ്. നാടകം ഒന്നുകൂടെ ഒന്ന് മുറുക്കണം. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്.
1: അതെ, പെരുന്നാൾ കളി എന്ന് പറയുമ്പം ആന്റോ നാടകത്തിൽ കയറിയതിന്റെ ഒന്നാം പിറന്നാളാണ്.
0: ശരിയാണല്ലേ. എടാ ആന്റോ, അങ്ങനെ നിസ്സാരപ്പെട്ട ഒരു കൊല്ലമായിരുന്നില്ല കേട്ടാ പോയത്.
2: പെരുന്നാൾ കളിക്ക് ഇനി ദിവസം ഉണ്ടല്ല, നമുക്ക് മൊത്തം ഒന്നുകൂടെ നോക്കാം. ആന്റോ ഒന്നിങ്ങാട്ട് വന്നേ. നീയൊന്ന് വീട് വരെ വാ, ചെറിയൊരു പ്രശ്നമുണ്ട്.
3: എന്താണ്?
2: എങ്ങാണ്ടെന്നാ വന്ന ഒരു എംബോക്കി അമ്മൂരെ അടുത്ത് കശപിച്ച കൂട്ടണ്.
3: ആര്?
2: ആ, ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല.
4: ആശനെ, ഞാൻ വീട്ടിൽ പോയിരുന്നു. രഘു ആദ്യം വന്ന എന്റെ അടുത്താ. ആന്റോയ്ക്ക് പണ്ടേ നോട്ടം ഉണ്ടായിരുന്നത്രേ അമ്മൂനെ. അമ്മു രഘുവിന്റെ കൂടെ ഇറങ്ങി പോന്നപ്പോ ആന്റോ കയറി അവർ വീട്ടുകാരെ ഇളക്കി. കത്തിക്കുത്തും അടിയും കൊലയും. അമ്മൂന്റെ ആങ്ങളെ ഒരുത്തം ചത്തു. കരക്കാര് മുഴുവൻ എതിരായപ്പോ രഘു മുങ്ങി. ആ തക്കത്തിന് അമ്മൂനെ അടിച്ചോണ്ട് പോന്നതാ ആന്റോ. അന്ന് മുതൽ നോക്കി ഇറക്കുക രഘു. ആന്റോ എവിടെ കണ്ടാലും കുത്തി വളർത്തൂ എന്ന് പറഞ്ഞ് ഒളിവി കഴിയുമ്പഴാ ആശാന്റെ നാടകത്തിന്റെ നോട്ടീസ് കണ്ട് ഇവിടെ ഉണ്ടോ എന്ന് മനത്തറിഞ്ഞത്. രഘു പറയുന്ന ഓരോ പഴങ്കഥകൾ കേൾക്കുമ്പോ എന്റെ ആശാനെ, നമ്മൾ അറിഞ്ഞ ഇത് ഒരെണ്ണം മാത്രം. രായ്ക്ക് രാമാൻ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് വരണമെങ്കിൽ
2: ഇപ്പോഴെങ്കിലും നമ്മളിത് അറിഞ്ഞത് ലിസയുടെ ഭാഗ്യം. സംഗതി ആശാനും ഞാനും തമ്മിൽ കുരുത്തിട്ടുണ്ട്, പുടക്കിയിട്ടുണ്ട്. എന്റെ ട്രൂപ്പ് സെറ്റാവാതെ നിൽക്കുമ്പോഴും ആശാന്റെ ട്രൂപ്പ് അടിച്ചു കയറുകയും ചെയ്യുമ്പോ ഞാനും ചോരയും നീരും ഉള്ള ഒരു മനുഷ്യനല്ലേ എന്ന് കരുതി ആശാൻ ഒരു ആപത്തത്തിൽ നിന്ന് ചാടുമ്പോ ഞാൻ നാടകക്കാരനായത് ആശാൻ കാരണമാ. എന്നെ തട്ടേ കയറ്റി നിർത്തി ആദ്യമായി ഡയലോഗ് പറയിപ്പിച്ച ഗുരുവാണ് ആശാൻ. ചാകണ വരെ ചാർലി അത് മറക്കൂല.
0: ആ, നീ മറക്കണ്ട.
5: ചമയത്തിന്റെ ക്ലൈമാക്സ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിലൊന്നായി നിലകൊള്ളുന്നു. സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ ജീവിതമെങ്ങനെ മനുഷ്യന്റെ സ്വപ്നങ്ങളെ തകർക്കുന്നു എന്നത് അത്യന്തം ഹൃദയഭേദകമായി അവതരിപ്പിക്കപ്പെടുന്നു. വേദിയിൽ കൈയടികൾ ഏറ്റുവാങ്ങിയ കലാകാരൻ ജീവിതത്തിന്റെ വേദിയിൽ പരാജയപ്പെടുന്ന കാഴ്ച പ്രേക്ഷകനെ ഉള്ളിൽ നിന്ന് കുലുക്കുന്നു. എസ്തപ്പനാശന്റെ ആത്മാഭിമാനവും തകർച്ചയും ഒരേ സമയം കാണേണ്ടി വരുന്ന നിമിഷങ്ങൾ സിനിമയുടെ വൈകാരിക ഉച്ചകോടിയാണ്. ചായക്കൂട്ടുകൾ അഴിച്ചുവെച്ച ശേഷം അവശേഷിക്കുന്നത് ഒരു കഥാപാത്രമല്ല, മറിച്ച് മുറിവേറ്റൊരു മനുഷ്യനാണ്. കലാകാരന്മാരുടെ ജീവിതത്തിൽ കയ്യടികളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഏകാന്തതയും നിരാശയും സിനിമ ഇവിടെ വെളിപ്പെടുത്തുന്നു. ജീവിതം പലപ്പോഴും നാടകത്തെക്കാൾ ക്രൂരമാണെന്ന് ഭരതൻ നമുക്ക് കാണിച്ചു തരുന്നു. ക്ലൈമാക്സിലെ ഓരോ ദൃശ്യവും പ്രേക്ഷകന്റെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നവയാണ്. സിനിമ അവസാനിച്ചിട്ടും ആ വേദന നമ്മെ വിട്ടുപോകുന്നില്ല. ഒരു ക്ലാസിക് സിനിമയുടെ യഥാർത്ഥ ശക്തി അതാണ്. അത് അവസാനിച്ചിട്ടും നമ്മുടെ ഉള്ളിൽ തുടർന്നുകൊണ്ടിരിക്കും.
6: പെരുന്നാൾ നാടകത്തിന് ചാർലി സാറിന് പകരം ഹീറോ കളിച്ച ആടാണ് ആന്റോ.
2: ആശാൻ ഇത് എന്നോട് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചതല്ല. നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം അതായിരുന്നില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ പെരുന്നാളുകളി വേണ്ടെന്ന്. കളിച്ചില്ലെങ്കിൽ എന്താ കത്തുവോ? ഭയങ്കര ഇൻസൾട്ടായി പോയി. ഇത് എന്റെ കൂടെ ട്രൂപ്പാണെന്നാ വിചാരിച്ചത്.
7: അപ്പനിവിടെ ഇല്ല, കടലിൽ പോയിരിക്ക.
2: ലിസയും ഈ ട്രൂപ്പിലെ ചുമതലപ്പെട്ട ഒരാളാണല്ലോ. പകരക്കാരനെ എഴുന്നള്ളിച്ചപ്പോ കൂടെ കളിക്കാൻ നിന്നു കൊടുത്തതുമല്ലേ. ചതിയായി പോയി. ഏത് എംബോക്കിയെ കൊണ്ടുവന്നും എന്റെ സ്ഥാനത്തിരുത്തോ എന്ന് പറയുമ്പോ ഞാൻ ആരായി? ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? എനിക്കല്ല വില, ഞാൻ മുടക്കുന്ന പണത്തിന് മാത്രമാണ്. ആണോ ലിസേ?
7: അപ്പനോട് പറയാനുള്ളത് അപ്പനോട് പറഞ്ഞാ മതി.
2: അച്ഛനെ, ഞാൻ വീട്ടിൽ പോയിരുന്നു. അച്ഛനെ കണ്ടാണ് പോയത്.
0: മദ്രാശിയിലെ തിരക്കൊക്കെ കഴിഞ്ഞ
2: അത്യാവശ്യം ഉള്ളതുകൊണ്ടാ പോയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടല്ലോ. ആ സമയത്ത് തന്നെ നാടകം കളിച്ചില്ലെങ്കിൽ തല പോകും.
0: അത് നീ തീരുമാനിച്ചാ പാടില്ല.
2: നടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞാണല്ലോ.
0: നടത്താവുന്ന അതിനു മുമ്പ് ഞാൻ ഏറ്റുപോയതാണല്ല. വേണ്ടാന്ന് വെക്കാൻ ആര് വിചാരിച്ചാലും കഴി. നീ ഒരു തിരിച്ചില്ലറ തന്നിട്ടുണ്ട് നേരെ. എന്ന് കരുതി നാടകം നടത്താനുള്ള അവകാശം നിനക്കാൻ തീർന്നിട്ടില്ല. ഉണ്ടാ
2: എന്നല്ല, പരസ്പരം ധാരണ വേണമല്ലോ.
0: ആ ധാരണ ഇങ്ങാട്ടും വേണമെന്നാ ഞാൻ പറഞ്ഞേ. ഗുമ്മ തമ്മിലുള്ള ഇരിപ്പുവശം വെച്ച് നീ ഇത് എന്നാട് ചെയ്യാവാടാ.
2: അത് ശരി, ഇപ്പൊ വാദി പ്രതിയായ. ഞാനൊന്നും പറയുന്നില്ല. പിന്നെ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ നാടകത്തിന്റെ ബുക്കിംഗ് ഏറ്റിട്ടുണ്ട്. ഒല്ലൂരാണ്. തലേന്ന് ഉച്ചയ്ക്ക് വാനയക്കാം. സാധനങ്ങൾ ആവശ്യമുള്ളടുത്ത് ആ വഴിക്ക് വന്നാ ഞാനും കയറാം. എനിക്ക് പിന്നെ ഒരു റിഹേഴ്സലിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തറവാ. മറ്റുള്ളവരുടെ കാര്യം ആശാ നോക്കിക്കൊള്ളണം. ചിലപ്പോ മിനിസ്റ്റർ ആയിരിക്കും ഉദ്ഘാടനം. ഞാൻ വരട്ടെ.
3: കയറടിക്കാറായ
2: കുറച്ചുകൂടെ തുളയിടാനുണ്ട്. എഞ്ചിൻ സ്റ്റാൻഡ് വെക്കുമ്പോ കുറച്ച് ചെരിച്ചു വെച്ചാ മതി
6: കേട്ടാ. എന്നെ എവിടൊക്കെ തിരക്കി, നീ ഇവിടെ വഞ്ചിപ്പിണി നോക്കി നിക്കാണല്ലേ.
2: എന്താണപ്പ?
6: ഏ ഒരു കാര്യണ്ട്, വലിയ കാര്യ. ഇങ്ങോട്ട് വന്നേ പറ. അതേ ആശാൻ പുതിയ നാടകം എത്തി. പുതിയ നാടകത്തിന്റെ ബുക്കിംഗ് എടുത്തെന്ന്.
2: എവിടെ?
6: തൃശ്ശൂരടുത്ത് ഒല്ലൂരാണ്.
2: എന്ന്?
6: തിങ്കളാഴ്ച.
2: നീ വരുന്ന തിങ്കളാഴ്ച?
6: ഒരു വാനിലാണ് പോകണത്. മന്ത്രി വന്നാണ് ഉദ്ഘാടനം. പിന്നെ കഴിഞ്ഞ കളിക്ക് നീ അങ്ങോട്ട് ഒപ്പിച്ചിട്ട് മാറിയെന്നുള്ളു. ഏ പോരാ, പെരുന്നാക്കൂട്ടം പോലല്ല, ഡയലോഗ് ഒന്നും കൂടെ പഠിക്കും. പ്രാക്ടീസ് കുറച്ച് കൂടുതലാവുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ല. പിന്നെ ഒരു കാര്യം, അനുഭവം ഉള്ളവർക്കല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയാം. പോട്ടെ.
2: എന്താണപ്പ കാര്യം?
3: പുതിയ നാടകം മുക്കിക്കാത്ത
2: ഇവനിപ്പ കടലിലും വെള്ളത്തിലൊന്നും അല്ലല്ല കണ്ണ്.
3: ഇവൻ വലിയ കലാകാരനായി പോയില്ലേ.
2: നിന്റെ കളിയാന്നായിരുന്നു കേട്ടാ.
3: വിടണ്ട, നിന്റെ ശീലത്തിനണങ്ങുണ്ട്.
7: കൊല്ലൂരിലെ നാടകം ഏറ്റത് അപ്പനോട് ചോദിച്ചിട്ടാണോ?
8: അല്ല, ഏറ്റതല്ലേ മോളെ. ആരേറ്റുന്നുള്ളതല്ല, അത് മുടക്കാപ്പാടണ്ട. അവനില്ലാണ്ട് നാടകം കളിച്ചു പറഞ്ഞപ്പ കയറിക്കൊണ്ട വാശിയ. അതാ ഒപ്പത്തിനൊപ്പം ഉടനെ നാടകം ഏറ്റത്. അവന് തന്നെ മുന്നിൽ നിന്ന് കളിക്കണമല്ല. കളിക്കട്ടെ
2: ആശാനെ. കളിയേറ്റവരം കാണണമെന്ന് പറഞ്ഞു കേട്ടാ. രണ്ടു മൂന്ന് റിഹേഴ്സലോട് നോക്കണം. പെരുന്നാക്കൂട്ടല്ലല്ല, എനിക്കൊന്നുകൂടെ ശരിയാകുന്നുണ്ട്. രണ്ടു ദിവസം കടലിൽ പോകണ്ടെന്ന് വെച്ചാല ഇന്നിനി പറ്റുവാ.
8: ഇന്ന് വേണ്ട, നോക്കാം. നീ ഇപ്പൊ പോ.
2: എന്നാ ഞാൻ പോട്ടാ.
7: കൊല്ലൂരിലെ നാടകത്തിലെ ആരാപ്പ ഹീറോ? ചാർലിയോ ആന്റോയോ?
8: ചാർലി ആ നാടകമേറ്റ സ്ഥിതിക്ക് അവൻ വേണ്ട, ആന്റോ മതി എന്ന് പറയാൻ പറ്റുക. അവന് കളിക്കാൻ വേണ്ടിയാണല്ലോ പണം ഇറക്കിയിരിക്കണം.
7: എങ്കിൽ പിന്നെ അപ്പനങ്ങ് തുറന്നു പറഞ്ഞൂടെ, ഇനി ആന്റോയെ വേണ്ടെന്ന്.
8: അവന്റെ ഉത്സാഹം കാണുമ്പോ എങ്ങനാ മോളെ മുഖത്ത് നോക്കി പറയണത്?
7: പറയാൻ വൈകിക്കണതാ, അതിലും വലിയ ചതി.
5: മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറവും ചമയം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കപ്പെടുന്നത് അതിന്റെ കലാമൂല്യം കൊണ്ടാണ്. കാലം മാറി, സിനിമയുടെ ഭാഷ മാറി, പ്രേക്ഷകരുടെ അഭിരുചികളും മാറി. പക്ഷേ ചമയം ഇന്നും അതേ തീവ്രതയോടെ മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കുന്നു. കാരണം അത് ഒരു കാലഘട്ടത്തിന്റെ കഥ മാത്രമല്ല, മനുഷ്യജീവിതത്തിന്റെ ശാശ്വതമായ സത്യങ്ങളുടെ കഥയാണ്. കലാകാരന്റെ ആത്മാഭിമാനം, സൗഹൃദത്തിന്റെ മഹത്വം, പ്രണയത്തിന്റെ വേദന, അസൂയയുടെ നാശം, ജീവിതത്തിന്റെ അനിശ്ചിതത്വം, ഇതെല്ലാം ഈ സിനിമയിൽ നമുക്ക് കാണാം. ഭരതൻ എന്ന സംവിധായകന്റെ പ്രതിഭയ്ക്ക് മുന്നിൽ തലകുനിക്കാതെ ചമയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. മുരളിയും മനോജ് കെ ജയനും ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെ അസാമാന്യ പ്രകടനങ്ങൾ ഈ സിനിമയെ കാലാതീതമാക്കി മാറ്റി. ജോൺ പോളിന്റെ എഴുത്തും ജോൺസന്റെ സംഗീതവും ദിനേശ് ബാബുവിന്റെ ദൃശ്യഭാഷയും ചേർന്നപ്പോൾ പിറന്നത് ഒരു സമ്പൂർണ്ണ കലാസൃഷ്ടിയായിരുന്നു. മലയാള സിനിമയുടെ സുവർണകാലത്തെക്കുറിച്ച് ഭാവി തലമുറകൾ അന്വേഷിക്കുമ്പോൾ അവർ തീർച്ചയായും കാണേണ്ട ചിത്രങ്ങളിലൊന്നായിരിക്കും ചമയം സിനിമ. ഇതവസാനിക്കുമ്പോൾ കടൽ തീരത്ത് വീശിയ ആ അന്തിക്കാറ്റ് ഇന്ന് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്നതായി തോന്നും. അതുകൊണ്ടാണ് ചമയം വെറുമൊരു സിനിമയല്ല, മലയാളിയുടെ സാംസ്കാരിക ഓർമ്മയുടെ ഭാഗമാണെന്ന് പറയുന്നത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു ഗ്രാമത്തിലെ പഴയ ആൽമരച്ചുവട്ടിൽ എല്ലാ ദിവസവും കുറച്ച് വയോധികർ ഒത്തുകൂടാറുണ്ടായിരുന്നു. അവരിൽ ഒരാൾ എപ്പോഴും തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കും. മക്കളുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വീട്ടിലെ വഴക്കുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ ഒന്നും മറച്ചു വയ്ക്കാറില്ല. മറ്റൊരാൾ അതേ കൂട്ടത്തിലുണ്ടായിരുന്നു. അയാൾ എല്ലാവരോടും സൗഹൃദത്തോടെ സംസാരിക്കും, എല്ലാവരെയും ശ്രദ്ധയോടെ കേൾക്കും. എന്നാൽ തന്റെ ജീവിതത്തെക്കുറിച്ച് അധികം ഒന്നും പറയില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിൽ കൂടുതൽ ബഹുമാനം ലഭിച്ചത് രണ്ടാമത്തെ വ്യക്തിക്കായിരുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അയാൾ സമ്പന്നനായതുകൊണ്ടല്ല, വലിയ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടുമല്ല, മറിച്ച് എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ മൗനം പാലിക്കണമെന്നും അയാൾക്കറിയാമായിരുന്നു. ജീവിതത്തിലെ എല്ലാ പേജുകളും എല്ലാവർക്കും മുന്നിൽ തുറന്നു വയ്ക്കാതിരുന്ന ആ ചെറിയ ശീലം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കൂടുതൽ ആകർഷകമാക്കിയത്. ഇന്നത്തെ ലോകം നിരന്തരം സംസാരിക്കുന്നവരുടെ ലോകമാണ്. സോഷ്യൽ മീഡിയയിൽ ഓരോ നിമിഷവും ആളുകൾ സ്വന്തം ജീവിതം പ്രദർശിപ്പിക്കുന്നു. രാവിലെ എന്ത് കഴിച്ചു, വൈകുന്നേരം എവിടെ പോയി, ആരോട് സംസാരിച്ചു, എന്ത് വാങ്ങി, എല്ലാം ലോകത്തെ അറിയിക്കാനുള്ളൊരു മത്സരമാണ് പലപ്പോഴും നടക്കുന്നത്. എന്നാൽ അതേസമയം മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പങ്കുവയ്ക്കാത്തവർ പലപ്പോഴും കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നവരുമാണ്. മനുഷ്യ മനസ്സിന് അപൂർണതയോട് ഒരു പ്രത്യേക ആകർഷണമുണ്ട്. ഒരു പുസ്തകത്തിന്റെ അവസാന പേജ് കീറിപ്പോയാൽ അതെന്തായിരിക്കുമെന്നറിയാൻ നമുക്ക് താല്പര്യം തോന്നും. ഒരു സിനിമ പെട്ടെന്ന് അവസാനിച്ചാൽ അതിന്റെ ബാക്കി കഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതേ നിയമം മനുഷ്യരിലും പ്രവർത്തിക്കുന്നു. നമ്മളെക്കുറിച്ച് എല്ലാം എല്ലാവർക്കും അറിയാമെങ്കിൽ അവർക്ക് നമ്മളെക്കുറിച്ച് അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ പ്രത്യേക താല്പര്യം ഉണ്ടാകില്ല. എന്നാൽ ചില കാര്യങ്ങൾ നാം ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു നിഗൂഢത കൈവരുന്നു. ചരിത്രത്തിലെ മഹാന്മാരെ നോക്കിയാലും ഇത് കാണാം. മഹാത്മാഗാന്ധിയോ എബ്രഹാം ലിങ്കണോ അവരുടെ ജീവിതത്തിലെ എല്ലാ സ്വകാര്യ വിവരങ്ങളും ലോകത്തോട് പങ്കുവച്ചിരുന്നില്ല. അവർ സംസാരിച്ചപ്പോ അത് ആവശ്യമായ കാര്യങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ വാക്കുകൾക്കും ആളുകൾ വില കൽപ്പിച്ചു.

ഒരു സ്കൂൾ ക്ലാസ്സിൽ രണ്ട് വിദ്യാർത്ഥികളെ സങ്കല്പിക്കുക. ഒരാൾ ദിവസവും തന്റെ കുടുംബകാര്യങ്ങളും സുഹൃത്തുക്കളുമായുള്ള വഴക്കുകളും ഭാവി പദ്ധതികളും നിരന്തരം സംസാരിക്കുന്നു. മറ്റൊരാൾ എല്ലാവരോടും സൗഹൃദപരമായി ഇടപെടുന്നു, പക്ഷെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വർഷാവസാനമാകുമ്പോൾ രണ്ടാമത്തെ വിദ്യാർത്ഥിയോടാണ് സഹപാഠികൾക്ക് കൂടുതൽ ബഹുമാനം തോന്നുക. കാരണം അയാളുടെ വാക്കുകൾക്ക് ഒരു ഭാരമുണ്ടെന്ന് അവർക്ക് അനുഭവപ്പെടും. ഇതിനു പിന്നിൽ സ്കേഴ്സിറ്റി പ്രിൻസിപ്പൽ എന്ന മനഃശാസ്ത്ര തത്വമുണ്ട്. എളുപ്പത്തിൽ ലഭിക്കുന്നതിനേക്കാൾ അപൂർവമായി ലഭിക്കുന്നതിനെ മനുഷ്യർ കൂടുതൽ വിലമതിക്കും. ഒരു സാധനം വിപണിയിൽ ധാരാളം ഉണ്ടെങ്കിൽ അതിന് വലിയ വിലയുണ്ടാകില്ല. എന്നാൽ അതേ സാധനം അപൂർവമാണെങ്കിൽ അതിന്റെ മൂല്യം ഉയരും. മനുഷ്യരുടെ കാര്യത്തിൽ ഇത് ബാധകമാണ്. എല്ലാവർക്കും എപ്പോഴും ലഭ്യമാകുന്ന ഒരാളേക്കാൾ സ്വന്തം അതിരുകൾ കാത്തുസൂക്ഷിക്കുന്ന ഒരാൾക്ക് കൂടുതൽ മൂല്യം ലഭിക്കും. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. മിതഭാഷിത്വം എന്നത് അഹങ്കാരമല്ല, എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കലുമല്ല, മറിച്ച് എന്ത് പങ്കുവെക്കണമെന്നും എന്ത് സ്വകാര്യമായി സൂക്ഷിക്കണമെന്നും തിരിച്ചറിയാനുള്ള പക്വതയാണത്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും എല്ലാവരോടും പറയുന്നത് എല്ലായ്പ്പോഴും നല്ല ഫലം നൽകണമെന്നില്ല. ഒരു വ്യക്തി തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവരോടും തുറന്നു പറയുകയാണെങ്കിൽ ചിലർ സഹതപിച്ചേക്കാം, എന്നാൽ ചിലർ അതിനെ പരിഹസിക്കാനും സാധ്യതയുണ്ട്. ഒരാൾ തന്റെ എല്ലാ ബലഹീനതകളും തുറന്നു കാണിക്കുമ്പോൾ ചിലർ അതിനെ ഭാവിയിൽ അദ്ദേഹത്തിനെതിരായ ആയുധമാക്കാനും ഇടയുണ്ട്. ഇതുകൊണ്ടാണ് വൈകാരിക സുരക്ഷിതത്വം എന്ന ആശയം പ്രധാനമാകുന്നത്. നമ്മുടെ മനസ്സിന്റെ എല്ലാ വാതിലുകളും എല്ലാവർക്കും തുറന്നു കൊടുക്കേണ്ടതില്ല. ചില മുറികൾ ഏറ്റവും വിശ്വസ്തരായ ആളുകൾക്കായി മാത്രം തുറക്കുന്നതാണ് ബുദ്ധി. ഒരു മനോഹരമായ ഉദാഹരണമുണ്ട്. ഒരു രാജാവ് തന്റെ കൊട്ടാരത്തിന്റെ എല്ലാ വാതിലുകളും എപ്പോഴും തുറന്നു വെച്ചാൽ ശത്രുക്കൾക്ക് അകത്ത് കയറാൻ എളുപ്പമാകും. എന്നാൽ പ്രധാനപ്പെട്ട മുറികൾ സുരക്ഷിതമായി സൂക്ഷിച്ചാൽ മാത്രമേ രാജ്യം സംരക്ഷിക്കപ്പെടൂ. നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. മറ്റൊരു വലിയ ഗുണം മിതഭാഷിത്വം നമ്മെ മികച്ച ശ്രോതാക്കളാക്കി മാറ്റുന്നു എന്നതാണ്. ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും സംസാരിക്കാനാണ് താല്പര്യം, കേൾക്കാൻ ആളുകൾ കുറവാണ്. ഒരു വ്യക്തി നിങ്ങളോട് തന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഉടനെ സ്വന്തം കഥ പറയാൻ തുടങ്ങാതെ അദ്ദേഹത്തെ ശ്രദ്ധയോടെ കേൾക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനം ലഭിക്കും.

ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭാഷണ പങ്കാളികൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരല്ല എന്നതാണ്, മറിച്ച് തങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുന്നവരാണ്. കാരണം കേൾക്കപ്പെടുക എന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു വൈകാരിക ആവശ്യമാണ്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഈ വിഷയം കൂടുതൽ പ്രസക്തമാണ്. ഇന്ന് പലരും സ്വന്തം ജീവിതത്തെ ഒരു പ്രദർശന വസ്തുവായി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും വിജയകരമായ ചില വ്യക്തികളെ ശ്രദ്ധിച്ചാൽ അവർ എല്ലാ കാര്യങ്ങളും പരസ്യമാക്കാറില്ല. അവരുടെ ജീവിതത്തിൽ സ്വകാര്യമായി സൂക്ഷിക്കുന്ന മേഖലകളുണ്ടാകും. അത് അവരുടെ ആത്മവിശ്വാസത്തിന്റെയും മാനസികാരോഗ്യത്തിന്റെയും ഭാഗമാണ്. അമിതമായി സ്വയം വെളിപ്പെടുത്തുന്നതിന് മറ്റൊരു അപകടവുമുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങും. ഓരോ തീരുമാനത്തിനും അംഗീകാരം തേടും. എന്നാൽ സ്വന്തം ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കുന്നവർക്ക് സ്വന്തം തീരുമാനങ്ങളിൽ കൂടുതൽ ഉറച്ചു നിൽക്കാൻ കഴിയും. ജീവിതത്തിൽ വിജയിച്ച പല വ്യക്തികളുടെയും ഒരു പൊതു സ്വഭാവം ശ്രദ്ധിക്കാം. അവർ എല്ലാവരോടും സൗഹൃദപരമായിരിക്കും. പക്ഷെ സ്വന്തം ലക്ഷ്യങ്ങളെയും പദ്ധതികളെയും കുറിച്ച് അനാവശ്യമായി സംസാരിക്കാറില്ല. കാരണം ചില സ്വപ്നങ്ങൾ വളരാൻ നിശബ്ദത ആവശ്യമാണ്. ഒരു വിത്ത് മണ്ണടിയിൽ ഒളിഞ്ഞു കിടക്കുമ്പോഴാണ് വൃക്ഷമായി വളരുന്നത്. അത് ദിവസവും പുറത്തെടുത്ത് ആളുകളെ കാണിച്ചാൽ വളരുകയില്ല. മനുഷ്യന്റെ ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാവരോടും നല്ല ബന്ധം പുലർത്തുക, സൗഹൃദത്തോടെ പെരുമാറുക, സ്നേഹത്തോടെ സംസാരിക്കുക. എന്നാൽ നിങ്ങളുടെ ആത്മാവിന്റെ എല്ലാ വാതിലുകളും എല്ലാവർക്കും തുറന്നുകൊടുക്കരുത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളെ സത്യമായി സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾക്കും വേണ്ടി മാത്രം സൂക്ഷിക്കുക. കാരണം നിശബ്ദത പലപ്പോഴും വാക്കുകളേക്കാൾ ശക്തമാണ്. ദുരൂഹത പലപ്പോഴും പ്രകടനത്തേക്കാൾ ആകർഷകമാണ്. സ്വകാര്യത പലപ്പോഴും പ്രതിരോധത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപമാണ്. ജീവിതത്തിന്റെ യഥാർത്ഥ ജ്ഞാനം കൂടുതൽ സംസാരിക്കുന്നതിലല്ല, എവിടെ നിർത്തണം എന്നറിയുന്നതിലാണ്. എല്ലാം പറയാനുള്ള കഴിവുള്ളവനാകുക എന്നതിനേക്കാൾ എന്ത് പറയാതിരിക്കണം എന്ന് തിരിച്ചറിയാനുള്ള പക്വത കൈവരിക്കുക എന്നതാണ് യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ അടയാളം. മനുഷ്യനെ വിലമതിക്കുന്നത് അയാൾ എത്ര സംസാരിക്കുന്നു എന്നതുകൊണ്ടല്ല, അയാളുടെ മൗനത്തിനുള്ളിലെ ആഴം കൊണ്ടാണ്. ചിലപ്പോൾ പറയാത്ത കഥകളാണ് മനുഷ്യനെ ഏറ്റവും മനോഹരമാക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 6-ന്റെ സമതല ഭൂമികകളിലാണ്. 1535 ജൂലൈ 6, 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഇംഗ്ലീഷ് ജനതയുടെ അഭിമാനമായ തോമസ് മൂർ അന്തരിച്ചു. 1782 ജൂലൈ 6, നാഗപട്ടണം യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1885 ജൂലൈ 6, പേപ്പട്ടി വിഷ ചികിത്സയിൽ ലോകത്തിനാകെ ആശ്വാസം പകർന്ന ആദ്യ പരീക്ഷണം ഡോക്ടർ ലൂയി പാസ്റ്റർ പാരീസിൽ വെച്ച് നടത്തുന്നു. 1892 ജൂലൈ 6, ലണ്ടൻ നഗരത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു ഇന്ത്യക്കാരൻ ബ്രിട്ടീഷ് പാർലമെന്റിലേക്കുള്ള വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചിരിക്കുന്നു. ജയിച്ച വ്യക്തിയുടെ പേര് ദാദാഭായ് നവറോജി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നിലത്തിൽ വിത്തിക്കും നിലപ്പൈ വിതയ്ക്കും.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇന്നത്തെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അഭിപ്രായപ്പെട്ടത് KCB യിൽ നിന്ന് വിരമിച്ച സാവിത്രി ദേവിയാണ്. ഇനിയൊരു ജന്മമില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ചോദ്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് പറയാനുള്ളത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്കൊരു ദൈവമായി ജനിക്കണമെന്നാണ്. ചിലർക്ക് വാരിക്കോരിയും ചിലർക്ക് ഒട്ടുമില്ലാതെയും ചിലരെ കൊതിപ്പിച്ചും പല രീതിയിൽ ജീവിതം നൽകുന്ന യാതൊരു ക്രമവുമില്ലാത്ത രീതി അവസാനിപ്പിക്കണമെന്ന് മറ്റു ദൈവങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ദൈവമുണ്ടെങ്കിൽ അസമത്വത്തിന് കാരണം ദൈവം തന്നെയല്ലേ? കൊല്ലിക്കുന്നത് അത്രേ നിനക്ക് രസമടോ എന്ന് ഗാന്ധാരി ചോദിച്ചതുപോലെ എനിക്കും ചോദിക്കാനുണ്ട്. മനുഷ്യനെ മനുഷ്യനെ കൊണ്ട് കൊല്ലിക്കുന്നതും ആത്മഹത്യ ചെയ്യിക്കുന്നതുമെല്ലാം ദൈവം തന്നെയല്ലേ? ഒരാളെ ദരിദ്രനാക്കുന്നതും സമ്പന്നനാക്കുന്നതും ദൈവം തന്നെയാണെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലെ യുക്തി എന്നെനിക്ക് പറഞ്ഞു തരണം. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന പ്രസ്താവനയ്ക്ക് പിന്നിലെ അടിസ്ഥാനവും അറിയേണ്ടതുണ്ട്. അതെന്തിനാണ് അങ്ങനെ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കുമെന്നേ വരൂ. ശരി, അതിലൊരു അടിസ്ഥാനമുണ്ട്. പക്ഷെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടില്ലെന്ന് വരുത്തുന്നതിൽ ദൈവത്തിനുള്ള സുഖം എന്താണെന്ന് എനിക്കറിയണം. അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി മാളിക മുകളേറിയ മനുഷ്യനെ ദുരിതക്കടലിൽ എന്തിനു താഴ്ത്തുന്നു എന്നും അറിയണം. മാളിക മുകളിലേറാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ എങ്കിൽ ദൈവം അതങ്ങ് തുറന്നു പറയണം. ബാക്കിയുള്ളവർ കുചേലന്മാരായി കഴിഞ്ഞോളാം. ഇതൊരു രീതിയിൽ പറഞ്ഞാൽ കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറയുന്ന പോലെ അല്ലേ? വളർത്തിക്കൊണ്ടുവന്ന് പെട്ടെന്ന് താഴ്ത്തിക്കളയുന്ന പരിപാടി എവിടെ നിന്നാണ് ദൈവം പഠിച്ചതെന്ന് എനിക്കറിയണം. സമത്വത്തിന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കണം. സമത്വത്തെ ദൈവം ഭയക്കുന്നുണ്ടോ എന്നും ചോദിക്കണം. ഒരു സാധനം പങ്കുവയ്ക്കാൻ കൊടുത്താൽ മനുഷ്യൻ എത്ര നന്നായിട്ടാണ് പങ്കുവയ്ക്കുന്നത്, ഷെയറിംഗിൽ മനുഷ്യൻ എത്ര മുന്നിലാണ്. പക്ഷെ തുല്യമായി പങ്കുവയ്ക്കുന്നതിൽ ദൈവം വളരെ പുറകിലാണ്. സംശയമില്ലാത്ത കാര്യം തന്നെ. കാലങ്ങളായി ലിഖിതമായ രീതിയിൽ ഒരേ സങ്കല്പത്തിലാണ് ദേവലോകം. അത് പൂർണമായും ശരിയാണെന്ന് അവർ കരുതി വെച്ചിരിക്കുന്നു. അങ്ങനെ അല്ലെന്നും അതിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണെന്നും ദേവലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരു ദൈവമായി ജനിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്.
1: ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ. അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നല്ല ആനന്ദം. വെല്ലുവിളികളില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മൂല്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ നീക്കി അത് സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴേ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ സന്തോഷജന്യങ്ങളായ പ്രതിബന്ധങ്ങളായി കാണണം. എങ്കിലേ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഉന്നതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അതിവിരുദ്ധന് മടി പതറുന്ന കിടിലൻ കള്ളൊരു തുള്ളി അകത്തായാലി ഭൂമി തകൃത തകൃതത്തൈ. കഞ്ചാവ് ഒരു പുകയുണ്ടേൽ തലകെറുകെറു പെരുകുമ്പം മർഗണ്ഡം ചാടിക്കളി വിരിമുറുകുമ്പം.

ലളിതമായി ഒരിളം കാറ്റുപോലെ ഇവിടെ ജീവിച്ചിരിക്കുക എന്നത് എന്തൊരു സുഖമുള്ള കാര്യമാണ്. അതിനു വേണ്ടത് എന്തെന്നറിയാമോ? സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാലും തെറ്റില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ക്ലാബ് ബോർഡ്, മലയാള സിനിമയിലെ അവിസ്മരണീയർ.

1950 ജനുവരി 14 പ്രദർശനത്തിനെത്തിയ നല്ല തങ്ക എന്ന ചിത്രം സംഗീത സംവിധായകൻ വി ദക്ഷിണാമൂർത്തിയുടെ ആദ്യ ചിത്രമായിരുന്നു. K&K പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തിരശീലയിലെത്തിയ ചിത്രത്തിന്റെ നിർമ്മാണം KV കോശിയും കുഞ്ചാക്കോയും ചേർന്നായിരുന്നു. PV കൃഷ്ണയ്യരായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. K&Kയുടെ കഥയ്ക്ക് മുതുകുളം രാഘവൻ പിള്ളയായിരുന്നു സംഭാഷണം രചിച്ചത്. എ ഷൺമുഖത്തിന്റെ ഛായാഗ്രഹണം. ഗാനരചന അഭയദേവ്. പി ലീലയും അഗസ്റ്റിൻ ജോസഫും വൈക്കം മണിയുമായിരുന്നു ഗായകർ. അഗസ്റ്റിൻ ജോസഫും SP പിള്ളയും മുതുകുളം രാഘവൻ പിള്ളയും ജോസഫ് മുളവനെയും മിസ് കുമാരിയും ഓമനയും ജഗദമ്മയും അഭിനേതാക്കളായി. 15 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. കൈലാസ് പിക്ചേഴ്സിന്റെ ബാനറിൽ KK നാരായണൻ നിർമ്മിച്ച് T ജാനകിറാം സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ശശിധരൻ. NP ചെല്ലപ്പൻ നായരുടെ പ്രേമ വൈചിത്രം അഥവാ ശശിധരൻ BA എന്ന നാടകത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ഈ ചിത്രം. ആറന്മുള പൊന്നമ്മ, കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്നിവർ ആദ്യമായി അഭിനയിച്ച ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. TP ദൊരരാജയായിരുന്നു ഛായാഗ്രഹണം. ഗാനരചന നിർവഹിച്ചത് തുമ്പമൺ പത്മനാഭൻകുട്ടിയായിരുന്നു. P കലിംഗറാവുവിന്റെ സംഗീത സംവിധാനം. 1950 ഏപ്രിൽ 13 ചിത്രം പ്രദർശനത്തിനെത്തിയത്. കൊട്ടാരക്കര, ആറന്മുള പൊന്നമ്മ എന്നിവരെ കൂടാതെ നാഗവള്ളി RS കുറുപ്പ്, MB മണി, തിക്കുറിശി സുകുമാരൻ നായർ, NB ചെല്ലപ്പൻ നായർ, മിസ് കുമാരി, K രേവമ്മ, കുട്ടിയമ്മ, P കമലാക്ഷി എന്നിവരും അഭിനേതാക്കളായിരുന്നു. 1950 മഹത്തായ മലയാള പടം എന്നായിരുന്നു പോസ്റ്ററിന്റെ തലക്കെട്ട്. കോമള ഫിലിംസിന്റെ ബാനറിൽ പരമേശ്വരൻപിള്ള നിർമ്മിച്ച ചിത്രമായിരുന്നു സ്ത്രീ. കഥയും സംഭാഷണവും തിക്കുറിശി സുകുമാരൻ നായർ. R വേലപ്പൻ നായരായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. സംവിധായകൻ തന്നെയായിരുന്നു ക്യാമറയും ചലിപ്പിച്ചത്. തിക്കുറിശിയുടെ പാട്ടുകൾക്ക് BA ചിദംബരനാഥ് സംഗീതം നിർവഹിച്ചു. 14 പാട്ടുകൾ ചിത്രത്തിലുണ്ടായിരുന്നു. തിക്കുറിശിയുടെ സ്ത്രീ എന്ന നാടകത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ചിത്രം. 1950 ഏപ്രിൽ 21 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ തിക്കുറിശി, നാഗവള്ളി, അരവിന്ദാക്ഷ മേനോൻ, ഓമല്ലൂർ ചെല്ലമ്മ, ഓമന സുമതി എന്നിവർ വേഷമിട്ടു. CS രാധാദേവിയുടെ ആദ്യ ചിത്രമായിരുന്നു സ്ത്രീ. 14 പാട്ടുകൾ കൊണ്ട് അലങ്കൃതമായ ചിത്രത്തിലെ പാട്ടുകൾ P ലീല, S ജാനകി, സുകുമാരി മേടയിൽ, ചിദംബരനാഥ് എന്നിവർ പാടി. 1950 ഓഗസ്റ്റ് 17 പുറത്തിറങ്ങിയ പ്രസന്ന എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ട ലളിത, പത്മിനി, രാഗിണി എന്നിവരുടെ ആദ്യ ചിത്രമായിരുന്നു എന്നതാണ്. പക്ഷിരാജ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീരാമലു നായിഡു ആയിരുന്നു നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത്. കഥയും സംഭാഷണവും മുൻഷി പരമപിള്ള. ഗാനരചന അഭയദേവ്. ജ്ഞാനമണിയുടെ സംഗീത സംവിധാനം. PA പാപ്പുക്കുട്ടി ഭാഗവതർ, പ്രസാദ് റാവു, ML വസന്തകുമാരി, രാധ, ജയലക്ഷ്മി, രാജം തുടങ്ങിയവരായിരുന്നു ഗായകർ. ട്രാവൻകൂർ സിസ്റ്റേഴ്സിനെ കൂടാതെ കൊട്ടാരക്കരയും പപ്പുക്കുട്ടി ഭാഗവതരും കാഞ്ചനയും രാധാമണിയും ഒക്കെ അഭിനേതാക്കളായി. 14 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. ശ്രീകൃഷ്ണ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KMK മേനോൻ

0: നിർമ്മിച്ച ആ ചിത്രമായിരുന്നു ചന്ദ്രിക. എൻ ബി ചെല്ലപ്പൻ നായരുടെ കഥയ്ക്ക് നാഗവള്ളി ആർ എസ് കുറുപ്പ് സംഭാഷണം എഴുതി. വി എസ് രാഘവനായിരുന്നു സംവിധാനം. എൻ സി ബാലകൃഷ്ണന്റെ ഛായാഗ്രഹണം. പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച ആദ്യ ചിത്രമായിരുന്നു ചന്ദ്രിക. തിക്കുറിശിയും പി കെ വിക്രമൻ നായരും നാഗവള്ളി ആർ എസ് കുറുപ്പും ആറന്മുളപ്പന്നമ്മയും പ്രധാന അഭിനേതാക്കളായി. മലയാളത്തിലും തമിഴിലും ഈ ചിത്രം നിർമ്മിച്ചു. 9 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. കൈലാസ് പിക്ചേഴ്സ്, കെ കെ നാരായണൻ, ടി ജാനകിറാം എന്നിവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന അടുത്ത ചിത്രമായിരുന്നു ചേച്ചി. എൻ പി ചെല്ലപ്പൻ നായർ കഥയും സംഭാഷണവും എഴുതി. ബി ദുരരാജ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രം. അഭയദേവിൻ്റെ ഗാനങ്ങൾക്ക് ജി കെ വെങ്കടേഷിൻ്റെ ഈണവും പകർന്നു. കൊട്ടാരക്കരയും മിസ് കുമാരിയും ആറന്മുള പൊന്നമ്മയും പ്രധാന വേഷങ്ങൾ ചെയ്തു. കലിംഗറാവു, വി എൻ രാജൻ, കവിയൂർ രേവമ്മ, മോഹനകുമാരി, തിരുവനന്തപുരം ലക്ഷ്മി എന്നിവരായിരുന്നു ഗാനങ്ങൾ ആലപിച്ചത്. 9 പാട്ടുകൾ ചിത്രത്തിലുണ്ടായിരുന്നു.
1: ക്ലാപ് ബോർഡ് അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അമ്മ, അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്ക്.
1: ഞാൻ എവിടെ നിന്നാണ് വന്നത്? എവിടെ നിന്നെങ്കിലും അമ്മയ്ക്ക് എന്നെ കളഞ്ഞു കിട്ടിയതാണോ?
2: അമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ചിരിച്ചും കരഞ്ഞും കൊണ്ട് പറയും,
1: നീ എന്റെ ഹൃദയത്തിലെ അഭിലാഷമായിരുന്നു. ടാഗോറിന്റെ ഹൃദ്യമായ വരികളാണിവ. ഒരിക്കൽ ഒരു സർവേ നടന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും സുന്ദരവും പ്രിയങ്കരവുമായ വാക്ക് ഏതെന്നറിയാൻ മദർ എന്നാകുന്നു എന്നതായിരുന്നു കണ്ടെത്തൽ. ബ്രിട്ടീഷ് കൗൺസിൽ ന്യൂസ് ലെറ്ററായ കണക്ടിംഗിൽ ഈ സർവേയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ സംഗീതത്തിലൂടെ വ്യാഖ്യാനിക്കുകയും സമ്പന്നമാക്കുകയും ചെയ്ത നീലാ ഭഗവത് ദുർഗാരാഗത്തിൽ ഇങ്ങനെ പാടുന്നു, കഭി തും ഹോ ബഹന, കഭി സഖി പ്യാരി, കഭി ബാലക് ദോ ബിൽഖത്, കഭി പിയാക്കി രീത്നയാരി. ചിലപ്പോൾ നീ എന്റെ സോദരി, ചിലപ്പോഴോ പ്രിയ സഖി, ചിലപ്പോൾ വിതുമ്പിക്കരയുന്നൊരു പെൺകുട്ടി, മറ്റു ചിലപ്പോഴോ കുസൃതിയാമൻ പ്രാണപ്രിയനും. നീ എന്നെയാണ് എനിക്കാധാരമമ്മേ, നോക്കിയാലും സ്പർശത്തിലും കാരുണ്യം തന്നെ നിൻശാശ്വത ഭാവം. നീലാ ഭാഗവത് പാടിക്കൊണ്ടേയിരിക്കുന്നു. അമ്മയുടെ ഭാവതലങ്ങൾ ഹിന്ദുസ്ഥാനി ഗ്വാളിയർ ഖരാനയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പാത്രം തുറന്ന് കുട്ടി ഭക്ഷണത്തിൽ നോക്കുന്നു. അതിൽ ഒരമ്മയുടെ ചിന്തയുണ്ടെന്ന് അതിനെ തിരിച്ചറിയാനായാൽ അതിൻ്റെ രുചി കൂടും. ഒരു സ്ത്രീ ഭാര്യയായിരിക്കുന്നത് കുറഞ്ഞൊരു സമയത്തേക്ക് മാത്രമാണ്. എന്നാലാകട്ടെ, ജീവിതകാലം മുഴുവനും അവളൊരമ്മയാകുന്നു. ധീരുബെൻ പട്ടേൽ എന്ന മറാഠി കവയിത്രിയുടെ അടുക്കള കവിതകൾ ഉദാത്തമാണ്. ആഭരണങ്ങൾ അണിഞ്ഞ് സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയോടെ അരങ്ങുവാഴുന്ന എന്നമ്മ ഉജ്ജ്വലശോഭയിൽ തിളങ്ങി നിൽക്കുന്നു. അത്താഴത്തെ ആരോ വാഴ്ത്തി, പിന്നെ എല്ലാ വൈഭവത്തിനും അമ്മയ്ക്ക് പ്രശംസയോതി. എല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഞാനൊരു മൂലയിൽ നിന്നു. ജൂതന്മാരുടെ ഒരു പഴഞ്ചൊല്ല് ഇങ്ങനെയാണ്, ഒരു മകളിപ്പോൾ ചെയ്യുന്നതൊക്കെ അമ്മയും ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. പോൾ ക്ലീയുടെ വിഖ്യാതമായ ഒരു ചിത്രമുണ്ട്, അതിൻ്റെ പേര് ചിലയ്ക്കുന്ന യന്ത്രം എന്നാണ്. ഇതാ ശ്രേഷ്ഠയായ എൻ്റെ അമ്മ, ഏത് കണക്കും ചെയ്യാനറിയുന്നവൾ. ഇതാ ശ്രേഷ്ഠയായ എൻ്റെ അമ്മ, എൻ്റെ വായിൽ വെള്ളമൂറിക്കുന്ന ഭക്ഷണം പാകം ചെയ്യുന്നവൾ. ഇതാ ശ്രേഷ്ഠയായ എൻ്റെ അമ്മ, മഞ്ഞിൽ ഞാവൽപ്പഴം പോലെ അവളുടെ മൂക്ക്. അമ്മയെക്കുറിച്ച് ഒരു കവിത കൂടി പറഞ്ഞുകൊള്ളുന്നു.
3: ശ്രീ ടി കെ അലിയുടെ സ്നേഹപൂർവം അമ്മയ്ക്ക്. ആലാപനം നവാസ് പാലേരി.

0: അതിരുകൾ കിപ്പുറം ഞാനും തളർന്നു.
1: അമ്മ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ. സാങ്കേതിക നിർവഹണം സിദ്ധാർത്ഥ് ലാൽ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണഗീതങ്ങൾ.
2: ശ്രുതിസ്മൃതികളിൽ ഇന്ന് ആദ്യത്തെ ഗാനം വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിനു വേണ്ടി വി ദക്ഷിണാമൂർത്തി ഈണമിട്ട് യേശുദാസിന്റെ ആലാപനമാധുര്യത്തിൽ ഉള്ളതാണ് ഗാനരചന ശ്രീകുമാരൻ തമ്പി.

വെല്ലുവിളി എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടാലോ? ബിജു തിരുമലയുടെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം പകർന്ന ഗാനമാണിത്. ആലപിക്കുന്നത് KJ യേശുദാസും.

0: കൊട്ടിയാലും കൊട്ടി അമ്പലത്തിലോളം കൊട്ടിപ്പെണ്ണെ കുട്ടിത്താറാവേ കൊട്ടിപ്പെണ്ണെ കുട്ടി.
1: ചിത്രം രണ്ട് ലോകം. ഗാനരചന യൂസഫ് അലി കേച്ചേരിയും സംഗീത സംവിധാനം ജി ദേവരാജനും. ആലപിക്കുന്നത് കെ ജെ യേശുദാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ദേവരാജൻ രചിച്ച് യൂസഫലി കേച്ചേരി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഒരു ഗാനമിതാ, പൊന്നിൽ കുളിച്ച രാത്രി.

സ്വന്തം എവിടെ ബന്ധം എവിടെ. ഈ ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ വരികൾ എഴുതി, ജോൺസൺ സംഗീതം പകർന്ന് ജെ എം രാജുവും വാണി ജയറാമും പാടിയത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ അമ്പിളി പാടിയ ഗാനമാണ് ഇനി. ബീന എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം രചിച്ചത് ബിജു തിരുമല.

കസ്തൂരിഗന്ധികൾ പൂത്തുവോ എന്ന് തുടങ്ങുന്ന ഈ പാട്ട് ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്. ജി ദേവരാജന്റെ സംഗീതവും സേതുബന്ധനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി മാധുരിയും ഐരൂർ സദാശിവനും ചേർന്ന് പാടിയത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: സിന്ദൂരകിരണമായി ആരംഭിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് യേശുദാസും പി മാധുരിയും പാടിയതാണ്. സംഗീതം പകർന്നത് എം കെ അർജുനനും.

ചിറയൻകീഴ് രാമകൃഷ്ണൻ നായരുടെ തൂലിക, ജി ദേവരാജന്റെ സംഗീത സംവിധാനം, യേശുദാസും പി മാധുരിയും ആലപിച്ച് മാധുരിമാർന്ന നിവേദ്യം എന്ന ചിത്രത്തിലെ പാട്ട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: വീടിനുള്ളിലെ അലസമായി കിടക്കുന്ന സാധനങ്ങളും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് കാലിഫോർണിയ സർവകലാശാല നടത്തിയ പഠനങ്ങൾ ശരിവയ്ക്കുന്നു. സ്ത്രീകൾക്ക് വീടിന്റെ ഉത്തരവാദിത്വം കൂടുതലായി വരുന്ന സാഹചര്യങ്ങളിൽ ഈ സമ്മർദ്ദം ഇരട്ടിയാകുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ റോഡിയോല റോസ പോലുള്ള അഡാപ്റ്റോജനുകൾക്ക് കഴിയുമെന്ന കണ്ടെത്തലും വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ വീട്ടിലെ ഒരു മുറിയിൽ കയറുമ്പോൾ അവിടെ സാധനങ്ങളെല്ലാം അലസമായി വാരി വലിച്ചിട്ടിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് എന്തു തോന്നും? ചിലർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടാറില്ലേ? ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ വിചാരിക്കാത്തവർ കുറവായിരിക്കും. എന്നാൽ ഇതൊരു വെറും അസ്വസ്ഥതയല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം അലങ്കോലമായി കിടക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് അതൊരു അപകട സൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. വീടിനുള്ളിലെ ഈ അലസത നമ്മുടെ സ്ട്രെസ് ഹോർമോണുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും അത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നും മനസ്സിലാക്കിയിരിക്കണം. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ശരീരം സമ്മർദ്ദത്തിലാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാന ഹോർമോണാണ് കോർട്ടിസോൾ. കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയത് വീടിനുള്ളിൽ സാധനങ്ങൾ അലസമായി കിടക്കുന്നത് കാണുമ്പോൾ സ്ത്രീകളിൽ ഈ കോർട്ടിസോളിന്റെ അളവ് കുത്തനെ ഉയരുന്നു എന്നാണ്. ഇതിന് കാരണം മെന്റൽ ലോഡ് അഥവാ മാനസിക ഭാരമാണ്. ആ സാധനങ്ങൾ അടുക്കി വെക്കേണ്ട ഉത്തരവാദിത്വം തന്റേതാണെന്ന ബോധ്യം ഉപബോധ മനസ്സിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രമായ ലിംബിക് സിസ്റ്റം ഇത്തരം അലങ്കോലമായ കാഴ്ചകളോട് അതിവേഗം പ്രതികരിക്കുന്നു. കോർട്ടിസോൾ ഹോർമോൺ ശരീരത്തിൽ ദീർഘകാലം അമിതമായി നിലനിൽക്കുന്നത് അമിതമായ ക്ഷീണം, ഉറക്കക്കുറവ്, അനാവശ്യമായ ദേഷ്യം എന്നിവ ശരീരഭാരം കൂടുന്നതിലേക്ക് വരെ നയിക്കാം. ചുരുക്കത്തിൽ, നിങ്ങളുടെ വീട് അടുക്കി വെക്കുന്നത് കേവലം വൃത്തിക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. സ്ട്രെസ് നേരിടാൻ ശാസ്ത്രലോകം ഇന്ന് ഏറെ താൽപര്യത്തോടെ കാണുന്ന ഒന്നാണ് അഡാപ്റ്റോജനുകൾ. നമ്മുടെ ശരീരം സമ്മർദ്ദങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത ഔഷധങ്ങളാണ് ഇവ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റോഡിയോല റോസ എന്ന ചെടി. റോഡിയോല റോസ എന്നത് ആർട്ടിക് പ്രദേശങ്ങളിലും വടക്കൻ യൂറോപ്പിലെയും ഏഷ്യയിലെയും പർവ്വത നിരകളിലും വളരുന്ന ഒരു അപൂർവ ഔഷധ സസ്യമാണ്. ഇതിനെ ഗോൾഡൻ റൂട്ട് എന്നും ആർട്ടിക് റൂട്ട് എന്നും വിളിക്കാറുണ്ട്. മനഃശാസ്ത്രപരമായ സമ്മർദ്ദങ്ങളെയും ശാരീരികമായ ക്ഷീണത്തെയും പ്രതിരോധിക്കാൻ ശരീരത്തെ സഹായിക്കുന്ന ഒരു അഡാപ്റ്റോജനായാണ് ഈ സസ്യം അറിയപ്പെടുന്നത്. ADHD ഉള്ള വ്യക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മാനസികമായ തളർച്ച കുറയ്ക്കാനും ഉന്മേഷം വർദ്ധിപ്പിക്കാനും റോഡിയോല സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനോടൊപ്പം വിഷാദം, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാനും ഇതിന്റെ വേരുകളിൽ നിന്നുള്ള സത്ത് ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. പതിറ്റാണ്ടുകളായി നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് റോഡിയോലയ്ക്ക് ശരീരത്തിലെ കോർട്ടിസോളിന്റെ അളവ് ക്രമീകരിക്കാൻ അസാമാന്യമായ കഴിവുണ്ടെന്നാണ്. സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ശരീരം അമിതമായി പ്രതികരിക്കാതെ കാത്തുസൂക്ഷിക്കാൻ ഈ ഔഷധത്തിന് സാധിക്കും. മാനസികമായ തളർച്ച കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ഇതൊരു മാന്ത്രിക മരുന്നല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. എങ്കിലും ഇത്തരം ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ മനസ്സ് ശാന്തമാകാൻ നമ്മുടെ ചുറ്റുപാടും ശാന്തമാകണം. ദിവസവും അല്പനേരം മാറ്റിവെച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള അനാവശ്യമായ സാധനങ്ങൾ ഒഴിവാക്കി ഒന്ന് അടുക്കി വെക്കാൻ ശ്രമിച്ചു നോക്കൂ. ഓരോ തവണ നിങ്ങൾ ഒരു സാധനം കൃത്യസ്ഥാനത്ത് വയ്ക്കുമ്പോഴും നിങ്ങളുടെ തലച്ചോറിലെ സ്ട്രെസ് ഹോർമോണുകൾ കുറയുകയാണ് ചെയ്യുന്നത്. വീട് വൃത്തിയാക്കുന്നത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമായി കാണാതെ കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേർന്ന് ചെയ്യുമ്പോൾ ആ മാനസിക ഭാരം കുറയുകയും സന്തോഷം ഇരട്ടിയാവുകയും ചെയ്യും. പ്രകൃതി നൽകുന്ന ഔഷധങ്ങളും ചിട്ടയായ ജീവിതശൈലിയും കൂടി ചേരുമ്പോൾ ഏത് സമ്മർദ്ദത്തെയും നമുക്ക് പുഞ്ചിരിയോടെ നേരിടാം. നാളെ ഉണരുമ്പോൾ അലസതകളെ പടിവാതിലിന് പുറത്താക്കി ചിട്ടയുള്ള ഒരു പുതിയ പുലരിയിലേക്ക് നമുക്ക് ചുവടുവയ്ക്കാം.

0: മാനസിക ലോകത്തിൽ ഇനി ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് അമിത സമ്മർദ്ദം സന്തോഷത്തെ കെടുത്തുന്നത് എങ്ങനെയെന്ന് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി അമിത സമ്മർദ്ദം സന്തോഷത്തെ കെടുത്തുന്നത് എങ്ങനെ എന്ന് കേൾക്കാം. മനുഷ്യന്റെ വൈകാരിക ജീവിതത്തെ നിശബ്ദമായി കവർന്നെടുക്കുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത്, അമിതമായ സമ്മർദ്ദം എങ്ങനെയാണ് നമ്മുടെ സന്തോഷിക്കാനും പ്രചോദിതരാകാനുമുള്ള കഴിവിനെ ഇല്ലാതാക്കുന്നത് എന്നതിനെക്കുറിച്ച്. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് മാനസികമായി വല്ലാതെ തളർച്ച അനുഭവപ്പെടാറുണ്ടോ? മുൻപ് ആവേശം നൽകിയിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ നിസ്സംഗതയോടെ കാണാൻ തോന്നാറുണ്ടോ? നിങ്ങൾ വിഷാദത്തിലല്ല, പക്ഷേ ഒരുതരം വൈകാരികമായ മരവിപ്പ് അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ ഇതിന് പിന്നിൽ നമ്മുടെ തലച്ചോറിന്റെ പ്രതിഫല സംവിധാനത്തിൽ സംഭവിച്ച ഒരു മാറ്റമാണ് കാരണം. ഈ പ്രഭാഷണത്തിലൂടെ തലച്ചോറിലെ ന്യൂക്ലിയസ് അക്കംബൻസ് എന്ന പ്രധാന ഭാഗം എങ്ങനെയാണ് സമ്മർദ്ദത്താൽ നിശബ്ദമാക്കപ്പെടുന്നത് എന്നും ഈ വൈകാരിക മരവിപ്പ് മറികടക്കാൻ നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നും ശാസ്ത്രീയമായി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ തലച്ചോറിന്റെ പ്രതിഫല സംവിധാനത്തിലെ, അതായത് റിവാർഡ് സിസ്റ്റത്തിന്റെ താക്കോൽ സ്ഥാനമാണ് ന്യൂക്ലിയസ് അക്കംബൻസ് വഹിക്കുന്നത്. ഈ ഭാഗമാണ് നമുക്ക് ലഭിക്കുന്ന അംഗീകാരം, പുരോഗതി, സന്തോഷം തുടങ്ങിയ നല്ല അനുഭവങ്ങളെ പ്രചോദനത്തിന്റെയും വൈകാരിക ഊർജത്തിന്റെയും വികാരങ്ങളായി മാറ്റുന്നത്. ഈ പ്രക്രിയ ന്യൂക്ലിയസ് അക്കംബൻസ് പ്രധാനമായും ചെയ്യുന്നത് ഡോപ്പമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉപയോഗിച്ചാണ്. പ്രതിഫലത്തിന്റെയും പ്രതീക്ഷയുടെയും കറൻസി ആയി ഡോപ്പമൈൻ പ്രവർത്തിക്കുന്നു. നമ്മൾ ഒരു നല്ല വാർത്ത കേൾക്കുമ്പോഴോ ഒരു ലക്ഷ്യം പൂർത്തിയാക്കുമ്പോഴോ ന്യൂക്ലിയസ് അക്കംബൻസിൽ ഡോപ്പമൈൻ പ്രവഹിക്കുന്നു. ഇത് നമുക്ക് സന്തോഷവും അടുത്തത്

0: ചെയ്യാനുള്ള പ്രചോദനവും നൽകുന്നു. എന്നാൽ നമ്മുടെ തലച്ചോറ് വിട്ടുമാറാത്ത സമ്മർദ്ദത്തിൽ ആയിരിക്കുമ്പോൾ കാര്യങ്ങൾ തകിടം മറിയാൻ തുടങ്ങുന്നു. കോർട്ടിസോൾ പോലുള്ള ഉയർന്ന അളവിലുള്ള സമ്മർദ്ദ ഹോർമോണുകൾ ഈ ഡോപ്പമൈൻ സിഗ്നലിംഗിൽ ഇടപെടാൻ തുടങ്ങുന്നു. കാലക്രമേണ ന്യൂക്ലിയസ് അക്കംബൻസ് ഡൗൺ റെഗുലേറ്റഡ് ആകുന്നു. അതായത് ന്യൂക്ലിയസ് അക്കംബൻസിൽ ഡോപ്പമൈൻ സ്വീകരിക്കാനുള്ള കോശങ്ങൾ ഡോപ്പമൈനോട് പ്രതികരിക്കുന്നത് കുറയ്ക്കുന്നു. ഡോപ്പമൈൻ പുറത്തുവിട്ടാലും ന്യൂക്ലിയസ് അക്കംബൻസിലെ റിസപ്റ്ററുകൾ അതിന് ശക്തമായി പ്രതികരിക്കുന്നില്ല. ഇതിന് നമുക്ക് തലച്ചോറിന്റെ പ്രതിഫല സർക്യൂട്ടിലെ ഓളിയം നോബ് കുറയ്ക്കുന്നതിന് തുല്യമായി കരുതാം. സാധാരണയായി ഒരു നേട്ടമോ സന്തോഷകരമായ അനുഭവമോ ഒരു ഉച്ചത്തിലുള്ള പ്രതിഫല സിഗ്നൽ നൽകും. എന്നാൽ ന്യൂക്ലിയസ് അക്കംബൻസ് ഡൗൺ റെഗുലേഷനിൽ അതേ സിഗ്നൽ നിശബ്ദമായോ മങ്ങിയോ മാത്രമേ കേൾക്കുന്നുള്ളൂ. മുൻപ് ലഭിച്ചിരുന്ന സന്തോഷമോ പ്രചോദനമോ ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയാതെ വരുന്നു. ഈ പ്രക്രിയയാണ് വൈകാരികമായ മരവിപ്പിലേക്ക് നയിക്കുന്നത്. ഇത് ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നല്ലതോ ചീത്തയോ ആയ വികാരങ്ങൾ മങ്ങിയതായി അനുഭവപ്പെടുന്നു. ഈ വ്യക്തി വിഷാദത്തിലാണ് എന്ന് പറയാൻ കഴിയില്ല. അവർ വൈകാരികമായ തീവ്രതയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ്. മുൻപ് ആവേശം നൽകിയിരുന്ന പ്രവർത്തനങ്ങൾ, സംതൃപ്തി നൽകിയിരുന്ന നേട്ടങ്ങൾ, അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാക്കിയിരുന്ന നഷ്ടങ്ങൾ പോലും ഇപ്പോൾ വളരെ ചെറിയ പ്രതികരണം മാത്രമേ അവരിൽ ഉണ്ടാക്കുന്നുള്ളൂ. ന്യൂറോ സയൻസ് വീക്ഷണത്തിൽ തലച്ചോറിന്റെ ഈ പ്രതികരണം ഒരു സംരക്ഷണ തന്ത്രമാണ്. ദീർഘകാലമായുള്ള സമ്മർദ്ദത്തിൽ ആയിരിക്കുമ്പോൾ തലച്ചോറ് വിഭവങ്ങൾ പാഴാക്കാതെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്. അമിതമായ വികാരങ്ങൾ കൂടുതൽ ഊർജം ആവശ്യപ്പെടുന്നു, അതിനാൽ അത് സ്വയം ഓഫ് ചെയ്യുന്നു. എന്നാൽ സമ്മർദ്ദം തുടരുമ്പോൾ ഈ സംരക്ഷണം മാലഡാപ്റ്റീവ് ആയി മാറുന്നു, അതായത് വിപരീത ഫലം നൽകുന്നു. ഇത് പ്രചോദനത്തെയും വൈകാരിക ജീവിതത്തെയും തളർത്തുകയും ചെയ്യുന്നു. എങ്കിലും ഈ അവസ്ഥയിൽ നിന്ന് പുനഃപ്രാപിക്കാനുള്ള വഴികൾ നമ്മുടെ തലച്ചോറിൽ തന്നെയുണ്ട്. ന്യൂക്ലിയസ് അക്കംബൻസിനെ വീണ്ടും സെൻസിറ്റീവാക്കുക എന്നതാണ് പ്രധാനം. അതിലൂടെ വൈകാരിക അനുഭവങ്ങളിലേക്കുള്ള ഓളിയം തിരികെ കൂട്ടാൻ തലച്ചോറിന് സാധിക്കും. ഇതിന് വേണ്ടത് ഡോപ്പമൈൻ സന്തുലിതാവസ്ഥ മെല്ലെ പുനഃസ്ഥാപിക്കുന്ന ആരോഗ്യകരമായ ശീലങ്ങളാണ്. അതിലൊന്ന് നല്ല ഉറക്കമാണ്. ഉറക്കമാണ് തലച്ചോറിനെ റീസെറ്റ് ചെയ്യാനുള്ള പ്രകൃതിദത്തമായ മാർഗം എന്ന് മറന്നുപോകരുത്. രണ്ടാമത്തേത് സമ്മർദ്ദം കുറയ്ക്കുക എന്നതാണ്. മൈൻഡ്ഫുൾനെസ്, ചില റിലാക്സേഷൻ ടെക്നിക്കുകൾ എന്നിവ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കും. മൂന്നാമത്തേത് പോസിറ്റീവായ സാമൂഹിക ഇടപെടലുകളാണ്. സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമുള്ള സ്നേഹബന്ധം ഡോപ്പമൈൻ സിഗ്നലിംഗിനെ ശക്തിപ്പെടുത്തും. ഇനിയുള്ളത് ശാരീരിക പ്രവർത്തനങ്ങളായ വ്യായാമമാണ്. വ്യായാമം തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഏറെ പ്രധാനമായ മറ്റൊരു കാര്യം പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നതാണ്. വെല്ലുവിളിയുള്ളതും എന്നാൽ സന്തോഷം നൽകുന്നതുമായ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, അതായത് നോവൽറ്റി ബേസ്ഡ് ലേണിംഗ്, ന്യൂക്ലിയസ് അക്കംബൻസിനെ ഉത്തേജിപ്പിക്കും. ഈ ശീലങ്ങൾ വഴി നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയാണ്. ഓരോ തവണയും നിങ്ങൾ ഈ നല്ല ശീലങ്ങൾ പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ വൈകാരിക അനുഭവത്തിലേക്കുള്ള ഓളിയം പതിയെ ഉയരും. ശാരീരികവും മാനസികവുമായ കാര്യങ്ങൾ ബോധപൂർവം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിന്റെ വികാര തീവ്രതയും പ്രചോദനവും തിരികെ നേടാൻ കഴിയും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ നയന, സൈക്യാട്രിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലർക്കും ഉണ്ടാകുമെങ്കിലും പലപ്പോഴും തിരിച്ചറിയാതെപ്പെട്ടു പോകുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ്. പാനിക് ഡിസോർഡർ അഥവാ പാനിക് അറ്റാക്കുകൾ ആവർത്തിച്ചുണ്ടാകുന്ന ഒരവസ്ഥ. ആദ്യമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഭയം എന്നത് നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. എന്തെങ്കിലും അപകട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനം. എന്നാൽ അത് യഥാർത്ഥ അപകടവും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് അതിതീവ്രമായ ഭയം ഉണ്ടാവുകയും അതോടൊപ്പം ശരീരത്തിൽ പല ലക്ഷണങ്ങളും അനുഭവപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുക. ഒരു പാനിക് അറ്റാക്ക് സാധാരണയായി 10 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഏറ്റവും തീവ്രമാവുകയും പിന്നീട് പതുക്കെ കുറയുകയും ചെയ്യുന്നു. പാനിക് അറ്റാക്കിന്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഹൃദയമിടിപ്പ് വളരെ കൂടുക, നെഞ്ചുവേദന അല്ലെങ്കിൽ നെഞ്ചിലൊരു മുറുക്കം, ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വാസം കിട്ടുന്നില്ല എന്നൊരവസ്ഥ, അമിതമായി വിയർക്കുക, കൈകാലുകൾ വിറയ്ക്കുക, തലകറക്കം, ശരീരത്തിൽ ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു സൂചി കുത്തുന്നത് പോലുള്ള അനുഭവം, വയറിന് അസ്വസ്ഥത, ഇപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്നൊരു ഭയം, പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോവും, വീണുപോകും, അല്ലെങ്കിൽ ഒരു അമിതമായ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന രീതിയിലുള്ള ഒരു അനുഭവം, ഇതൊക്കെയാണ് പൊതുവെ പാനിക് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും ആദ്യം ഹൃദയാഘാതമാണെന്ന് കരുതി ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിലേക്കാണ് പോകുന്നത്. എല്ലാ പരിശോധനകളും ചെയ്യും, എല്ലാം സാധാരണമായി നമുക്ക് അതിന്റെ റിപ്പോർട്ടുകൾ ലഭിക്കും. പിന്നീട് ഇതൊരു പാനിക് അറ്റാക്കാണെന്ന് നമ്മൾ തിരിച്ചറിയും. ശരിക്കും ഇതെന്താണ് ഇത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ആവർത്തിച്ചു വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അറ്റാക്ക് വരുമോ, ഇതുപോലത്തെ ഒരു പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥ വീണ്ടും വീണ്ടും വരുമോ എന്ന് സ്ഥിരമായ ഒരു പേടി ഉണ്ടാകും. അങ്ങനെ പേടി ഉണ്ടാകുന്നത് കാരണം ചിലപ്പോൾ മുന്നേ ഇതുണ്ടായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായ സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കി തുടങ്ങുകയും ചെയ്യും. ഉദാഹരണത്തിന്, ബസ് യാത്ര ചെയ്യുക എന്ന ഒരാള് സ്ഥിരമായി ബസ്സിൽ പോകുമ്പോഴാണ് അത് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് ഒരിക്കൽ ഭയങ്കര കഠിനമായ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടായെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പുറത്തു പോകാൻ ഭയപ്പെടും, ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ പ്രേരിതരാകും. ഇത് പിന്നീട് അധികമായ ഭയത്തിലേക്കും അല്ലെങ്കിൽ അഗോറഫോബിയ എന്ന് പറയുന്ന അസുഖത്തിലേക്കും നയിക്കാം. എന്തുകൊണ്ടാണ് പാനിക് ഡിസോർഡർ ഉണ്ടാകുന്നത്? ഇതിന് ഒരു കാരണം മാത്രമല്ല, പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജനിതക കാരണങ്ങൾ, അതായത് ജെനറ്റിക്സ്. കുടുംബത്തിൽ ഉത്കണ്ഠ രോഗങ്ങളോ പാനിക് ഡിസോർഡറോ എന്നിവ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ തലച്ചോറിലെ രാസവസ്തുക്കളിൽ വരുന്ന മാറ്റങ്ങൾ. തലച്ചോറിൽ നമുക്ക് സെറട്ടോണിൻ, നോറഡ്രിനാലിൻ, ഗാബ എന്നു തുടങ്ങിയ കുറച്ച് രാസവസ്തുക്കളുണ്ട്. ഇവയുടെ പ്രവർത്തനത്തിൽ വരുന്ന മാറ്റങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ സ്ട്രെസ്സേഴ്സ് ഇൻ ലൈഫ്, അതായത് മാനസികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവുമ്പോൾ, അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും പെട്ടെന്നുണ്ടായ എന്തെങ്കിലും മാറ്റങ്ങൾ, അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ജീവിത സമ്മർദ്ദങ്ങളാവാം, പരീക്ഷ സമ്മർദ്ദമാവാം, സാമ്പത്തിക പ്രശ്നങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമിതമായ കോഫി ഉപയോഗം, എനർജി ഡ്രിങ്കുകൾ ഉപയോഗിക്കുക, സബ്സ്റ്റൻസ് യൂസ് അതായത് ലഹരി വസ്തുവിന്റെ ഉപയോഗങ്ങൾ, ഉറക്കക്കുറവ്, എക്സസൈസ് ഇല്ലായ്മ, അങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കാം. നമ്മൾ രോഗനിർണയം എന്ന് പറയുന്ന ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. കാരണം പലപ്പോഴും ഇത് നമ്മൾ ആദ്യം എത്തുന്നത് ഒരു കാർഡിയോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടറിൻ്റെ അടുത്തായിരിക്കും. ആദ്യം നമ്മൾ മറ്റ് ശാരീരിക രോഗങ്ങളൊന്നുമല്ല എന്ന് ഉറപ്പാക്കണം. ഉദാഹരണത്തിന് ഹൃദ്രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ആസ്മ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, ഇതെല്ലാം നോർമലാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം മറ്റ് പ്രശ്നങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ ചികിത്സിക്കുക? രണ്ട് രീതിയാണ് നമുക്കുള്ളത്. ഒന്ന് മരുന്ന്, രണ്ട് നമ്മൾ എല്ലാവർക്കും അറിയാം സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നൊക്കെ എന്ന് പറയുന്ന സംഭവം. മരുന്നുകളിൽ നമുക്ക് SSRI അല്ലെങ്കിൽ സെലക്ടീവ് സെറട്ടോണിൻ റീഅപ്റ്റിക് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം മരുന്നുകളുണ്ട്. ആ മരുന്നുകളുടെ ട്രീറ്റ്മെന്റ് വെച്ച് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാം. സെട്രാലിൻ, എസിറ്റിലോപ്രാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇവ തലച്ചോറിലെ സെറട്ടോണിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു. അങ്ങനെ ഇവ പ്രവർത്തിക്കാനായി സാധാരണ ഒരു 2 മുതൽ 4 ആഴ്ചയെങ്കിലും വരെ സമയമെടുക്കും. അതിനാൽ രോഗികൾ ക്ഷമയോടെ മരുന്ന് തുടരണം. ഇത് നമ്മൾ രോഗികളോട് പറഞ്ഞു കൊടുക്കുകയും വേണം. പലപ്പോഴും ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് 2 ദിവസമായി, 3 ദിവസമായി അല്ലെങ്കിൽ 5 ദിവസമായി എനിക്കൊരു വ്യത്യാസവും കാണുന്നില്ല എന്നൊരു ചിന്ത വരും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പലരും മരുന്ന് അപ്പോഴേ നിർത്തിക്കളയും. അങ്ങനെയല്ല, ഇതിനൊരു കാലതാമസമുണ്ട്. അതുവരെ നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മറ്റു മരുന്നുകൾ തരാറുണ്ട്. ബെൻസോഡാസെപ്പിൻസ്, ക്ലോണാസിപ്പാം, ലൊറാസിപ്പാം എന്ന് പറഞ്ഞ മരുന്നുകൾ നമ്മൾ ആ തുടക്കത്തിലെ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി അതിന്റെ കൂട്ടത്തിൽ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോ തെറാപ്പിയാണ്. അതായത് മരുന്നിനോടൊപ്പം പ്രധാനപ്പെട്ട ചികിത്സകളിൽ ഒന്നാണ് സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത്. അത് നമുക്ക് പല രീതിയിലുണ്ട്. മെയിൻ ആയിട്ടുള്ളത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ്. പാനിക് അറ്റാക്കുകൾ അപകടപരമല്ല, തെറ്റായ ചിന്തകളുണ്ടെങ്കിൽ, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുക, അവയെ യുക്തിപരമായ ചിന്തകളാക്കി മാറ്റുക, അതിന് നമ്മൾ സഹായിക്കുന്ന ഒരു സംഭവമാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. പിന്നെ കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സും ബ്രീതിങ് എക്സസൈസും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമ്മളെ സഹായിക്കും. മെഡിറ്റേഷൻ, യോഗ, ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ പാനിക് അറ്റാക്സ് ആണെങ്കിലും ആൻസൈറ്റി പോലുള്ള അസുഖങ്ങളാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഉള്ളൊരു വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ജീവിതശൈലികളിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. ചികിത്സയോടൊപ്പം നല്ല ഉറക്കം, പതിവായ വ്യായാമം, കാപ്പി ടീ കുറയ്ക്കുക, പുകവലി ഒഴിവാക്കുക, മറ്റ് ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷനിലൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തുക, അതിൽ പങ്കെടുക്കുക. പിന്നെ നമ്മൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ്, കുടുംബാംഗങ്ങളുടെ പങ്ക്. ഒരു രോഗി ഇതുപോലത്തെ ബുദ്ധിമുട്ടുമായി വരുമ്പോൾ ഇല്ല അത് കുഴപ്പമില്ല, കുറച്ചു നേരം നന്നായി പാട്ടൊക്കെ കേട്ടിരുന്നാൽ മതി, കുറച്ചു നേരം ടി വി കാണൂ, മൈൻഡ് ഡിസ്ട്രാക്ട് ആക്കി വിടൂ എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ പ്രശ്നത്തെ ലഘൂകരിച്ച് കാണരുത്. അല്ലെങ്കിൽ ചിലർ പറഞ്ഞതാണ് നീ ഭയങ്കര ഒട്ടും മനക്കരുത്തില്ലാത്ത ഒരാളാണ്, വളരെ എന്താണ് സോഫ്റ്റായ ഒരാളാണ്, കുറച്ചും കൂടെ എന്താണ് കുറച്ച് സ്ട്രോങ് ആവണം എന്നാൽ ശരിയാകും എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ പറയരുത്. പകരം അവർക്ക് വേണ്ട സപ്പോർട്ട്, ഇമോഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് അവർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതി എന്ന് വെച്ചാൽ നമുക്ക് അവർക്കൊരു പിന്തുണ നൽകുക. ഇല്ല കുഴപ്പമില്ല, നമുക്കിത് ട്രീറ്റ്മെന്റ് എടുക്കാവുന്ന ഒരു സംഭവമാണ്, ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ചികിത്സ തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുക, അതേപോലെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സഹായിക്കുക. എപ്പോൾ ഡോക്ടറെ കാണണമെന്നുള്ളത് എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യമാണ് അല്ലേ? ശരിക്കും മാനസിക ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആവർത്തിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പാനിക് അറ്റാക്കുകൾ വീണ്ടും വീണ്ടും വരുന്നു. ഭയം കാരണം നമ്മുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ദൈനംദിന ജീവിതം തടസ്സപ്പെടുമ്പോൾ, ജോലിക്കോ പഠനത്തിനോ പോകാൻ കഴിയാതാകുമ്പോൾ, ഇതിന്റെ കൂടെ തന്നെ വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ, ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ തീർച്ചയായും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ, സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ പാനിക് ഡിസോർഡർ അല്ലെങ്കിൽ ഇതൊരു ബലഹീനതയല്ല, ഒരു സ്വഭാവദോഷമല്ല, ഇതൊരു ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. സമയത്ത് ചികിത്സ നേടിയാൽ ഭൂരിഭാഗം ആളുകൾക്കും സാധാരണ ജീവിതത്തിലേക്ക് ഇതിലൂടെ മടങ്ങാൻ കഴിയും. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്, അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു നൽകുക, അവർക്ക് ഒരു ധൈര്യം കൊടുക്കുക, ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു ഡോക്ടറിനെ സമീപിക്കാൻ പറയുക. ഈ ചെറിയൊരു ഡിസ്കഷനിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറി കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല.

ചില സിനിമ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോരുമ്പോൾ സിനിമ കൂടെ വരില്ലേ, അതുപോലെ. കാരണം അവ രോഗത്തെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യ മനസ്സിൻ്റെ അഗാധമായ സങ്കീർണതയെക്കുറിച്ച് കൂടിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരമൊരു യുവതിയായിരുന്നു മീര. ഏകദേശം 30 വയസ്സ്, ബാങ്ക് ഉദ്യോഗസ്ഥ, വിദ്യാഭ്യാസവും സൗന്ദര്യവും വ്യക്തിത്വവുമുള്ള ഒരു യുവതി. പക്ഷെ ക്ലിനിക്കിൽ വന്ന ദിവസം അവളുടെ കണ്ണുകളിൽ കണ്ടത് പ്രതീക്ഷയല്ല, തകർന്നുപോയ ഒരു പ്രണയത്തിൻ്റെ വേദനയും വഞ്ചിക്കപ്പെട്ടു എന്ന അമർഷവുമായിരുന്നു. ഡോക്ടർ, അയാൾ എന്നെ ചതിച്ചു. അവൾ പറഞ്ഞ ആദ്യ വാചകം അതായിരുന്നു. സാധാരണ പ്രണയപരാജയത്തിൻ്റെ ഒരു കഥയാകുമെന്ന് ആദ്യം കരുതി. എന്നാൽ ഓരോ വാക്കുകൾ കേൾക്കുന്തോറും ഒരു വിചിത്ര ലോകത്തിൻ്റെ വാതിൽ തുറക്കുകയായിരുന്നു. അവളുടെ പ്രാണനായകൻ എന്നവൾ പറഞ്ഞ പ്രണയനായകൻ ഒരു സാധാരണ യുവാവായിരുന്നില്ല, നഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യവസായി, ടെലിവിഷനിൽ ദിവസവും പ്രത്യക്ഷപ്പെടുന്ന, സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ഒരാൾ. പറഞ്ഞപാടെ അയാളെ എനിക്കും അറിയാം. അയാൾക്ക് എന്നെ ജീവനാണ് ഡോക്ടർ, പക്ഷെ തൻ്റെ പദവി കാരണം അത് തുറന്നു പറയാൻ കഴിയുന്നില്ല. ടിവിയിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടെ ടൈ ശരിയാക്കുന്നത് കണ്ടിട്ടില്ലേ? അതെനിക്കുള്ള രഹസ്യ സന്ദേശമാണ്. നീല ഷർട്ട് ധരിക്കുന്നത് പോലും എന്നെ ഓർക്കുന്നുണ്ട് എന്നറിയിക്കാനാണ്. അവൾ അങ്ങനെ പറയുമ്പോൾ മുഖത്ത് സംശയത്തിൻ്റെ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല, ഓരോ വാക്കിലും പൂർണ്ണമായ വിശ്വാസം മാത്രം. ആര് കേട്ടാലും വിശ്വസിച്ചു പോകും. വേണമെങ്കിൽ കഥാനായകനെ അപവാദത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഉറപ്പ് ആ വാക്കുകളിലുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങി. ഇത് ഒരു പ്രണയകഥയല്ല. കാര്യം ഞാൻ നേരിട്ട് നിങ്ങളോട് പറയാം. ഇത് ഇറോട്ടോമാനിയ എന്ന അപൂർവമായ മാനസികാവസ്ഥയുടെ ഒരു കഥ തന്നെയാണ് ഞാൻ കേട്ടത്. മനഃശാസ്ത്രത്തിൽ ഡി ക്ലറാംബോട്ട് സിൻഡ്രോം എന്നും അറിയപ്പെടുന്ന ഈ അവസ്ഥയിൽ ഒരു വ്യക്തി, തന്നെക്കാൾ ഉയർന്ന സാമൂഹിക പദവിയിലുള്ള ഒരാൾ, ഒരു സിനിമാ താരം, രാഷ്ട്രീയ നേതാവ്, ബിസിനസ്സുകാരൻ, അധ്യാപകൻ, ഡോക്ടർ, അല്ലെങ്കിൽ സ്വന്തം മേലുദ്യോഗസ്ഥൻ തന്നെ അതിയായി സ്നേഹിക്കുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കും. യഥാർത്ഥത്തിൽ ഇരുവരും തമ്മിൽ ഒരിക്കലും സംസാരിച്ചിട്ട് പോലും ഉണ്ടാകില്ല. എന്നാൽ രോഗബാധിതരുടെ മനസ്സിൽ ഓരോ ചെറിയ സംഭവവും പ്രണയത്തിൻ്റെ തെളിവായി മാറും. ടെലിവിഷനിൽ ഒരു പുഞ്ചിരി, ഒരു പ്രത്യേക നിറത്തിലുള്ള ഷർട്ട്, സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റ്, ഒരു പൊതുപരിപാടിയിൽ അബദ്ധത്തിൽ പതിഞ്ഞ ഒരു നോട്ടം, എല്ലാം അവർക്കായി അയച്ച രഹസ്യ സന്ദേശങ്ങളായി അവർ വ്യാഖ്യാനിക്കും. ഇത് വെറുമൊരു തെറ്റിദ്ധാരണയല്ല, ഒരു ഭ്രമവിശ്വാസമാണ്, അതായത് ഡെലൂഷൻ. യുക്തിയോ തെളിവുകളോ കൊണ്ട് അതിനെ എളുപ്പത്തിൽ മാറ്റാനാവില്ല. മീരയും അങ്ങനെ തന്നെയായിരുന്നു. അവൾ ആ ബിസിനസ്സുകാരന് ദിവസേന സോഷ്യൽ മീഡിയയിലൂടെ സന്ദേശങ്ങൾ അയച്ചു. മറുപടി ലഭിക്കാതിരുന്നപ്പോൾ അവളുടെ വിശദീകരണവും അവൾ തന്നെ തയ്യാറാക്കിയിരുന്നു. അയാളുടെ ചുറ്റുമുള്ളവരാണ് സന്ദേശങ്ങൾ മറച്ചുവെക്കുന്നത്. അവർ ഞങ്ങളെ ഒന്നിക്കാൻ സമ്മതിക്കില്ല ഡോക്ടർ. അവസാനം അവൾ നേരെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി. സുരക്ഷാ ജീവനക്കാർ തടഞ്ഞപ്പോൾ അവൾക്കുറപ്പായി, ഇതെല്ലാവരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ്. അതിനുശേഷമാണ് കുടുംബം അവളെ ചികിത്സയ്ക്കായി കൊണ്ടുവന്നത്. ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി രോഗമല്ല, രോഗിയോട് സത്യം എങ്ങനെ പറയണം എന്നതാണ്. അയാൾക്ക് നിന്നെ അറിയില്ല എന്ന് നേരിട്ട് പറഞ്ഞാൽ അവൾ അത് വിശ്വസിക്കില്ല, മറിച്ച് ഡോക്ടറും ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അവൾ കരുതാൻ സാധ്യതയുണ്ട്. അതിനാൽ ചികിത്സ ക്ഷമയുടെയും കരുതലിൻ്റെയും ഒരു യാത്രയാണ്. ആൻറ്റി സൈക്കോട്ടിക് മരുന്നുകൾ, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, കുടുംബത്തിൻ്റെ പിന്തുണ, ഇവയുടെ സഹായമെല്ലാം വേണ്ടിവരും. പക്ഷേ മരുന്ന് കൊടുക്കുക വലിയ പ്രയാസമാണ്. അവൾ എന്നോട് ചോദിച്ചതും അങ്ങനെയാണ്. പ്രണയത്തിന് മരുന്നെന്തിനാണ്? പ്രണയമൊരു രോഗമാണോ ഡോക്ടർ? അവളുടെ വിശ്വാസത്തെ തകർക്കുകയല്ല ചികിത്സ, മറിച്ച് യാഥാർത്ഥ്യം സ്വയം തിരിച്ചറിയാൻ അവളെ സഹായിക്കുകയാണ്. അതിന് നയപരമായ സമീപനങ്ങൾ ആവശ്യവുമാണ്. മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ മീര പതിയെ ആ ഭ്രമലോകത്തിൽ നിന്ന് പുറത്തു വന്നു. ഇന്നവൾ വീണ്ടും തൻ്റെ ജോലിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. ആ അനുഭവത്തെക്കുറിച്ച്

ആയിരിക്കുമ്പോൾ അവൾക്ക് തന്നെ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അവൾക്കത് നാണക്കേടായി. പക്ഷേ ഒരു ചിരിയോടെ നേരിടാൻ, ഒരു തമാശയോടെ നേരിടാൻ അവളെ പ്രേരിപ്പിച്ചു, അവളെ പരിശീലിപ്പിച്ചു. ഞാൻ ആ വ്യവസായിയുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് അവളെ അവിടെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. രണ്ടാളും ചിരിച്ചു. ഞാൻ തിരിച്ചറങ്ങുമ്പോൾ അവളോട് ചോദിച്ചു, ഇനി ഈ ചിരി പ്രണയമായി മാറുമോ? പക്ഷെ അവൾ എത്ര നന്നായിട്ടാണ് യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത്. അവളതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തിനു മറുപടി പറയണം? അവൾ അവളെ വീണ്ടെടുത്തിരിക്കുന്നു. മനുഷ്യൻ്റെ മസ്തിഷ്കം എത്ര അത്ഭുതകരമാണോ അത്ര തന്നെ ചിലപ്പോൾ വഞ്ചനാപരവുമാണ്. സ്നേഹിക്കപ്പെടാനുള്ള തീവ്രമായ ആഗ്രഹം, ഏകാന്തത, ചില മാനസിക രോഗങ്ങൾ, തലച്ചോറിലെ ഡോപ്പമിൻ പ്രവർത്തനത്തിലെ വ്യതിയാനങ്ങൾ, ഇവയൊക്കെ ചേർന്ന് ചിലപ്പോൾ യാഥാർത്ഥ്യത്തെക്കാൾ ശക്തമായ ഒരു കൽപ്പിത ലോകം സൃഷ്ടിച്ചേക്കാം. അവിടെ ഒരു പുഞ്ചിരി പ്രണയമാകും, ഒരു നോട്ടം വാഗ്ദാനമാകും, ഒരു മൗനം വിശ്വാസവഞ്ചനയായി മാറും. അതുകൊണ്ടാണ് ഇറോട്ടോമാനിയ ഒരു സ്വഭാവദൂഷ്യമോ നാടകമോ അല്ലാത്തത്. ചികിത്സ ആവശ്യമായ ഒരു മാനസിക ആരോഗ്യാവസ്ഥയാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ചിലപ്പോൾ ഏറ്റവും വലിയ മായാജാലം കണ്ണുകൾ കാണുന്നതല്ല. സ്നേഹത്തിനായി ദാഹിക്കുന്ന ഒരു മനസ്സ് യാഥാർത്ഥ്യത്തിന് മുകളിൽ സ്വയം തീർക്കുന്നൊരു ലോകമാണ്. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യൻ്റെ മസ്തിഷ്കം എത്ര അത്ഭുതകരമാണോ അത്ര തന്നെ ചിലപ്പോൾ വഞ്ചനാപരവുമാണ്. അത്ഭുതത്തിൻ്റെയും വഞ്ചനകളുടെയും കഥ ഈ ഡയറിയുടെ താളുകളിൽ ഇനിയുമുണ്ട്. അതൊക്കെ ഓരോ ദിവസങ്ങളെടുത്ത് ഞാൻ മെല്ലെ മെല്ലെ കഥയായി തന്നെ പറയാം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് നസ്രൻ ഫാത്തിമ. ഞാൻ വരുന്നത് പാരിപ്പള്ളി ട്രിവാൻഡ്രം എന്ന സ്ഥലത്തു നിന്നാണ്. എനിക്കിന്ന് റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ചാർലി സിനിമയിലെ പുലരികളോ എന്ന പാട്ടാണ്.

എന്റെ പേര് അഞ്ജന. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത്. എനിക്കിന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കുന്ന സിനിമയില് ജയചന്ദ്രൻ ആലപിച്ച ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം. ഞാൻ ഈ സോങ് എന്റെ ഹസ്ബൻഡിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ആതിരൈസ് നായർ. ഞാൻ തിരുവനന്തപുരത്തെ പാലോട് എന്നുള്ള സ്ഥലത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് വെട്ടം എന്ന സിനിമയിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി എന്നുള്ള പാട്ടാണ്. അപ്പൊ ഈ പാട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും.

എൻ്റെ പേര് ശരത് എന്നാണ്. ഞാൻ ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗിന് പഠിക്കുകയാണ്. സൈക്യാട്രി നഴ്സിംഗ് ആണ്. സിലിൻ ഒരു കാതൽ എന്ന മൂവിയിലെ മുൻപേവാൻ എൻബേവാ എന്നുള്ള സോങ്ങാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: എൻ്റെ പേര് ഏഞ്ചല. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ വരമഞ്ഞലാടിയ എന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം. ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: എൻ്റെ പേര് അർച്ചന. ഞാൻ ആലപ്പുഴ നേഴ്സിംഗ് കോളേജിലെ MSc വിദ്യാർത്ഥിയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് പ്രിയ എന്നാണ്. പ്രിയ, ഞാൻ ആലപ്പുഴ നഴ്സിംഗ് കോളേജിലെ അധ്യാപികയാണ്. കൗരവർ മൂവി ആ സിനിമയിലെ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എൻ്റെ പേര് നിതീഷ് എന്നാണ്. 16th ബാച്ച് MS നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ആലപ്പുഴ നഴ്സിംഗ് കോളേജിലെ കാറ്റാടിത്തണൽ എന്ന പാട്ടാണ് ഇവിടെ ആലപിക്കാൻ പോകുന്നത്. ഇത് 16th ബാച്ച് MS നഴ്സിംഗ് സ്റ്റുഡൻറ്റ് ആലപ്പുഴ നഴ്സിംഗ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എന്റെ പേര് ദീപ, ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലെ ഫസ്റ്റ് ഇയർ എം എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ഞാൻ. അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ എന്തു പറഞ്ഞാലും എന്ന പാട്ടാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പുരസ്കാര ഗീതങ്ങൾ, മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
1: പുരസ്കാര ഗീതങ്ങൾ
2: 2020 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം അൻവർ അലിക്കായിരുന്നു. ഭൂമിയിലെ മനോഹര സ്വകാര്യം, മാലിക് എന്നീ ചിത്രങ്ങളിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. സംഗീതം സുഷിൻ ശ്യാം, കെ എസ് ചിത്രയും സൂരജ് സന്തോഷും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

2020ലെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് എം ജയചന്ദ്രനായിരുന്നു. സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് ബി കെ ഹരിനാരായണനായിരുന്നു. നിത്യ മാമൻ, അർജുൻ കൃഷ്ണ, സിയാവുൾ ഹഖ് തുടങ്ങിയവർ ആലപിച്ച ഗാനം കേൾക്കാം.

2020 മികച്ച ഗായകൻ ഷഹബാസ് അമനും മികച്ച ഗായിക നിത്യ മാമനുമായിരുന്നു. വെള്ളം എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു ഷഹബാസിന് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് ബിജിപാൽ. ആകാശമായവളെ എന്ന പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സപ്പ് ഗാനം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
0: വാട്സാപ്പ് ഗാനത്തിൽ ഇന്ന് കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് ബിനീഷ് ആലപിച്ച ഗാനം.

ശ്രോതാക്കളിതുവരെ വാട്സാപ്പ് ഗാനത്തിൽ കേട്ടത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് ബിനീഷ് ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കടപ്പാടുകളില്ലാതെ ജീവിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ മുറിപ്പാടുകൾ സൃഷ്ടിക്കാതെയാണ് ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും കഴിയണം. പൊതുജന ബോധവൽക്കരണ ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ, തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ അപൂർവമായി മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നിങ്ങളുടെ മകൾ നിങ്ങളിൽ നിന്ന് അകന്നു മാറുന്നതും കാര്യങ്ങൾ പങ്കുവയ്ക്കാത്തതും നിങ്ങളെ വെറുക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അവളുടെ മസ്തിഷ്കം ഇപ്പോൾ ആ ആശയവിനിമയം സുരക്ഷിതമല്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്. ഇതൊരു താൽക്കാലികമായ പ്രതിസന്ധി മാത്രമാണ്, നിങ്ങളുടെ പോരായ്മയായി ഇതിനെ കാണേണ്ടതില്ല. അവളോട് ദേഷ്യപ്പെടുന്നതിനോ അല്ലെങ്കിൽ നിർബന്ധപൂർവം കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനോ പകരം ഈ മൗനത്തിന്റെ പിന്നിലെ മനഃശാസ്ത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ തങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് മറന്നുപോകരുത്. ഈ സമയത്ത് അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് വേണ്ടത് പൂർണ്ണതയല്ല, മറിച്ച് പ്രവചിക്കാവുന്ന തരത്തിലുള്ള ശാന്തമായ പ്രതികരണങ്ങളാണ്. കൗമാരക്കാരികളായ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് തങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ പതറാത്ത, അമിതമായി വൈകാരികമായി പ്രതികരിക്കാത്ത പക്വതയുള്ള മാതാപിതാക്കളെയാണ്. ഉപദേശങ്ങൾ നൽകുന്നതിന് മുൻപ് തങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുന്ന ഒരു ശൈലിയാണ് അവർ ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കൾ ശാന്തമായും സ്ഥിരതയോടെയും പ്രതികരിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവും. വൈകാരികമായ സുരക്ഷിതത്വം, ഇമോഷണൽ സേഫ്റ്റി അനുഭവപ്പെടുമ്പോൾ മാത്രമേ ഒരു കുട്ടിക്ക് തന്റെ ഉള്ളിലെ ഭയങ്ങളും ആശങ്കകളും മാതാപിതാക്കളോട് പങ്കുവയ്ക്കാൻ സാധിക്കൂ. നിയമങ്ങൾ മാറ്റുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ അമിതമായ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുന്നതുകൊണ്ടോ ഈ ബന്ധം ശരിയാകില്ല. മറിച്ച് വീട്ടിലെ വൈകാരികമായ കാലാവസ്ഥ മാറണം. ഇവിടെ എനിക്ക് എന്നെ തന്നെ വെളിപ്പെടുത്താം, ഞാൻ കുറ്റപ്പെടുത്തപ്പെടില്ല എന്ന് അവളുടെ മസ്തിഷ്കം തിരിച്ചറിയണം. ഈ സുരക്ഷിത ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നത് ഏതൊരു മാതാപിതാവിനും പഠിച്ചെടുക്കാവുന്നൊരു കലയാണ്. അതിനായി നിങ്ങളുടെ വ്യക്തിത്വം മാറ്റേണ്ടതില്ല, മറിച്ച് നിങ്ങളുടെ സംസാര രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാകും. ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം വരുത്തി നോക്കൂ. അവൾ എന്തെങ്കിലും പ്രയാസം പങ്കുവയ്ക്കുമ്പോൾ ഉടനെ തന്നെ പരിഹാരം നിർദ്ദേശിക്കാനോ ഉപദേശിക്കാനോ ഒന്നും മുതരരുത്. പകരം അവൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചറിയുക, ആ വികാരത്തെ മാനിക്കുകയും ചെയ്യുക. നീ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊരു വാക്ക് മതിയാവും അവളിലെ പ്രതിരോധത്തെ ഇല്ലാതാക്കാൻ. പരിഹാരങ്ങളെക്കാൾ അവൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ സങ്കടം ആരെങ്കിലും കേൾക്കണം എന്നതാണ്. ഈ രീതി തുടരുമ്പോൾ അവൾ പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത് കാണാൻ സാധിക്കും. ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല, മറിച്ച് ആവർത്തിക്കപ്പെടുന്ന ചെറിയ നിമിഷങ്ങളിലൂടെയാണ്. അവൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ എപ്പോഴും തയ്യാറാണെന്നും നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളല്ലെന്നും അവൾക്ക് ബോധ്യപ്പെടണം. കൗമാരപ്രായത്തിലെ ഈ മാറ്റങ്ങൾ അവളുടെ വളർച്ചയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. സ്നേഹപൂർണമായ സാന്നിധ്യവും ശാന്തമായ പ്രതികരണങ്ങളും വഴി ആ പഴയ ആത്മബന്ധം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടെ ഈ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. മസ്തിഷ്കം വികസിച്ചു വരുന്ന ഈ ഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റത്തിലെ പരുഷതയെ വ്യക്തിപരമായി എടുക്കാതിരിക്കുക. നിങ്ങളൊരു പാറ പോലെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തിരമാലകൾ പോലെ ആഞ്ഞടിക്കുന്ന അവരുടെ വികാരങ്ങൾ ഒടുവിൽ ശാന്തമാകും. അവൾക്ക് ചായുറങ്ങാൻ പറ്റിയ സുരക്ഷിതമായ ഒരിടമായി നിങ്ങളുടെ മടിത്തട്ട് എന്നും ഉണ്ടാവണം. സ്നേഹത്തിന് എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ കഴിയുമെന്നേ. വിദ്യാഭ്യാസവും അറിവും വർദ്ധിക്കുമ്പോൾ നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റത്തിലും ആ പക്വത ഉണ്ടാവണം. പഴയ തലമുറയിലെ കർക്കശമായ രീതികൾ ഇന്നത്തെ കുട്ടികളിൽ ഫലപ്രദമാകണമെന്നില്ല. സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും അവരെ കീഴടക്കാൻ ശ്രമിക്കാം. ഓരോ പെൺകുട്ടിയും തന്റെ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ ഏറ്റവും വലിയ സുഹൃത്തായി കാണാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തെ നമുക്ക് സാക്ഷാത്കരിക്കാം. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് കരുതലോടെ കാത്തു സൂക്ഷിക്കാം. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നിങ്ങളുടെ കുടുംബത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ മകളുമായുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതാക്കാൻ ഈ ലളിതമായ മാറ്റങ്ങൾ സഹായിക്കും.
1: രക്ഷിതാക്കളറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഭൂമികയാണ് തിരുവനന്തപുരം ജില്ലയിലെ അരുവിപ്പുറം. ഇന്ത്യയിലെ തന്നെ ജാതിവിരുദ്ധ പോരാട്ടങ്ങളുടെയും മാനവികതയുടെയും ഏറ്റവും വലിയ പ്രഖ്യാപനം നടന്ന സാംസ്കാരിക വിപ്ലവ ഭൂമിയാണത്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം നെയ്യാറിന്റെ തീരത്ത് പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന അരുവിപ്പുറം ശ്രീനാരായണ ഗുരുവിന്റെ കർമ്മമണ്ഡലമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അരുവിപ്പുറത്തെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏട് 1888 ശിവപ്രതിഷ്ഠയാണ്. അക്കാലത്ത് ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു വിഗ്രഹപ്രതിഷ്ഠ എന്ന വിശ്വാസത്തെ തച്ചുടച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു നെയ്യാറ്റിലെ കയത്തിൽ നിന്ന് ഒരു കല്ലെടുത്ത് ശിവനായി പ്രതിഷ്ഠിച്ചു. ഭാരതത്തിന്റെ സാമൂഹിക ക്രമത്തിൽ ജാതീയമായ ഉച്ചനേതൃത്വങ്ങൾ കൊടികുത്തി വാണിരുന്ന കാലത്ത് ഒരു അബ്രാഹ്മണൻ പ്രതിഷ്ഠ നടത്തിയത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ നാം പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയല്ല, നമ്മുടെ ശിവനെയാണ് എന്ന ഗുരുവിന്റെ മറുപടി ആത്മീയതയെ മാനവികതയുമായി ബന്ധിപ്പിക്കുന്നതായിരുന്നു. ഈ സംഭവം കേരള നവോത്ഥാനത്തിന്റെ ജ്വലിക്കുന്ന പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു. അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ഗുരു കുറിച്ചിട്ട വരികൾ ഒരു പുതിയ സംസ്കാരത്തിന്റെ മാനിഫെസ്റ്റോ ആയിരുന്നു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വിശ്വപ്രസിദ്ധമായ സന്ദേശം ആദ്യമായി മുഴങ്ങിക്കേട്ടത് ഇവിടെ നിന്നാണ്. കേവലം ഒരു മതപരമായ ആരാധനാലയം എന്നതിലുപരി എല്ലാ മനുഷ്യർക്കും തുല്യാവകാശമുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമായി അരുവിപ്പുറം മാറി. വിഗ്രഹത്തോടൊപ്പം തന്നെ വിദ്യയ്ക്കും തുല്യ പ്രാധാന്യം നൽകിയ ഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത് കേരളത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് കാരണമായി. സാംസ്കാരികമായി അരുവിപ്പുറത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നത് ഇവിടെ വച്ചാണ്. 1898 ഗുരു ഇവിടെ സ്ഥാപിച്ച വാവൂട്ടി യോഗമാണ് പിന്നീട് SNDP എന്ന വലിയ സംഘടനയായി പരിണമിച്ചത്. സാമൂഹികമായ സംഘാടനം എങ്ങനെ ഒരു ജനതയുടെ ഉന്നമനത്തിന് സഹായിക്കുമെന്ന് അരുവിപ്പുറം കാണിച്ചു തന്നു. ഇന്നും അരുവിപ്പുറം മഠത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാർഷിക തീർത്ഥാടനവും ചടങ്ങുകളും ആയിരക്കണക്കിന് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. മത അതീതമായ ആത്മീയതയുടെയും സാമൂഹിക നീതിയുടെയും സന്ദേശമാണ് ഈ കേന്ദ്രം ഇന്നും പകർന്നു നൽകുന്നത്. പ്രകൃതിയും ആത്മീയതയും ഇഴചേർന്നതാണ് അരുവിപ്പുറത്തെ അന്തരീക്ഷം. നെയ്യാറിന്റെ തണുപ്പും പച്ചപ്പും നിറഞ്ഞ ഈ പ്രദേശം മനസ്സിന് ശാന്തി നൽകുന്ന ഒരിടമാണ്. ഗുരു തപസ് ചെയ്തിരുന്ന ഗുഹയും പ്രാർത്ഥനാ സ്ഥലങ്ങളും ഇന്നും ഭക്തിയോട് സംരക്ഷിക്കപ്പെടുന്നു. സാംസ്കാരികമായി ഈ ഇടം നൽകുന്ന വലിയ പാഠം അദ്വൈത

0: ദർശനത്തിൻ്റെതാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന ഏകത്വത്തിൻ്റെ ദർശനം ലോകത്ത് നൽകിയതിൽ അരുവിപ്പുറം എന്ന ഈ കൊച്ചുഗ്രാമം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ചരിത്ര പഠനത്തിനായി എത്തുന്ന ഗവേഷകർക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ സാംസ്കാരിക കേന്ദ്രം. ചുരുക്കത്തിൽ, അരുവിപ്പുറം വെറുമൊരു ക്ഷേത്രമോ മഠമോ അല്ല, അത് കേരളത്തിൻ്റെ ആധുനികതയുടെയും ജനാധിപത്യ ബോധത്തിൻ്റെയും തൊട്ടിലാണ്. ജാതിയും മതവും മനുഷ്യരെ വിഭജിക്കുമ്പോൾ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വലിയൊരു രാഷ്ട്രീയമാണ് അരുവിപ്പുറം മുന്നോട്ട് വയ്ക്കുന്നത്. ഗുരുവിന്റെ വിപ്ലവകരമായ ആ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ആ സന്ദേശം ഇന്നും പ്രസക്തമായി തുടരുന്നു. വരും തലമുറകൾക്ക് തുല്യതയുടെയും മാനവികതയുടെയും പാഠങ്ങൾ പകരാൻ അരുവിപ്പുറം എന്ന ഈ സാംസ്കാരിക ഇടം എന്നും ജ്വലിച്ചു നിൽക്കും. ഭാരതത്തിന്റെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിൽ അരുവിപ്പുറത്തിന് എന്നും സുവർണാക്ഷരങ്ങളിൽ സ്ഥാനമുണ്ടാകും. നമുക്ക് ഈ പൈതൃകത്തെ വരും തലമുറയ്ക്കായി അഭിമാനപൂർവം കാത്തുസൂക്ഷിക്കാം.
1: സാംസ്കാരിക ഇടങ്ങൾ അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: கேட்கும் காத்திருந்து கேட்கும் கருணாசாய் ரேடியோ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: പ്രബോധന ചിന്ത.
4: കോപം ഉദിക്കുന്നത് എങ്ങനെ? ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട്. അയാൾ എനിക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട്. അയാൾ എന്നെ ദ്രോഹിക്കുന്നു. അയാൾ എന്നെ ദ്രോഹിക്കാൻ ഒരുമ്പെടുന്നു. അയാൾ എനിക്ക് പ്രിയപ്പെട്ടവരെ ദ്രോഹിക്കാൻ ഒരുമ്പെടുന്നു. അയാൾ എൻ്റെ വൈരികൾക്ക് നന്മ ചെയ്തിട്ടുണ്ട്. അയാൾ എൻ്റെ വൈരികൾക്ക് നന്മ ചെയ്യുന്നു. അയാൾ എൻ്റെ വൈരികൾക്ക് നന്മ ചെയ്യാൻ ഒരുമ്പെടുന്നു. ഇതൊന്നുമല്ലാതെ അകാരണമായും കോപമുദിക്കാം. ഉണ്ടായ കോപം ശമിപ്പിക്കാൻ ഇങ്ങനെ ചിന്തിക്കണം: അയാൾ എനിക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്തു ചെയ്യാം? അത് അയാളുടെ കർമ്മം, എന്റെ കർമ്മമല്ല. അയാൾ മൂലം എന്റെ മനസ്സിൽ കോപമുണ്ടാകേണ്ട കാര്യമില്ല. അകാരണമായി മുളയ്ക്കുന്ന കോപം പിഴുതെറിയണം. അകാരണമായ കോപത്തെ നിയന്ത്രിക്കാൻ ഞെരുക്കമാണ്. കാരണമായി ചൂണ്ടിക്കാണിക്കാൻ ഒരാളില്ലല്ലോ. നിസാരമായ കാര്യങ്ങൾക്ക് കൂടി ചിലർക്ക് കോപമുണ്ടാകും. അങ്ങനെ കോപിക്കുന്നതിൽ അർത്ഥമില്ലെന്ന ചിന്തയോടുകൂടി ബോധപൂർവം ആ ശീലം മാറ്റിയെടുക്കണം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 6-ന്റെ സമതല ഭൂമികകളിലാണ്. 1535 ജൂലൈ 6. 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഇംഗ്ലീഷ് ജനതയുടെ അഭിമാനമായ തോമസ് മൂർ അന്തരിച്ചു. 1782 ജൂലൈ 6 നാഗപട്ടണം യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1885 ജൂലൈ 6 പേപ്പട്ടി വിഷ ചികിത്സയിൽ ലോകത്തിനാകെ ആശ്വാസം പകർന്ന ആദ്യ പരീക്ഷണം ഡോക്ടർ ലൂയി പാസ്റ്റർ പാരീസിൽ വെച്ച് നടത്തുന്നു. 1892 ജൂലൈ 6 ലണ്ടൻ നഗരത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു ഇന്ത്യക്കാരൻ ബ്രിട്ടീഷ് പാർലമെന്റിലേക്കുള്ള വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചിരിക്കുന്നു. ജയിച്ച വ്യക്തിയുടെ പേര് ദാദാഭായ് നവറോജി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്ക് എങ്ങനെയാണ് കഴിയുന്നത്?
2: സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം കിഷോരി അമോൻകർ പാടിയ ഗാനം കേൾക്കാം.

ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എന്റേതുമായിരുന്നില്ല, എനിക്ക് അന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കാൻ എന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച മൃദുവായ നിമിഷമായിരുന്നു നീ. വികാരങ്ങൾ കൊണ്ട് ഞാൻ സമവാക്യങ്ങൾ നിർമ്മിച്ചു. സങ്കൽപ്പ സംഖ്യകളുടെ വേരുകളിൽ ഞാൻ ഉത്തരങ്ങൾ തേടി. സ്നേഹം ഒരു ആൾജിബ്ര പുസ്തകത്തിലെ അധ്യായമായിരിക്കുന്നു എനിക്ക്. നോക്ക്, ചില കഥകൾ എഴുതപ്പെടാൻ മാത്രമുള്ളതാണ്, ചില ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ മാത്രമുള്ളത്. ചില മനുഷ്യർ നമ്മുടെ വിധിയാകാനല്ല വരുന്നത്, മറിച്ച് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെയാണ്, ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ മാത്രം, കയ്യെത്തി തൊടാനല്ല. സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം മാളവിക കണ്ണൻ ആലപിച്ച ഗാനം.

സന്ധ്യയുടെ ശാന്തമായ വേള. നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിന്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എന്റെ ഏകാന്തതകളെ ചേർത്തുവെക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിന്റെ മണമാണ്. സാന്ധ്യരാഗത്തിൽ ഇനി രാജേഷ് കൃഷ്ണൻ പാടുന്നു.

മങ്ങുന്ന സന്ധ്യാ വെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടു പരന്ന് പകൽ മറയുമ്പോൾ അഗാധമായ ഇരുട്ടുമായി രാത്രിയെത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ടു പരക്കുന്നു, തണുപ്പ് പിറന്നു തുടങ്ങിയിരിക്കുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കെ.എസ്. ചിത്ര ആലപിച്ച ഗാനം.

സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി

0: പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ൽ പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ൽ പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
1: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. Railway hamesha low income or middle class families ki sawari hai, isliye bahut dhyan diya gaya hai ki affordable services zyada se zyada badhe.
0: ഓണക്കാലത്ത് 100-ൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000-ഓളം വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി KA തുളസി. പാലക്കാട് ജില്ലാതല പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
2: നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളുടെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാല് നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
0: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും TB ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതുമാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീധർ.
4: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കുകൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
0: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി TT സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ.
6: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിന്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയ ആട്ടങ്ങളോട് എന്നുമുണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി ഗായത്രി അശോകൻ ആലപിച്ച ഗാനം കേൾക്കാം.

ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിന്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നുപോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിന്റെ താളം നേർത്തുവരുന്നു. പകലിന്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമന്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ, നെയ്യാമ്പലുകൾ ഇതളുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിന്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി ജഗജീത് സിംഗ് ആലപിച്ച ഗാനം

സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്തു വിളിക്കുന്നു. സൂര്യന്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ, അതിനനുവദിക്കാതെ പ്രഭാതം.

അതിന്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിൽ എത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറന്നിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൌഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിന്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നോക്ക്, വിവാഹത്തിന്റെ പിറ്റേന്ന് രാവിലെ ഞാൻ എണീക്കാം. ഞാൻ തന്നെ ചായ ഉണ്ടാക്കാം. ഉച്ചയ്ക്കുള്ള ചോറും വൈകിട്ടേക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നെ ചെയ്യാം. പക്ഷേ അടുത്ത ദിവസം നീ ആദ്യം എണീക്കണം. നീ ചായ ഉണ്ടാക്കിയാലും അത് ചായ ആവുമല്ലോ, ആവണമല്ലോ. അല്ലെങ്കിൽ പറയേ, നമുക്ക് ഒരുമിച്ച് എണീറ്റാലോ? ഒരുമിച്ച് അടുക്കളയിൽ ചെല്ലാം. അവിടെ ചെന്ന് ചായയുടെ മധുരം നുകരാം, പാചകത്തിന്റെ രസം പകരാം. കിടക്കറ ഒരുമിച്ച് പങ്കിടാമെങ്കിൽ അടുക്കളയും നമുക്ക് ഒരുമിച്ച് പങ്കിടുന്നതല്ലേ നല്ലത്? പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000-ത്തോളം വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്.
1: We will be operating 300+ special trains during the Ratha Yatra of Mahaprabhu Jagannath Ji, and during Onam festival we'll be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime Minister Shri Narendra Modi Ji to make sure that our citizens get affordable and safe services. We'll continue to work in that direction.
0: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ

0: सहकारी समिति बनाकर देश से लेकर ग्राम तक इन 9 क्षेत्रों में सहकारिता मंत्रालय को एक माला में पिरोने का काम हमने किया है।
1: നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ തുടങ്ങിയവയുടെ പദ്ധതിതല പുരോഗതി മന്ത്രി വിലയിരുത്തി. സംയോജിത ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 6 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരപത്രം സ്വീകരിച്ചു. മൊസാംബിക്, നിക്കരാഗ്വെ, സുരിനാം, ഗാബോൺ, മംഗോളിയ, ബഹാമാസ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അംഗീകാരപത്രം സ്വീകരിച്ചത്. ലീഗൽ മെട്രോളജി നിയമം 2011 ഭേദഗതി വരുത്തി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ശാസ്ത്രീയമായ രീതികളിലൂടെ അളവ് തൂക്ക ഉപകരണങ്ങളുടെ പരിശോധന വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വെയ്റ്റ് പരിധി 50% നിന്നും 20% കുറച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത 2 ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. തുടർന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജൂലൈ 9 സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.
1: ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. ഇവിടേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും മുംബൈ ഗോവ ദേശീയപാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും തീരദേശ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിന്റെ തെക്കൻ മേഖലകളിലും സൌരാഷ്ട്രയിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 3 ദേശീയ പാതകളടക്കം 80 റോഡുകൾ താൽക്കാലികമായി അടച്ചു. 100 ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള ജില്ലകളിൽ NDRF SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടറിൽ 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവേ പരാജയപ്പെടുത്തി. ലോകകപ്പിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിലാപയാത്രയ്ക്കായി ടെഹ്റാനിൽ ഇന്ന് അണിനിരുന്നത് വൻ ജനാവലി. ഫെബ്രുവരി 28 ഇസ്രായേൽ അമേരിക്ക വ്യോമാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 12 നീളുന്ന വിലാപയാത്രയോടനുബന്ധിച്ച് റോഡുകളും വ്യോമപാതയും അടച്ചിരിക്കുകയാണ്. ഖമനേയിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിൽ വ്യാഴാഴ്ചയാണ് ഖബറടക്കം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള

വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പാക് അധീന കശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയതായി സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000-ത്തോളം വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് ഷിബു ചക്രവർത്തി സംസാരിക്കുന്നത് കേൾക്കാം.

0: ചെമ്പരത്തിപ്പൂവും കറുകവയൽ കുരുവിയും മുറ്റത്തെ ചക്കരമാവുകൾ എഴുതിയേക്കുന്ന ഞാൻ ഏതോ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു വന്ന മനുഷ്യനാണെന്നാണ് പൊതുവെ ഒരുപാട് പേര് ധരിച്ചു വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഗ്രാമത്തിലും ഒരു രാത്രിയിലധികം ഞാൻ താമസിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് അങ്ങനൊരു പശ്ചാത്തലവും ഇല്ല. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന കലൂര് ഞാൻ ജനിക്കുന്ന കാലത്ത് ഏകദേശം ഒരു ഗ്രാമപ്രദേശം തന്നെയായിരുന്നു. ആ ഗ്രാമീണ പശ്ചാത്തലമായിരിക്കാം എൻ്റെ പാട്ടുകളിൽ ഈ ഗ്രാമീണ ബിംബങ്ങളെ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കലൂര് നമ്മുടെ മാതൃഭൂമി പ്രസ്സിന് എതിർവശത്തായിട്ട് ആസാദ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വലിയൊരു പറമ്പിൻ്റെ നടുക്ക് പഴയൊരു തറവാട്, അവിടെ കുറേ മനുഷ്യരുള്ളൊരു വീട്. വീട്ടിലാദ്യം റേഡിയോ വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എഴുതിയത് ആരാണ്? സുജാത എന്ന ആ പാട്ടാണ് ആദ്യം അതിൽ വരുന്നത്. പാട്ട് ആ വീട് മുഴുവൻ പാട്ടായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം അച്ഛനും വലിയച്ഛന്മാരും ഇളയച്ഛന്മാരും എല്ലാവരും നാടകവും പാട്ടിൻ്റെയും ഒക്കെ ആൾക്കാരായിരുന്നു. ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു പിക്ചറ് അച്ഛനുമായിട്ടുള്ള രാത്രി ഒരു നടത്തമുണ്ട്. വീടിൻ്റെ മുറ്റത്തൂടെ അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങി മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ്റെ കൂടെ നടക്കും. ആ നടപ്പിൽ അച്ഛൻ പഴയ നാടകഗാനങ്ങൾ മൂളിക്കൊണ്ടായിരുന്നു നടന്നിരുന്നത്. കായലിൻ്റെ അക്കരെ പോവാൻ എനിക്കൊരു കളിവെള്ളമുണ്ടായിരുന്നു, ശർക്കരപ്പന്തലിൽ തേൻമഴ പൊഴിയും, ഇങ്ങനെയുള്ള പാട്ടുകൾ അച്ഛനും പാട്ട് എന്ന് പറയുന്ന പാട്ട് കഴിഞ്ഞിട്ടേ പാട്ടില്ലാത്ത അച്ഛനുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും അച്ഛൻ്റെ കൂടെ പാട്ടുണ്ടാവും. അങ്ങനെ ഒപ്പം തന്നെ അച്ഛൻ്റെ ഇളയ അനിയനുണ്ടായിരുന്നു, ഷാജി എന്ന് പറഞ്ഞിട്ടോ. മരിച്ചുപോയി, ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു. എനിക്ക് തോന്നുന്നു ഷാജി ഇളയച്ചൻ മരിക്കുമ്പോൾ 24 വയസ്സോ മറ്റൊക്കെ ഉള്ളൂ. പക്ഷേ ഷാജി ഇളയച്ചൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലൂട്ട് വായിക്കും. അപ്പോൾ എനിക്കന്ന് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഒരു ഫ്ലൂട്ടല്ലേ ഒരാൾക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഇളയച്ചൻ്റെ റൂമിൽ മതിൽ മുഴുവൻ ഇങ്ങനെ നിരനിരയായിട്ട് ഫ്ലൂട്ട് ഉണ്ടാവും, പല വലിപ്പത്തിലുള്ള ഫ്ലൂട്ട്. കുറേ കഴിഞ്ഞപ്പോഴാണ് പല വലിപ്പത്തിലുള്ള ഫ്ലൂട്ടാണ് പല ടോണുകൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായത് പിന്നീടാണ്. പക്ഷേ ഈ പറയുന്ന പാട്ടുകളെല്ലാം വളരെ മനോഹരമായിട്ട് ഇളയച്ചൻ അതിൽ വായിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ് അവിടുത്തെ ആ ഒരു തോടും ചുറ്റുപാടും സർപ്പക്കാവും ഒക്കെയുള്ള ഒരു തറവാടായിരുന്നു ഞങ്ങളുടെ അച്ഛൻ്റെ വീട്. അച്ഛൻ്റെ വീട് എല്ലാവരും അത് കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ എന്താ വീട് വെച്ചു അങ്ങോട്ട് മാറുന്നു എന്ന് വന്നിട്ടും ഞാൻ തിരിച്ചു പോയില്ല, ഞാൻ അവരുടെ കൂടെ പോയില്ല. ഇവിടെ ഇളയച്ചൻ്റെ കൂടെ, കാരണം ഇളയച്ചനോട് അത്രമാത്രം ഇഷ്ടമായിരുന്നു. കാരണം ഇളയച്ചൻ വന്നു കഴിഞ്ഞാൽ എന്താ ഓഫീസിൽ പോയി വന്നു കഴിഞ്ഞാലും ഒക്കെ ഈ ഫ്ലൂട്ടും മ്യൂസിക്കും ഒക്കെ തന്നെ ആയിരുന്നു. അപ്പം അത് വിട്ടുപോകാൻ എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛനും അമ്മയും സഹോദരിമാരെല്ലാം പാലാരിവട്ടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാനും ഇളയച്ചനും പണ്ട് അന്ന് 10-60 പേരൊക്കെ ഒരു വീട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് ആലോചിച്ചു നോക്ക്. ആ വീട് ഇന്ന് ഒഴിഞ്ഞിട്ട്, ആ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ പിള്ളേരൊക്കെ കിടക്കുന്ന നടുക്കത്തൊരു റൂമുണ്ട്. അതിൻ്റെ ഏറ്റവും നടുക്കൊരു ഫാൻ കമ്പിയിൽ തൂക്കിയിട്ടാണ് ഫാൻ ഇങ്ങനെ പാതി, കാരണം അത്ര പൊക്കമാണ് അതിൻ്റെ റൂഫിൽ. അവിടെ നിന്ന് കമ്പി തൂക്കിയിട്ട് ഒരു ഫാൻ, എല്ലാവരും നിരന്ന് ഇങ്ങനെ കിടക്കും. രാവിലെ എഴുന്നിട്ട് എല്ലാവരും പായൊക്കെ മടക്കി വെക്കുക. അങ്ങനെയുള്ള ഒരു ആ വീട് നിശബ്ദമായി പിന്നീട് എല്ലാവരും ഒഴിഞ്ഞു, അച്ഛൻ്റെ അമ്മയും ഈ ഇളയച്ചനും മാത്രമായി. അതിനിടയിലാണ് ഇളയച്ചൻ സുഖമില്ലാതായി. 24 വയസ്സ് ആ സമയത്ത് തന്നെ ഇളയച്ചൻ മരിച്ചു. മരിച്ച് എല്ലാവരും അമ്മയെല്ലാം പലരിടത്തു നിന്നെത്തി. മരണം കഴിഞ്ഞ് പോകാൻ നേരത്ത് അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാനും വരണുണ്ടെന്ന്. കാരണം ഇളയച്ചനില്ലാത്ത തറവാട് എനിക്ക് പിന്നെ ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അങ്ങനെ അതോടുകൂടി കലൂര് ഉപേക്ഷിച്ചിട്ട് ഞാൻ പാലാരിവട്ടത്തേക്ക്. അതായിരുന്നു എൻ്റെ കലൂർ ജീവിതവും ഗ്രാമവും ഒക്കെ ആയിട്ടുള്ള ബന്ധം. പാലാരിവട്ടത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കലൂർ സ്റ്റേഡിയമോ മെട്രോയോ ഒന്നും വരുന്നതിന് മുൻപുള്ള കാലമാണത്. പക്ഷെ അവിടെ വേറൊരു ലോകം എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. അത് എരൂർ വാസുദേവ് എന്ന് പറയുന്ന വലിയച്ഛനും അദ്ദേഹത്തിൻ്റെ മുറി മുഴുവൻ പുസ്തകങ്ങൾ. വലിയച്ഛൻ എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റായിരുന്നു. അതുകൊണ്ടിട്ട് അന്ന് നമ്മൾ നിശ്ചയിച്ചു, അന്ന് എനിക്ക് ഒരു എട്ട് വയസ്സുള്ള കാലമാണ്, മൂന്നാം ക്ലാസ്സിൽ പഠിക്കും. അന്ന് നമ്മൾ നിശ്ചയിച്ചു ആരെങ്കിലും ആവണമെങ്കിൽ എനിക്ക് വലിയച്ഛനെ പോലെ ആകണം. അച്ഛനെ പോലെ ഒന്നും അല്ല, എൻ്റെ മുൻപിലുണ്ടായിരുന്ന ഒരു ആരാധനാമൂർത്തി വലിയച്ഛനായിരുന്നു. കാരണം വലിയച്ഛനെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു. പിന്നീട് മനസ്സിലായത് വലിയച്ഛൻ നാടകങ്ങളൊക്കെ എഴുതും, അതുകൊണ്ടിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എഴുത്തുകാരനാവണം. വലിയച്ഛൻ പത്രക്കാരനായിരുന്നു, പത്രക്കാരനാവണം എന്നുള്ള മോഹവും ആ ഒരു മനസ്സിൻ്റെ സെറ്റിംഗ് വരുന്നത് അവിടെ നിന്നാണ്. കാരണം അച്ഛനെല്ലാം ഒപ്പിട്ടിരുന്നത് ഇംഗ്ലീഷിലാണ്, കൃഷ്ണദാസ് എന്നൊക്കെ, കെ ജി ദാസ് എന്നൊക്കെ പറഞ്ഞു ഒപ്പിട്ടിരുന്നത്. അതേസമയം വലിയച്ഛൻ എരൂർ വാസുദേവൻ മലയാളത്തിലാണ്. ആ ബുക്കിലൊക്കെ, ആ ബുക്കിൻ്റെ ആദ്യത്തെ പേജ് മറിച്ചു കഴിഞ്ഞാൽ, പുറംചട്ടം മറിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പേജിൽ വലിയച്ഛൻ്റെ ഒപ്പുണ്ടാവും, എരൂർ വാസുദേവൻ മലയാളത്തിൽ. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഒപ്പ് മലയാളത്തിലിട്ട് നോക്കി, അങ്ങനെ അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ബുക്കിൻ്റെ ലോകമാണ് പിന്നീട് തുറക്കപ്പെട്ടത്. അത് നമ്മളെ ഒരു ഏകാന്തതയുടെയും ഒരു ഇതിലേക്കാണ് മെല്ലെ കൊണ്ടുപോയത്. ഒരു വശത്തെ ഇളയച്ചൻ്റെ നഷ്ടവും ഇങ്ങനെ ചെറുപ്പത്തിൽ മരണങ്ങളുടെ ഒരു വലിയ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു കലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ. എല്ലാവരും വിട്ടു പോകുമ്പോൾ എനിക്ക് ഈ ഫ്ലാസ്കിൽ ചൂടുവെള്ളവും പാലും ഒക്കെ എടുത്തു വെച്ചിട്ട് ഇവരെല്ലാവരും പൊക്കഴിഞ്ഞാൽ അന്ന് എൻ്റെ ഏക ആശ്വാസം റേഡിയോ ആയിരുന്നു. ആ റേഡിയോയിൽ അന്ന് വന്ന ലളിത ഗാനങ്ങൾ, അന്ന് എം ജി രാധാകൃഷ്ണൻ ആരാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല, പേര് കേൾക്കാം, കുറേ പേരുകൾ റേഡിയോ ഓൺ ചെയ്താൽ ഞാൻ കേട്ടിരുന്ന പേരുകൾ, വീണ ഗോമതി ചിദംബരം, പിന്നെ ലളിതഗാനം പഠിപ്പിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ, പിന്നെ പലരും, എന്താ സേതുമാധവൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കുറേ റൈറ്റേഴ്സിൻ്റെയൊക്കെ പേരുണ്ടായിരുന്നു. പക്ഷെ അന്ന് കേട്ടിരുന്ന ഒരു പാട്ടുണ്ട്, ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധയെ ഉറക്കമായോ, രാജീവ നയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധയെ ഉറക്കമായോ എന്ന് പറയുമ്പോഴും എനിക്കിതാ രോമെഴുന്നേൽക്കുന്നു. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ആ പാട്ട്. അപ്പം എൻ്റെ ഈ പനിയുടെ ചില സമയത്തൊക്കെ പനി ഭയങ്കരമായിട്ട് കൂടിയിട്ട് ബോധമില്ലാതാവുമ്പോഴും ഞാൻ ഈ വരികൾ മൂളിക്കൊണ്ട് ഉണ്ടിരിക്കുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലളിത സംഗീത പാഠമാണ് എൻ്റെ നിമോണിയയുടെ പനിക്കിടക്കയിലെ ഏക ആശ്വാസവും എനിക്ക് സാന്ത്വനവും എല്ലാം ആയിട്ട് മാറിയത്. പാട്ടിന് ഇത്രമാത്രം ഈ ശബ്ദങ്ങൾ വാക്കുകൾ ഇത്ര മനോഹരമാക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. ഒരു കൊച്ചു പാട്ടിന് നിങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്ന, അസ്വസ്ഥമായി ഈ ലോകത്ത് മുഴുവൻ കറങ്ങി നടക്കുന്ന ഈ മനസ്സിനെ പിടിച്ച് അകത്തേക്ക് ഇരുത്താൻ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇരുത്താൻ ഒരു കുഞ്ഞു പാട്ടിന് സാധിക്കുന്നെങ്കിൽ, ആ ഒരു കുഞ്ഞു പാട്ടിൻ്റെ സ്ട്രെങ്ത് എന്താണ്? അതാണ് ഓരോ നല്ല പാട്ടുകളും മനുഷ്യന് സംഭാവന ചെയ്യുന്നത്.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്തു വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ വേവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തളി തുടരുന്നു. കണ്ണാന്തളിയിൽ ഇനി ഒരു നാടകം കേൾക്കാം.
1: കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകുന്ന മൂല്യച്യുതിയുടെ നേർക്കാഴ്ച. മാനുഷിക ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നാം മയക്കുമരുന്നിനും മൊബൈലിനും അടിമയാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതമാണ് എന്ന സന്ദേശം പകർന്നുകൊണ്ടും മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും യുവതലമുറ ബഹുമാനിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു നാടകം വെളിപാട്.

വെളിപാടുണ്ടാവാൻ പോണു എന്ന് കേട്ടു. ഏ, ഈ വെളിച്ചപ്പാട് അറിയാണ്ട് ആരാ വെളിപാട് നടത്തുന്നത്? വെളിപാടിന് അധികാരി വെളിച്ചപ്പാടാണ്. അമ്മയുടെ അരുളപ്പാടാണ് വെളിപാട്. വെളിച്ചപ്പാടിന്റെ സ്ഥാനം കൈയടക്കി വെളിപാട് നടത്തുന്നത് ആരാ? ഏ, എന്തോ, എന്താ എന്താ എന്താ, നാടകോ? നാടകത്തിനും വെളിപാടുണ്ടോ? ആഹാ, ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുകളയാം. കൊള്ളാവുന്ന വെളിപാടാണെങ്കിൽ കണ്ടു പഠിക്കണം. നിങ്ങളോടൊപ്പം ഞാനും നാടകം കാണാം. ദാ, ഏ, വെളിപാട് പറയുന്ന വെളിച്ചപ്പാടും നാടക വെളിപാട് കാണുന്നുണ്ട്. നമുക്ക് കാണാം അല്ലേ?

0: ശാലിനി, ശാലിനി.
1: ആ എന്താ? ദാ വരുന്നു.
0: നാളെ അല്ലേ രാഹുലിന്റെ പാരന്റ് ടീച്ചർ മീറ്റിംഗ്. നീ സ്കൂളിൽ പോണം, എനിക്ക് തൃശൂരിൽ കോൺഫറൻസിന് പോണം.
1: അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്കാണേ നാളെ ഓഫീസിൽ 100 കൂട്ടം പണിയുള്ളതാ.
0: ആ ഒന്നും പറയണ്ട, നീ തന്നെ പോണം.
1: നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു.
2: നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമില്ലെങ്കിൽ ഞാൻ പോകാം അവന്റെ കൂടെ.
0: അമ്മയ്ക്ക് വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ലേ? അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം.
2: ഓ, എന്താന്ന് വെച്ചാ ചെയ്യേ, ആരെങ്കിലും പോണോന്ന് വെച്ച് പറഞ്ഞേ ഉള്ളൂ.

0: എന്തോ നാടാ ഇത്.
1: ഹേ മാം, ഡാഡ്, നിങ്ങൾ വരണമെന്നില്ല. ഫ്രീ ആകുമ്പോ സാറിന്റെ ഇവിടെ ഒരു വീഡിയോ ചാറ്റ് ചെയ്താൽ മതി,
0: അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാലും മതി.

0: ചേട്ടാ, ബസ് വരാറായി, ഞാൻ പോവാ.
1: ആ ഞാനും വരുന്നു.
2: എടാ, നീ എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോ.
3: ആദ്യം അവൻ പല്ല് ചേച്ചൊന്ന് ചോദിക്കും,
2: അതൊക്കെ അവൻ അറിയാ. എടാ രാഹുലെ, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടേ. നിങ്ങൾ എന്തോന്നാ രാവിലെ മൊബൈലിൽ കളിക്കുവാണോ? വല്ല ബ്ലൂവെയിലും ആണോ?
3: അതൊക്കെ പണ്ടേ കളിച്ചു കഴിഞ്ഞതാ, അതിന്റെ അവസാനമാണല്ലോ നിന്നെ കെട്ടിയത്.
2: ഓ, ഒരു തമാശ. അല്ലെങ്കിലും ഇപ്പൊ നമ്മളെയൊന്നും വേണ്ടല്ലോ, പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ.

0: ഓ വന്നോ, എന്താ ലേറ്റ് ആയത്?
1: സാർ കോച്ചിങ്.
0: നന്നായി, കോച്ചി കോച്ചി നടന്നോ. ടേക്ക് യുവർ സീറ്റ്. ഓക്കെ, വാട്ട് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? അഞ്ജു, വാട്ട് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ?
2: റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ സാർ.
0: ഗെറ്റ് ഔട്ട്.
2: താങ്ക് യു സർ.
0: ഫ്രെഡി.
1: സാർ എ പ്ലസ് ബി പ്ലസ്.
0: നല്ല കോച്ചിങ്. രാഹുൽ.
3: സാർ എ സ്ക്വയർ പ്ലസ് ബി ബി സ്ക്വയർ.
0: മതി മതി, ഈ ഇടയായി നിനക്ക് ഇത്തിരി ഉഴപ്പ് കൂടുന്നുണ്ട്. ഷാരൺ.
4: സർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ.
0: വെരി ഗുഡ്. ഓക്കെ, ഡു സം ക്വസ്റ്റ്യൻസ്.
2: എന്താണ് അവിടെ?
3: ആ ഒന്നുമില്ലടാ.
2: അളയാ, അളി ഒരു സെൽഫി എടാ.
3: ആ ശരി.
0: എന്താ ഇത്?
1: കൊള്ളാം,
0: ക്ലാസ്സിലാണ് സെൽഫി, ഇതാണ് പരിപാടി. നിന്റെ പാരന്റ്സിനെ ഞാൻ ഇന്ന് വിളിച്ച് പറയുന്നുണ്ട്.

0: ആ ഹലോ,
1: ഹലോ, രാഹുലിന്റെ അമ്മയല്ലേ?
0: അതെ.
1: ഞാൻ രാഹുലിന്റെ സാറാണ്. അവൻ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ?
0: അല്ല, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ചിലപ്പോ അറിയാതെ എങ്ങാനും ബാഗിൽ.
1: അറിയാതെ ഒന്നും അല്ല, അവനെ ശ്രദ്ധിക്കണം. നല്ലവണ്ണം പഠിച്ചോണ്ടിരുന്ന കുട്ടിയാ. ഇപ്പോ നല്ല ഉഴപ്പാണ്. അനാവശ്യ കൂട്ടുകളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നേ.
0: ഞാൻ ശ്രദ്ധിച്ചോളാം സാർ.
2: അമ്മ, ഞാൻ ഇപ്പൊ വരാം. ഫ്രെഡിയുടെ വീട്ടിൽ പോണം.
0: നീ ഇപ്പൊ വന്ന് കേറിയതല്ലേ ഉള്ളൂ.
2: അതിനെന്താ, ഞാൻ ഉടനെ വരാം.
0: നീ ഇപ്പൊ പോകണ്ട.
2: അതെന്താ ഞാൻ പോയാലോ?
0: പോകണ്ടെന്ന് വെച്ചാ പോകണ്ട.
2: അതെന്താ ഞാൻ പോയാലോ?
0: പോകണ്ടെന്നല്ലേ പറഞ്ഞേ.
2: അതെന്താ ഞാൻ പോയാലെന്നാ?

0: എടാ ഫ്രെഡി, നീ കാര്യം പറയടാ.
1: സാധനമൊക്കെ റെഡിയാണ്, കാശ് കൊടുക്കണം. കാശ് എപ്പോ തരാ സാധനം തരും? ഡ്രഗ്സിന്റെ കാര്യത്തിൽ കടമില്ല.
0: എടാ കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ കാശ് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം. എനിക്ക് സാധനം കിട്ടിയേ പറ്റൂ.
1: മുമ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കാശ് ഉണ്ടെങ്കിലേ കാര്യം നടക്കും.
0: അളിയാ, നീ കാറാണ് ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയത്. എന്താടാ നീ ഇപ്പൊ ഇങ്ങനെ കിട്ടൂലെന്നൊക്കെ പറഞ്ഞാ?
2: നീ എന്താടാ ഫോണിൽ പറഞ്ഞത്?
0: ഒന്നുമില്ല. നിങ്ങൾ എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ?
2: മക്കളെ, ഞാൻ എന്തൊക്കെയാടാ ഈ കേൾക്കുന്നത്? നീ ആരോടാ സംസാരിച്ചത്?
0: നാശം, വയസ്സായ വല്ല മൂലയിൽ പോയിരിക്കണം.
2: അമ്മേ, അച്ഛ,
3: എന്താ എന്തു പറ്റി?
2: ഒന്നുമില്ല, ഒന്ന് തലകറങ്ങിയത്.
4: അതൊന്നും അല്ല, ചേട്ടൻ അമ്മുമ്മയെ പിടിച്ചു തള്ളിയതാ.
3: രാഹുലേ, രാഹുലേ, എന്താണ് ഇത്? ആ ഇങ്ങിതാ.
1: അളിയാ, ഫ്രെഡിയാടാ, ഇന്നത്തേക്ക് ഇവിടെ സാധനം ഒപ്പിച്ചു തരാം. കാശില്ല, ഡ്രഗ്സിന്റെ പരിപാടി ഇനിയേ നടക്കൂല.
3: എടാ നിന്നെ ഞാൻ.
2: അവനെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട, എല്ലാവർക്കും തിരക്കോടെ തിരക്ക്. സ്നേഹം കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ അവനൊരു മൊബൈൽ ഫോണാണ് വാങ്ങിച്ചു കൊടുത്തത്. മക്കളെ ശ്രദ്ധിച്ച് വളർത്തണം.
4: ഞാൻ മാത്രം ശ്രദ്ധിച്ചാ പോരല്ലോ.
3: ആ ഇനി എന്റെ കുറ്റം.
5: ഹലോ, രാഹുൽ അല്ലേ?
3: അല്ല, അവന്റെ തന്ത. നിനക്ക് എന്തോന്ന് വേണോടാ?
5: ആ തന്തയെ തന്നെയാ വേണ്ടത്. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ്ഐയാ. തന്റെ മോന്റെ കൂട്ടുകാരൻ ഫ്രെഡി എന്നൊരുത്തൻ ഞങ്ങളുടെ പിടിയിലായിട്ടുണ്ട്. ഡ്രഗ്സാണ് കേസ്. തന്റെ മോനും കൂട്ടാളിയാണ്. ഞങ്ങൾ അങ്ങോട്ട് വരണോ അതോ താൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ?
3: ആ ഞാൻ അവനെ കൊണ്ടുവരാം സാർ.
4: അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ.
2: അയ്യോ അച്ഛ, വേണ്ട അച്ഛ, അവന് പോലീസിന് കൊടുക്കല്ലേടാ.
0: അച്ഛ രക്ഷിക്കണം. അമ്മ, ഞാൻ ഒരിക്കലും സാധനം കൈ കൊണ്ടുപോലും തൊടത്തില്ല. എന്നെ കൊണ്ടു പോവല്ലേ. അമ്മ അച്ഛനോട് പറയേ, ഞാൻ തെറ്റ് ചെയ്യൂല അച്ഛ.
3: എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം.
6: കണ്ടില്ലേ നാടക വെളിപാട്? ഒരു കുടുംബം മുഴുക്കെ കണ്ണീര് കുടിക്കണോ? നഞ്ചെന്തിന് നാനാഴി, ഒന്നു മതി. പഠിക്കേണ്ട പ്രായത്തിൽ എന്തിനീ പൊല്ലാപ്പ് പരിപാടി? ജീവിതം കുട്ടിച്ചോറാക്കല്ലേ കുട്ടികളെ. നാടക വെളിപാടിതു നാടിൻ വെളിപാട്, നാടക വെളിപാടിതു നാടിൻ വെളിപാട്.
7: മൊബൈലിനും മയക്കുമരുന്നിനും അടിയറ വച്ച് നീർക്കുമിളകൾ പോലെ പൊട്ടിച്ചിതറുവാനുള്ളതല്ല ദൈവം തന്ന ഈ വിലയേറിയ ജീവിതം. ഈ ദുരന്തത്തിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ നമുക്ക് പറന്നുയരാം.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

കണ്ണന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് പണ്ടൊരു കാട്ടിലെ ആൺസിംഹം എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

0: പാട്ടിന്റെ പൊരുളിൽ ഇന്ന് സ്നേഹം മാറ്റിയെഴുതിയ ക്രൂരതയുടെ കഥ പറയുന്ന പണ്ടൊരു കാട്ടിലൊരു ആൺസിംഹം എന്ന പാട്ടിനെക്കുറിച്ച് കേൾക്കാം. മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ മൃഗങ്ങളെ കഥാപാത്രങ്ങളാക്കി മനുഷ്യസഹജമായ വികാരങ്ങൾ ആവിഷ്കരിക്കുന്നത് പണ്ടുമുതലേ ഉള്ള ഒരു രീതിയാണ്. എന്നാൽ പണ്ടൊരു കാട്ടിലൊരു ആൺസിംഹം എന്ന ഗാനം കേവലമൊരു കഥാപ്രസംഗമല്ല, മറിച്ച് സ്നേഹമെന്ന വികാരം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ എങ്ങനെ അടിമുടി മാറ്റുന്നു എന്നതിന്റെ മനഃശാസ്ത്രപരമായ ആവിഷ്കാരം കൂടിയാണ്. സന്ദർഭം എന്ന ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച് ജോൺസൺ ഈണമിട്ട ഗാനമാണ് ഇത്. പണ്ടൊരു കാട്ടിലൊരു ആൺസിംഹം മതിച്ചു വാണിരുന്നു, ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു. ഈ ഗാനത്തിന്റെ തുടക്കത്തിൽ നാം കാണുന്നത് അധികാരവും ശക്തിയും അഹങ്കാരവും ഒത്തുചേർന്ന ഒരു സിംഹത്തെയാണ്. കാട്ടിലെ മറ്റുള്ള ജീവികൾക്ക് ഭയവും ശല്യവുമായിരുന്ന ആ സിംഹം സമൂഹത്തിലെ അതീശത്വമുള്ളതും പരുക്കനുമായ വ്യക്തിത്വങ്ങളുടെ പ്രതീകമാണ്. തന്നേക്കാൾ ദുർബലരായവരെ ഉപദ്രവിച്ച് ജീവിക്കുന്ന ആ സിംഹത്തിന് സ്നേഹത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. കന്നിമാനെ, എന്റെ ജീവൻ നിന്നിലാണെന്ന് ചൊല്ലിയ ആ സിംഹം ഒരു മഞ്ഞുവീണ പ്രഭാതത്തിൽ സിംഹം ഒരു മാൻപേടയെ കാണുന്നു. സ്വാഭാവികമായും ഇരയും വേട്ടക്കാരനുമാകേണ്ടവർ ഇവിടെ സ്നേഹിതരാകുന്നു. എന്റെ ജീവൻ നിന്നിലാണ് എന്ന് സിംഹം പറയുമ്പോൾ തന്റെ കരുത്തിനുമേൽ സ്നേഹം വിജയം നേടിയെന്ന് കവി സൂചിപ്പിക്കുന്നു. പ്രണയം ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. പേടമാൻ നൽകും സ്നേഹധാരയിൽ മാറിയ സിംഹം ഒരു മാൻകിടാവായി. ഈ ഗാനത്തിലെ ഏറ്റവും മനോഹരമായ ബിംബമാണിത്. സിംഹത്തിന്റെ ഉള്ളിലെ ക്രൂരതയും പരുക്കൻ സ്വഭാവവും മാഞ്ഞ് അവനൊരു മാൻകിടാവിനെ പോലെ നിഷ്കളങ്കനാകുന്നു. കരുണാസായിയുടെ പ്രവർത്തന മേഖലയായ കൌൺസിലിംഗും മറ്റും പറയുന്നതുപോലെ സ്നേഹവും കരുതലും ലഭിക്കുമ്പോൾ ഏറ്റവും പരുക്കനായ വ്യക്തി പോലും ശാന്തനാകുന്നു എന്ന സത്യമാണ് ഇവിടെ നാം കാണുന്നത്. വീണ്ടും നീയാ സിംഹമാകല്ലേ, ഞാൻ സഹിക്കില്ല. പ്രണയിനിയുടെ ഈ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. സ്നേഹം കൊണ്ടു മാറിയ ഒരാൾ വീണ്ടും തന്റെ പഴയ ക്രൂരതയിലേക്ക് മടങ്ങിപ്പോകുമോ എന്ന പേടി ഏതൊരു ബന്ധത്തിലും ഉണ്ടായേക്കാം. സ്നേഹത്തിൽ അലിഞ്ഞ ഒരു മനസ്സിന് പഴയ പരുക്കൻ സ്വഭാവം ഇനി ഒരിക്കലും താങ്ങാൻ കഴിയില്ലെന്ന വലിയൊരു സത്യം മാൻപേടയുടെ വാക്കുകളിലുണ്ട്. ഒരു ബാലകഥ പോലെ ലളിതമായി തോന്നും ഈ ഗാനമെങ്കിലും ഇത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സ്നേഹം ഏതൊരു വന്യതയെയും ശാന്തമാക്കും എന്ന സനാതന സത്യമാണ് ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ലളിതമായ വാക്കുകളിലൂടെയും ഹൃദ്യമായ ഈണത്തിലൂടെയും ഈ ഗാനം മനുഷ്യ മനസ്സിലെ മാറ്റങ്ങളെ മനോഹരമായി വരച്ചു കാട്ടുന്നു.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
2: ഇന്ത്യൻ സാമൂഹിക പശ്ചാത്തലത്തിൽ ജാതി, മതം, ദേശീയത എന്നിവയെ പുനർനിർവചിക്കുന്ന സുപ്രധാനമായ ഒരു കൃതിയാണ് കാഞ്ച ഐലയ്യ ഷെപ്പേഡിന്റെ ബഫല്ലോ നാഷണലിസം. തന്റെ പ്രശസ്തമായ വൈ ഐ എം നോട്ട് എ ഹിന്ദു എന്ന പുസ്തകത്തിന്റെ തുടർച്ചയെന്നോണം രചിക്കപ്പെട്ട ഈ കൃതി ഇന്ത്യൻ സാംസ്കാരിക രാഷ്ട്രീയത്തിലെ സവർണ മേധാവിത്വത്തെയും ആത്മീയ ഫാസിസത്തെയും നിശിതമായി വിമർശിക്കുന്നു. ആത്മീയ ഫാസിസം എന്ന പ്രയോഗത്തിലൂടെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയും സവർണ ആധിപത്യവും എങ്ങനെയാണ് അധസ്ഥിത വർഗങ്ങളെ പാർശ്വവൽക്കരിക്കുന്നത് എന്നത് ഐലയ്യ വിവരിക്കുന്നു. ഉത്പാദന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദളിത് ബഹുജൻ വിഭാഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സവർണ മൂല്യങ്ങളെ മാത്രം ദേശീയതയായി ഉയർത്തിക്കാട്ടുന്ന രീതിയെ അദ്ദേഹം എതിർക്കുന്നു. പുസ്തകത്തിന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ പോത്ത് ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ പ്രതീകമാണ്. ഇന്ത്യൻ കാർഷിക സംസ്കാരത്തിൽ പോത്ത് നൽകുന്ന വലിയ സംഭാവനകളെ ഐലയ്യ എടുത്തു പറയുന്നു. പാലും മാംസവും നൽകുന്ന കഠിനാധ്വാനം ചെയ്യുന്ന പോത്തിനെ അശുദ്ധമായി കാണുന്ന സവർണ സംസ്കാരം കാര്യമായ ഉൽപാദനക്ഷമതയില്ലാത്ത പശുവിനെ പുണ്യമായി കാണുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പോത്ത് ഉൽപാദനത്തിന്റെയും അധ്വാനത്തിന്റെയും പ്രതീകമാണ്. ഇത് ദളിത് ബഹുജൻ വിഭാഗങ്ങളുടെ അധ്വാന സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു. പോത്തിന്റെ കറുത്ത നിറത്തെ അശുദ്ധിയുമായി ബന്ധിപ്പിക്കുന്നത് വർണ്ണവിവേചനത്തിന്റെ മറ്റൊരു രൂപമാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഇന്ത്യയുടെ യഥാർത്ഥ ദേശീയത എന്നത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടേതാകണം എന്നതാണ് പുസ്തകത്തിന്റെ കാതൽ. ഭക്ഷണരീതികൾ, വസ്ത്രധാരണം, ഭാഷ എന്നിവയിലെല്ലാം സവർണ മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. മാംസാഹാരം കഴിക്കുന്നതും കൃഷിപ്പണി ചെയ്യുന്നതും താഴ്ന്ന കാര്യങ്ങളാണെന്ന ബോധത്തെ തകർത്ത് ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്നവരാണ് യഥാർത്ഥ ദേശീയവാദികൾ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അധസ്ഥിത വർഗങ്ങളുടെ വിമോചനത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണെന്ന് ഐലയ്യ വാദിക്കുന്നു. പ്രാദേശിക ഭാഷകൾ പലപ്പോഴും ജാതി വ്യവസ്ഥയെ നിലനിർത്താൻ ഉപയോഗിക്കുമ്പോൾ ഇംഗ്ലീഷ് ലോകവ്യാപകമായ അറിവുകളിലേക്കും തുല്യതയിലേക്കുമുള്ള വാതിൽ തുറക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കേവലം ഒരു രാഷ്ട്രീയ വിമർശനം എന്നതിലുപരി ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന അധ്വാനിക്കുന്ന ജനതയ്ക്ക് അവരുടെ സ്വത്വം വീണ്ടെടുക്കാനുള്ള ഒരു ആഹ്വാനമാണ് ബഫല്ലോ നാഷണലിസം. ആത്മീയതയുടെയും സംസ്കാരത്തിന്റെയും പേരിൽ നടക്കുന്ന ചൂഷണങ്ങളെ തിരിച്ചറിയാനും അധ്വാനത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ മാനവികത കെട്ടിപ്പടുക്കാനും ഈ പുസ്തകം വായനക്കാരെ പ്രേരിപ്പിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് കേൾക്കാം ഓർമ്മകളിലെ മഞ്ഞിൻ കൂടാരം, അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ. മലയാള സിനിമയിൽ കുടുംബ ബന്ധങ്ങളുടെ ആഴവും വ്യക്തിയുടെ ആന്തരിക സംഘർഷങ്ങളും ഹൃദയസ്പർശിയായി പകർത്തിയ ചലച്ചിത്രമാണ് 2000-ൽ ലോഹിതദാസ് സംവിധാനം ചെയ്ത അരയന്നങ്ങളുടെ വീട്. ജീവിക്കാൻ വേണ്ടി തന്റെ വേരുകൾ ഉപേക്ഷിച്ചു പോയ ഒരാൾ വർഷങ്ങൾക്ക് ശേഷം തന്റെ കുടുംബ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ കാതൽ. നഷ്ടപ്പെട്ട സ്നേഹത്തിന്റെയും പൊട്ടിച്ചിതറിയ ബന്ധങ്ങളുടെയും എങ്കിലും മായാതെ കിടക്കുന്ന ഓർമ്മകളുടെയും ഒരു നേർത്ത ആഖ്യാനമാണിത്. ലോഹിതദാസ് എന്ന പ്രതിഭാധനനായ തിരക്കഥാകൃത്ത് സംവിധായകന്റെ കസേരയിലിരുന്ന് തന്റെ വൈകാരികതയുടെ എല്ലാ തീവ്രതയോടും കൂടി ഈ കഥയെ ദൃശ്യവൽക്കരിച്ചു. മഞ്ഞുകാലം പോലെ ശാന്തമായി തുടങ്ങുകയും വൈകാരികമായ കൊടുങ്കാറ്റിൽ കലാശിക്കുകയും ഇന്ന് വീണ്ടും ഒരു ഇളങ്കാറ്റ് പോലെ വീശി കടന്നു പോവുകയും ചെയ്യുന്ന ഒരു കുടുംബകഥ അരയന്നങ്ങളുടെ വീട്.

രവി എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ തിരിച്ചുവരവാണ് ഈ കഥയുടെ ആരംഭം കുറിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കുടുംബവീടും ബന്ധങ്ങളും ഉപേക്ഷിച്ച് അന്യനാടിന്റെ വിഹുലതകളിലേക്ക്, അതിന്റെ തിരക്കുകളിലേക്ക് പറന്ന രവി തന്റെ വേരുകൾ തേടി തിരികെ വരുമ്പോൾ അയാൾക്കവിടെ ലഭിക്കുന്നത് സ്നേഹം കലർന്ന മൗനവും നിശബ്ദമായ കുറ്റപ്പെടുത്തലുകളുമാണ്. തന്റെ ഭാര്യയെയും മക്കളെയും കൂട്ടിവന്ന രവിക്ക് തന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തിയും തന്നിൽ നിന്ന് എത്രമാത്രം അകന്നുപോയി എന്ന് തിരിച്ചറിയേണ്ടിവരുന്നു. രവിയുടെ അമ്മയുടെ സ്നേഹം, സഹോദരങ്ങളുടെ അകൽച്ച, തന്റെ പഴയ കാമുകിയുടെ ഓർമ്മകൾ, ഇവയെല്ലാം രവിയുടെ മനസ്സിൽ വൈകാരികമായൊരു വിചാരണയ്ക്ക് വഴിയൊരുക്കുന്നു. പണം മാത്രം സന്തോഷം നൽകില്ലെന്നും കുടുംബ ബന്ധങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും ഈ കഥാതന്തു വേദനയോടെ ഓർമ്മിപ്പിക്കുന്നു.

0: രവിയുടെ ആന്തരിക സംഘർഷങ്ങളുടെ ഒരു നേർക്കാഴ്ച ശരിക്കും പ്രേക്ഷകന്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് പകരുന്ന അനുഭവം സ്വാർത്ഥന്റെ അഹങ്കാരവും നഷ്ടബോധത്തിന്റെ വേദനയും അമ്മയുടെ സ്നേഹത്തിനായി ദാഹിക്കുന്ന മകന്റെ നിസ്സഹായതയും അദ്ദേഹം ഒരേ സമയം അവതരിപ്പിച്ചു. പഴയ വീട്ടിലെ മൺചുമരുകൾക്കിടയിൽ തന്റെ നഷ്ടപ്പെട്ട കുട്ടിക്കാലത്തെ തേടുന്ന രവിയുടെ നോട്ടങ്ങളിലും സഹോദരങ്ങളുടെ മുൻപിൽ അയാൾ ഒതുങ്ങിക്കൂടുന്നതിലും മമ്മൂട്ടി തന്റെ അഭിനയത്തിന്റെ സൂക്ഷ്മമായ ഭംഗി പകർത്തി. വർഷങ്ങൾക്ക് മുൻപ് താൻ ഉപേക്ഷിച്ചു പോയ സ്നേഹത്തെക്കുറിച്ചോർത്ത് അയാൾ അനുഭവിക്കുന്ന കുറ്റബോധം കാണികളുടെ മനസ്സിലേക്കും പടർന്നുകയറി. കഥാപാത്രത്തിന്റെ ഈ ഭാവ പകർച്ചകൾ രവിക്ക് ആഴവും പരപ്പും നൽകി.
1: അച്ഛനോട് മലയാളം പറഞ്ഞോ, എന്റെ അച്ഛൻ മിണ്ടില്ല.
2: അരിയണങ്ങളുടെ ചുണ്ടുകൾ ഇങ്ങനെയാണോ അച്ഛാ?
1: ആ ഏതാണ് ഇതുപോലെ?
2: ഇപ്പോഴോ? അപ്പൊ അതെങ്ങനെ സംസാരിക്കുക?
1: സാധാരണ സംസാരിക്കുന്ന പോലെ.
2: ബേബിയാണോ സംസാരിക്കുക?
1: പിന്നെ അറിയണങ്ങളെ സംസാരിക്കുക?
2: അരിയണങ്ങൾ മനുഷ്യരെ പോലെ സംസാരിക്കുന്ന അച്ഛൻ പറഞ്ഞില്ലേ?
1: ഓ, അച്ഛൻ അങ്ങനെ പറഞ്ഞു അല്ലേ. അറിയണങ്ങൾ സംസാരിക്കുമല്ലോ.
2: എന്റെ
1: ചിന്നക്കുട്ടിയുടെ പോലുള്ള ചുണ്ടുകൾ എന്റെ അമ്മക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു
2: കൊടുത്തുപോയില്ല. ഫോൺ ചെയ്യാൻ പോയി.
1: എന്തിനു?
2: കമ്പനിയിൽ സൈറൻ കേട്ടു എന്ന് പറഞ്ഞ് അമ്മക്ക് പേടി.
1: നിന്റെ അമ്മയ്ക്ക് തലയ്ക്ക് വട്ട. അവളോട് ചോദിച്ചു വേണോ കമ്പനി സൈറൻ അടിക്കാൻ?
2: വട്ടെന്ന് വെച്ചാ എന്താ വെച്ചാ?
1: വട്ടെന്ന് പറഞ്ഞാ പ്രാന്ത് പാകൽ. ആ വന്നല്ലോ സീത. സൈറൻ സുന്നത്തെ
3: പരിശാനിക്കാമത്തേക്കോ?
1: ഇതൊക്കെ ഞാനും വാങ്ങിച്ചിട്ടുണ്ടല്ലോ.
3: ഞാനും വാങ്ങിക്കൊരച്ചു.
1: ഞാനും വാങ്ങിക്കൊരച്ചു. ഇടി ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്റെ അച്ഛന് പണ്ടങ്ങ് കമ്പനി വെച്ചൊരു അപകടം ഉണ്ടായെന്ന് വെച്ച് കമ്പനി എല്ലാ ദിവസവും അപകടം ഉണ്ടാവോ? ഇടി ഇങ്ങനെ പഠിച്ചാ ജീവിക്കാൻ പറ്റുമോ?
3: ഞാൻ പേടിച്ച ഇല്ല.
1: ഓ, ഇവിടെ ഒരു മലയാളം. ഞങ്ങളെ ഭാഷ കൊല്ലല്ലേ പൊന്നെ. നല്ല ഒന്നാന്തരം ഭാഷ ഞങ്ങളെ.
3: അരേ ബോസ് കഠിനത്തു മറ ഭാഷ.
2: ഈ അമ്മക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലായില്ല.
1: നമ്മുടെ ഭാഷ പഠിക്കണമെങ്കിലേ നല്ലവണ്ണം നാക്ക് പിടിക്കണം മോളെ. എന്നാലേ ഇഷ്ടം, പുഷ്പം, വിദ്യുത് ശക്തി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ ലച്ചു?
2: ഇഷ്ടം.
1: എന്റെ മക്കള് പറയണ കേട്ട് പഠിക്കണേ.
2: പുഷ്പം. പുഷ്പം എന്താ?
1: എന്റെ പൊന്നുപോലെ അച്ഛന്റെ മാനം കെടുത്തല്ലേ. പുഷ്പമല്ല, പുഷ്പം. പൂൽ, പൂവ്.
2: അച്ഛന്റെ നാട്ടില് ധാരാളം പൂ ഉണ്ടച്ചാ?
1: ഉണ്ടോന്ന്. ഇതുപോലെ വരണ്ട നാടൊന്നുമല്ല നമ്മുടെ. പൂക്കളും ചെടികളും പുഴകളും മരങ്ങളും അങ്ങനെ സസ്യശ്യാമൾ കോമൾ.
4: എന്റെ രവീന്ദ്ര ഇനി മതി. ആ കൊച്ചൊക്കെ ഉറക്കം പറഞ്ഞിട്ട്.
1: ഏ, അവർക്ക് ഉറക്കൊന്നും വരില്ല. എന്നെക്കാളും നാടും നാട്ടുകാരെ കാണാൻ ഇവർക്കാ കൂടുതൽ ഇഷ്ടം.
4: ഓ, നാടിനോടൊക്കെ ഇഷ്ടം കൂട്ടിട്ട് കൊല്ല കൊല്ലം നാട്ടിൽ പോണണ്ടല്ലോ.
1: നാടിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഞാൻ എന്റെ മക്കളെ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്? നിങ്ങളുടെ മക്കൾക്ക് മലയാളം എഴുതാനും വായിക്കാൻ അറിയോ? എന്റെ മക്കൾ 56 അക്ഷരം എഴുതുകയും വായിക്കുകയും ചെയ്യും. പിന്നെ എല്ലാം ഒന്ന് ഒത്തുവരണ്ടേ?
5: ആ ഒത്തുവരുമ്പഴേക്കേ മണ്ണൂർക്ക് പോകാറാകും. ഇതിനും മാത്രം എന്തോ കുത്തിക്കൊല നടത്തിട്ടാണ് നീ ആ നാട്ടിൽ നിന്ന് പോകുന്നത്.
4: നിങ്ങളെ പോലാണ് എല്ലാരും. ഇങ്ങക്ക് കൊല്ല കൊല്ലം നാട്ടിൽ പോയില്ലെങ്കിൽ ഇരിക്കപ്പുറതില്ലല്ലോ.
5: എനിക്കെല്ലാ കൊല്ലും മീനച്ചിലാറ്റിലെ വെള്ളവും ആ നല്ല കാറ്റുമൊക്കെ കിട്ടിയില്ലെങ്കിൽ വലിയ പ്രയാസമാണ്.
1: പ്രയാസമൊക്കെ എനിക്കുണ്ട്, പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? നോക്കളെ,
5: നിനക്ക് അച്ഛനെ അമ്മയും കൂടപ്പുറപ്പുകളെ ഒന്നും കാണണമെന്നില്ലേ?
1: ബന്ധവും സ്വന്തം എന്നൊക്കെ പറയുന്നത് ഈ പച്ചിരും പോലാ മിക്ക. എന്നും നമ്മൾ എണ്ണയും ഗ്രീസും ഒക്കെ ഇട്ടുകൊടുത്താ നിൽക്കും, അല്ലെങ്കിൽ തുരും പിടിച്ചാകെ പോകും. ഒന്നും രണ്ടും അല്ല, 18 കൊല്ല. അറിയോ പറ്റിയാ ഈ കൊല്ലം നമുക്ക് നാട്ടിലൊന്ന് പോണം, അച്ഛനെ അമ്മയെ കാണാൻ
3: പോകണം.
1: അതല്ല, ഇത്തവണ പറ്റിയൊന്ന് പോയി വരണം. മക്കൾക്ക് നാട്ടിലൊക്കെ പോണെന്ന് ആഗ്രഹമുണ്ട്.
2: നമുക്ക് പോവാച്ചാ.
1: ആ അത് ശരി,
2: ഞാനും വരും. അച്ഛാ, എനിക്ക് സ്കൂളിൽ ലീവ് ലെറ്റർ കൊടുക്കണം.
1: ഓ, നീ അമ്മയ്ക്ക് പഠിക്കാണല്ലോ.
2: നാട്ടില് നമ്മൾ എവിടെ അച്ഛാ താമസിക്ക? ഇവക്ക് എന്തറിയാം, അച്ഛനവിടെ വീടുണ്ട്, വലിയ വീട് അല്ലേ അച്ഛാ? അമ്മയുടെ വീട് പോലെ ആണച്ചാ.
0: അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ച കവിയൂർ പൊന്നമ്മയുടെ പ്രകടനം മലയാളികൾക്ക് മറക്കാനാവാത്ത വാത്സല്യത്തിന്റെ ഒരു അധ്യായമാണ്. മകന്റെ തിരിച്ചുവരവിൽ അവർക്ക് ലഭിക്കുന്ന ആശ്വാസവും മകൻ വർഷങ്ങളോളം തന്നെ വിട്ടുനിന്നതിലുള്ള നിശബ്ദമായ വിഷാദവും അവർ തന്റെ കണ്ണുകളിലൂടെ പകർത്തി. അമ്മയുടെ സ്നേഹം എന്നും ഒരുപോലെയാണെന്നും മകന്റെ തെറ്റുകൾ അവരെന്നും ക്ഷമിക്കുമെന്നും ഈ കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിച്ചു. വാത്സല്യം നിറഞ്ഞ ആ അമ്മയുടെ സാന്നിധ്യം ആ വീടിന് ഒരു ചൂടും വെളിച്ചവും നൽകി. കവിയൂർ പൊന്നമ്മയുടെ തന്മയത്വമാർന്ന അഭിനയം അമ്മയുടെ ഹൃദയത്തിലെ വികാരങ്ങളെല്ലാം പ്രേക്ഷക ഹൃദയത്തിലേക്ക് അനായാസം സന്നിവേശിപ്പിച്ചു.
1: എന്താ പേടിച്ചു നിൽക്കണേ? വാ. പിന്നെ ഇത് നമ്മുടെ വീടല്ലേ? അച്ഛന്റെ അമ്മയുടെയും ലച്ചുന്റെയും ചിന്നുന്റെയും വീട്.
3: എന്താ വേണ്ട നിങ്ങക്ക്
1: ഇവിടുന്ന് ആരാണാവോ?
3: ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ആരെ കാണണ്ടേ?
1: എല്ലാരെയും കാണണം.
3: എന്താ കാര്യം?
1: കാര്യമുണ്ടല്ലേ, കാണാൻ പറ്റുള്ളൂ.
3: അതെ, ഒരു വീട്ടിലേക്ക് വരുമ്പോ ഇത്തിരി വകതിരിവ് വേണം. നേരം വിളിക്കുമ്പോഴേക്ക് പെണ്ണും പെടക്കോഴി. ഒരു പത്ത് മണി ആയിട്ട് വാ. എനിക്ക് അച്ഛനില്ല.
1: ഓ, അമ്മയുടെ പേരോ?
3: അമ്മയില്ല.
1: കുട്ടി ഇവിടുത്തെ ആരാ?
3: ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. എന്താ, അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരാണാവോ?
1: ഞാനൊരു മനുഷ്യൻ.
3: ഓ, മനുഷ്യനാണോ? ഞാൻ വിചാരിച്ചല്ല നായോ നരിയോ മറ്റോ ആണെന്ന്. ഇതെവിടുന്ന് കുട്ടിയും കുറച്ച് വരണോ?
5: ആരാ അത്?
3: ആ, ഒരു മനുഷ്യനാന്നാ പറയണേ.
1: ശ്രീധരൻ മാമ.
6: എന്ത് ചതിയാടാ മോനെ നീ ചെയ്തത്?

0: ജീവിച്ചിരിക്കുന്നുണ്ടെന്നെങ്കിലും ഒന്ന് അറിയിക്കായിരുന്നില്ലടാ. വന്നൂലോ, മരിക്കണേനു മുമ്പ് അവർക്കൊന്ന് കാണാൻ പറ്റൂലോ? അതും സാധിക്കുമോ എന്നറിയില്ല. ഇന്നൊക്കെ 7 ദിവസമായി ഒരു വാക്ക് മിണ്ടിയിട്ട് കണ്ണൊന്ന് തുറന്നിട്ട്. നിന്റെ അമ്മ ലക്ഷ്മി, നിന്റെ മോൻ വന്നു, അവനൊന്ന് കാണണ്ടേ നിനക്ക്?
1: അമ്മേ, ഞാൻ വന്നു.
0: നിന്റെ രവിയാ.
2: ഇനി മതി, അധികം ശല്യപ്പെടുത്തണ്ട.
0: ഇത്തിരി ശല്യപ്പെട്ടോട്ടെ, സ്വന്തം മോനാ.
2: ആരായാലും എനിക്ക് ഡ്യൂട്ടി ചെയ്യണം.
0: ഹോം നേഴ്സാ. രവി, ഇത് ആരൊക്കെ നോക്കി?

0: സുനന്ദ കരയാതെ, ഞാൻ വന്നില്ലേടി.
1: എന്നാലും 10-18 കൊല്ലായിട്ട് ഞങ്ങളേക്ക് ഇങ്ങനെ മറന്നുല്ലോ.
0: രവിയേട്ടന് സന്തോഷായിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഓർക്കുണ്ടോ രവിയേട്ടനെ?
2: ഓ, ഭാര്യ മക്കളൊക്കെ ഉണ്ടോ
0: ഏട്ടാ?
2: അപ്പോ മറന്നിട്ടില്ല. എന്തിനിപ്പ അങ്ങോട്ട് പോന്നേ? അച്ഛൻ മരിച്ചപ്പോ ഒന്ന് അറിയിക്കാൻ അച്ഛന്റെ കാര്യം പോട്ടെ. അച്ഛൻ നിന്റെ ശത്രുവായിരുന്നല്ലോ. ഞങ്ങളോ പാവം അമ്മയെ പോലും മറന്നില്ലടാ നീ.
3: കഴിഞ്ഞതൊക്കെ പോട്ടെ രാജേന്ദ്ര, വന്നോലോ അവൻ. ലക്ഷ്മിക്ക് ഭാഗ്യം
2: ഭാഗ്യം കണ്ടാ തിരിച്ചറിയുന്ന ആർക്കറിയാം.
4: ഇനി എല്ലാവരും ദേവിയുടെ മുറി നിന്ന് പോണം. പേഷ്യന്റിന്റെ വെറുതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. ഇനി നിങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തേ.
5: ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളും കഥാഗതിക്ക് മാറ്റുകൂട്ടി. ദേവൻ അവതരിപ്പിച്ച സഹോദരന്റെ അകൽച്ചയും വാതിൽക്കൽ കാത്തുനിൽക്കുന്ന ഒരമ്മയുടെ വിഷാദവും ഈ സിനിമയിലെ വൈകാരിക മുഹൂർത്തങ്ങൾക്ക് ശക്തി നൽകി. ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിച്ച രവിയുടെ ഭാര്യ പുറം ലോകത്ത് നിന്ന് ഈ വൈകാരിക ലോകത്തേക്ക് കടന്നുവരുന്ന ഒരു കാഴ്ചക്കാരിയുടെ റോളിൽ നിന്നു. ഓരോ കഥാപാത്രവും തങ്ങളുടെ വികാരങ്ങളെ അമിത നാടകീയതയില്ലാതെ അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് സഹോദരങ്ങൾ തമ്മിലുള്ള നിശബ്ദമായ പിണക്കങ്ങളും സ്വാർത്ഥതകളും ചെറിയ വാക്കുകളിലൂടെയുള്ള കുറ്റപ്പെടുത്തലുകളും കുടുംബബന്ധങ്ങളിലെ സങ്കീർണത തുറന്നു കാണിച്ചു. ഓരോ അഭിനേതാവിന്റെയും സൂക്ഷ്മമായ ഭാവങ്ങൾ ഈ ചിത്രത്തിന് ജീവൻ നൽകി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം.
1: തിരക്കഥാകൃത്തായ ലോഹിതദാസ് സംവിധായകന്റെ കസേരയിലിരുന്ന് തന്റെ തൂലികയുടെ ശക്തി ദൃശ്യങ്ങളിലൂടെ പകർത്തിയ സിനിമയാണിത്. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമുള്ള ലോഹിതദാസിന്റെ ദീർഘവീക്ഷണം ഈ ചിത്രത്തിന്റെ ഓരോ രംഗത്തും നിറഞ്ഞു നിന്നു. സമ്പത്തിന്റെ മൂല്യത്തെക്കാൾ വലുതാണ് സ്നേഹത്തിന്റെ മൂല്യമെന്ന് ഈ ചിത്രം അടിവരയിട്ട് പറയുന്നു. വൈകാരികമായ രംഗങ്ങളെ അതിതീവ്രമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അരയന്നങ്ങളുടെ വീടിനെ

0: ശവത്തിന് വില പറഞ്ഞ് വിൽക്കാൻ പറ്റില്ലല്ലോ, അത് എത്തിച്ചേരാണ്ടിരിക്കൂ.
1: അവൾക്ക് എന്താ ശ്രീധരമാമ ഇങ്ങനെയൊക്കെ തോന്നിയത്?
0: എന്നോടാ ചോദിക്കണേ? ഏച്ചു കെട്ടി കൊടുത്തൊരു ബന്ധം പൊട്ടിച്ചു പോവാൻ എന്താ വിഷമം? വെറുതെ ഒരു പോലീസുകാരനെ തല്ലുകൊള്ളണ്ടാന്ന് വിചാരിച്ചു കാണും.
1: ആ കുട്ടിയുടെ കാര്യങ്ങൾ ആലോചിക്കണേ.
0: ഒരുപാട് കാര്യങ്ങൾ മനഃപൂർവ്വം മറന്നു കളയാ, ഒന്നും ഓർമ്മിപ്പിക്കണ്ട എന്നെ.
1: ഞാൻ നാട് വിട്ടത് പ്രേമെ ചതിച്ചിട്ടാണെന്ന് ശ്രീധരമാമ വിശ്വസിക്കുന്നുണ്ടോ?
0: വേണ്ട, കോട്ടെ, അതൊന്നും സംസാരിക്കണ്ട നമുക്ക്.
1: എനിക്ക് സംസാരിക്കണം രണ്ടേ രണ്ട് പേരോട്. ഒന്ന് ശ്രീധരമാമയോട്, ഇന്നെന്റെ അമ്മയോട്. മനസ്സുകൊണ്ട് പോലും ഞാൻ അവളെ വേറൊരു രീതി കണ്ടിട്ടില്ല. സുനന്ദയും ഗീതയും പ്രേമൊക്കെ എനിക്ക് ഒരുപോലെ ആയിരുന്നു സത്യം. നാട് വിടുമ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല അവള് ഗർഭിണിയായിരുന്നു.
0: നീ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇന്നും നുണയനല്ലേ? അവളോട് ആരും ചോദിച്ചതില്ല, കണ്ണുകൊണ്ട് കണ്ടത് പിന്നെ എന്തിനാ ചോദിക്കണേ? പക്ഷെ സത്യം ഞാൻ അറിഞ്ഞു. ഞാൻ മാത്രല്ല, നിന്റെ അച്ഛനും അമ്മയും അറിഞ്ഞു. ഇന്ന് ഞങ്ങൾ മൂന്നുപേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ.
1: അച്ഛൻ അറിഞ്ഞിരുന്നല്ലേ? നിങ്ങൾ മൂന്നുപേര് മാത്രം അറിഞ്ഞാൽ മതി. ഇതെങ്കിലും എന്നെ മനസ്സിലാക്കിയിട്ടാണല്ലോ എന്റെ അച്ഛൻ പോയത്.
0: ഇത് മാത്രല്ല, അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാ പോയത്. വെളുത്ത മുഖവും വെളുത്ത ചിരിയായിട്ട് പലരും മാന്യന്മാരായിട്ട് ജീവിക്കുന്നു. ജീവിക്കട്ടെ, നമ്മളൊക്കെ വിഡ്ഢികളെ പോലെ കഴിയുക, ഒന്നും അറിയാത്ത മാതിരി. നീ ഇങ്ങനെ ആയിപ്പോയില്ലെന്ന് സങ്കടം മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ. അവസാന കാലത്ത് നിന്നെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു നിന്റെ അച്ഛൻ.
2: നീയെങ്കിലും ഓർക്കണുണ്ടല്ലോ അച്ഛൻ, ഇവിടെ എല്ലാരും മറന്നു. വാവിനൊരു ഉള്ള കൊടുക്കാൻ പോലും ആർക്കും സമയമില്ല. ഞാൻ കിടപ്പായ പിന്നെ ഈ മുറി തുറക്കാറില്ല. പൊടിയും മാറാലയും പിടിച്ച് ജീവിച്ചിരുന്ന കാലത്ത് കിടക്കയുടെ വിരി ഒന്ന് ചുളിഞ്ഞ സമ്മതിക്കാത്ത ആളാ.
1: ജീവിച്ചിരുന്നപ്പോ ഞാനും കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അച്ഛന്റെ ഇഷ്ടത്തിന് നടന്നില്ല, അതുകൊണ്ട് ഞാൻ മാത്രം നന്നായില്ല. പക്ഷേ എന്നെ മാത്രമില്ല അച്ഛൻ, അല്ലേ?
2: ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങൾ രണ്ടാളും നിന്നെ ഓർത്ത് ദുഃഖിക്കാത്ത ദിവസങ്ങളില്ല. കല്യാണം കഴിഞ്ഞ് പോന്നേന്റെ അന്ന് പ്രേമ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അപ്പോഴവൾ കാര്യങ്ങൾ പറയണേ. നിന്റെ ഏട്ടൻ എഴുതിയ ഒരു കത്തും അവള് കാണിച്ചു തന്നു. അവന്റെ പേര് പറഞ്ഞ അവളെയും കൊന്ന് അവനും ചത്തുകളയുന്നു. അന്ന് മുതലെ മരിക്കണവരെ മനസമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ല അച്ഛൻ. നീ വരും വരും തന്നെയായിരുന്നു എപ്പോഴെപ്പോഴും പറയും. നമുക്ക് മിടുക്കന്മാരും മക്കളുണ്ട്, ഹൃദയമുള്ള ഒരുത്തനേ ഉള്ളൂ. അവന്റെ കൈ കൊണ്ട് ഇത്തിരി വെള്ളം വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല. നിനക്കെങ്കിലും ഉണ്ടാവട്ടെ. മോനെ, എന്താണ് അവൾ ഇത് നേരത്തെ പറയാതിരുന്നത്? എങ്കിലും അവളിങ്ങനെ ആവോ? നീ ഇങ്ങനെ ആവോ? ഞങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവണില്ല.
3: രവി തന്റെ വീടിനോടും കുടുംബത്തോടുമുള്ള ബന്ധം വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രംഗങ്ങൾ ലോഹിതദാസ് മനോഹരമായി ചിത്രീകരിച്ചു. പഴയ മുറിയിലെ ജനലിലൂടെയുള്ള കാഴ്ചകളും കുന്നിൻ മുകളിലെ കാറ്റും കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഓരോ വസ്തുക്കളും ഈ ചിത്രത്തിലെ പ്രധാന ഘടകങ്ങളാണ്. വീട്ടിലെ നിശബ്ദതയും അമ്മയുടെ അടുക്കളയിലെ ചെറിയ ശബ്ദങ്ങളും സഹോദരങ്ങളുടെ സംഭാഷണത്തിലെ മൗനവും എല്ലാം സിനിമയുടെ വൈകാരികമായ അന്തരീക്ഷത്തെ വർദ്ധിപ്പിച്ചു. ലളിതമായ ദൃശ്യങ്ങളിലൂടെ ആഴമായ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സംവിധായകന് സാധിച്ചു.
4: നീ പോടാ, എന്നെക്കാ വെറും രണ്ട് മാസത്തെ മൂപ്പല്ലുള്ളൂ നിനക്ക്. ഞാനേ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറാ, നീ ഇപ്പൊ ചേരാൻ പോണല്ലോ.
5: അങ്ങനാടി ആമ്പിള്ളേര്, ഓരോ ക്ലാസ്സിലും പഠിക്കാനുള്ളൊക്കെ പഠിച്ചിട്ടേ വരൂ. പത്താം ക്ലാസ് പഠിച്ചിരാനേ എനിക്ക് മൂന്ന് കൊല്ലം വേണം.
4: ഓ, എന്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊരു കൽപ്പത്തിന് ഉണ്ടായല്ലോ. നീ എങ്ങടാ?
5: ഞാൻ അമ്പലത്തിലേക്ക്.
4: എനിക്കറിയാടാ, ഞാൻ അറിയണണ്ട് ഇടക്കാലത്ത് വെളിച്ചപ്പാടിന്റെ മോളോടൊരു ഭക്തി.
5: നീ ഓടി വരുത്, അനാവശ്യം പറയാണ്ട്.
4: വെളിച്ചപ്പാട് നിന്റെ തലമണ്ട വെട്ടി പൊളിക്കൂട്ടോ.
5: നീ ഇവിടെ നിൽക്കണോ?
6: ഞാനും രാധയൊന്നും വീട്ടിലേക്ക് പോവാന്ന് കരിക്കാണ്. അമ്മയെന്ന് വളരെ പെട്ടായിട്ടുണ്ട്.
1: എന്നാലും

0: ആ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ചാ പോരെ, അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ എത്തും. ഞാൻ പാലക്കാട് താമസിക്കണേ, വന്നിട്ട് ഒരാഴ്ചയായി. എനിക്കാണെങ്കിൽ ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്.
1: ഇന്നലെ ഏട്ടത്തി ഇവിടെ നിൽക്കട്ടെ, ഒരു ഡോക്ടർ അടുത്തുണ്ടെങ്കില്.
0: അമ്മയുടെ കാര്യത്തിൽ ഇനി ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാനില്ല, പിന്നെ എല്ലാവരും ഇല്ലേ ഇവിടെ, ഇപ്പൊ നീയും, അത് തന്നെ ധാരാളം.
1: ഏട്ടാ, പ്രേമ ഇപ്പൊ എവിടെ ഉണ്ട്?
0: അതെ,
1: ഓർമ്മല്ലേ, പ്രേമ ശ്രീധരമ്മയുടെ മോളെ.
0: അപ്പൊ മറന്നിട്ടില്ല?
1: ഏട്ടൻ മറന്ന പോലെ എനിക്ക് മറക്കാൻ പറ്റുമോ?
0: പറ്റില്ല, എനിക്കറിയാതെ. എന്നിട്ട് വയറ്റുണ്ടായപ്പോ എന്റെ തലയിൽ
1: വയറ്റിലുണ്ട്.
0: ഓ, ഒന്നും അറിയില്ല പാവം. എന്നിട്ട് എന്നെ പെടുത്താമെന്ന് വിചാരിച്ചു അവള്. ചുളിയൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റല്ലേ കിട്ടണത്. സത്യം അച്ഛനമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 20 പവനും 30,000 രൂപയെ കൊടുത്ത അന്ന് കല്യാണ ചെലവടക്കം എല്ലാം അച്ഛൻ തന്നെ കൊടുത്ത. കുടുംബത്തിന്റെ മാനം രക്ഷപ്പെട്ടു. എന്നിട്ട് നന്നായോ?
2: ഏട്ടന്റെ മുഖത്തേക്ക് നോക്കിയ.
0: എന്താ നോക്കിയ?
2: എന്റെ മുഖത്ത് നോക്കി പറയാൻ ഏട്ടന് ഒരു ഉടുപ്പും തോന്നല്ലേ?
0: ഇതെല്ലാവർക്കും അറിയാം.
2: എല്ലാരും കാര്യം പോട്ടെ, ഏട്ടൻ ആരെയും വഞ്ചിക്കാൻ ചതിപ്പെടുത്ത. മനസ്സാക്ഷി ഒന്നും സാധനം ഏട്ടനുണ്ടോ? ആ ഒരൊറ്റ ചതി കുടുങ്ങി എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, അച്ഛനും അമ്മയും നാടും വീടും ഒക്കെ. എന്നിട്ട് ഏട്ടൻ ഇപ്പോഴും നേരുകാരൻ. പക്ഷെ സത്യം ഒരിക്കൽ തെളിവേട്ടാ.
0: നീ ഇപ്പൊ സത്യം തെളിയിക്കാൻ വന്നിരിക്കാം. എന്റെ മുഖത്ത് കരുതേച്ചാണ്ടല്ലോ.
2: ഏട്ടനൊന്നും ഏട്ടന്റെ മുഖം രക്ഷിച്ചിട്ടു. ഒരിക്കലെങ്കിലും എന്റെ മുഖത്ത് തേച്ച കരി എനിക്കൊന്ന് തുടയ്ക്കണ വേട്ട, എന്റെ അമ്മയുടെ മുമ്പിലെങ്കിലും.
3: ചേട്ടത്തി, അമ്മ കണ്ണുറന്നു.
4: അമ്മ കണ്ണ് തുറന്നു.
0: അതിന് കണ്ണ് തുറക്കല്ലേ ഇത്, അടയ്ക്കല്ലോ. വാ, ഇത് തിരിച്ചു കയറണ്ട.
4: എന്തായി കാണിക്കണേ അമ്മേ?
5: ഒന്ന് അനങ്ങാണ്ട് കിടക്കേണ്ട അമ്മേ, ഞാൻ വീട്ടിൽ വരും.
4: നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ?
6: ഇല്ല, ഞാൻ കേറില്ല. നീ ചെല്ലേ.
7: എനിക്ക് കാണണം രവി.
2: അമ്മേ
7: പോനെ, പോനെ, എന്റെ പൊന്നെ

0: കാണാൻ പറ്റുമെന്ന് അമ്മ കരുതിയില്ല. പോവരുത്, ഇനി അമ്മ വിട്ട് എങ്ങും പോവരുത്. പോവോ?
1: ഇല്ല, അമ്മ കിടക്ക.
2: കിടക്കമ്മേ, ഇനിയും സുഖേട് കൂടും, കിടക്ക.
0: ഇനി എനിക്കൊന്നുമില്ല, അവനോട് പോവരുതെന്ന് പറ. രവി.
1: ഇല്ല മേ, അമ്മ വിട്ട് ഞാൻ എങ്ങും പോവില്ല.
0: എന്റെ കൈ എവിടെ?
3: രവീന്ദ്രൻ മാഷിന്റെ സംഗീതം ഈ ചിത്രത്തിന് ഒരു നേർത്ത വിഷാദത്തിന്റെ സൗന്ദര്യം നൽകി. ഗിരീഷ് പത്തഞ്ചേരിയുടെ ഗാനങ്ങൾ ഓരോന്നും കഥാപാത്രങ്ങളുടെ നഷ്ടബോധത്തെയും സ്നേഹത്തിനായുള്ള ദാഹത്തെയും ഓർമ്മിപ്പിച്ചു. ദീനദയാലോ രാമ പോലുള്ള ഗാനങ്ങൾ രവിയുടെ നഷ്ടപ്പെട്ട പ്രണയത്തെയും ഗൃഹാതുരത്വത്തെയും ഉണർത്തി. പശ്ചാത്തല സംഗീതം രംഗങ്ങളുടെ മൂഡ് കൃത്യമായി നിലനിർത്തുകയും സിനിമയുടെ വൈകാരികമായ മുഹൂർത്തങ്ങളെ കൂടുതൽ തീവ്രമാക്കുകയും ചെയ്തു. സംഗീതം ഈ ചിത്രത്തിന്റെ ആത്മാവായി

അരയന്നങ്ങളുടെ വീട് എന്ന ഈ ചലച്ചിത്രം ഇന്നും പ്രസക്തമായി നിലനിൽക്കുന്നത് അത് ആധുനിക സമൂഹത്തിലെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായതുകൊണ്ടാണ്. പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ നാം നമ്മുടെ വേരുകൾ മറക്കരുത് എന്നും സ്നേഹബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നു. നഷ്ടപ്പെട്ട സ്നേഹത്തെ തിരിച്ചുപിടിക്കാനുള്ള രവിയുടെ ശ്രമം ഓരോ കാഴ്ചക്കാരനെയും സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്നു. അരയന്നങ്ങളുടെ വീട് ഒരു സിനിമ എന്നതിലുപരി കുടുംബ ബന്ധങ്ങളുടെയും വാത്സല്യത്തിന്റെയും നഷ്ടബോധത്തിന്റെയും ഒരു മനോഹരമായ കാവ്യമായി നിലകൊള്ളുന്നു. ലോഹിതദാസിന്റെ തിരക്കഥയുടെയും സംവിധാനത്തിന്റെയും ശക്തിയും കവിയൂർ പൊന്നമ്മയടക്കമുള്ള അഭിനേതാക്കളുടെ ഹൃദയസ്പർശിയായ പ്രകടനങ്ങളും ഈ ചിത്രത്തെ മലയാള സിനിമയിലെ ഒരു അമൂല്യനിധിയാക്കി മാറ്റി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. പരസ്യങ്ങൾ പല രീതിയിൽ നമുക്ക് കൊടുക്കാം. ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുക എന്നതാണല്ലോ പരസ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം ടി ബി റോഡിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ബുക്ക് സ്റ്റാളിൻ്റെ പരസ്യം ഇങ്ങനെയായിരുന്നു. ലോകമേ ശ്രദ്ധിക്കുക, ഹിന്ദു മഹാമണ്ഡലക്കാർ, മുസ്ലിം ലീഗുകാർ, സോഷ്യലിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാർ എന്നുവേണ്ട ഏതു മൂരാച്ചയ്ക്കും പറ്റിയ പുസ്തകങ്ങളുള്ള ദുനിയാവിലെ ഏക ബുക്ക് സ്റ്റാൾ. എങ്ങനെയുണ്ട് പരസ്യം? ഏത് ബുക്ക് സ്റ്റാളിൻ്റെ പരസ്യമാണെന്ന് അറിയുമോ? ബഷീർസ് ബുക്ക് സ്റ്റാൾ, ടി ബി റോഡ്, എറണാകുളം. എങ്ങനെയുണ്ട് പരസ്യം? ബുക്ക് സ്റ്റാളിൻ്റെ ഉടമ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറായിരുന്നു. പരസ്യം എഴുതിയതും ബഷീർ തന്നെ. പരസ്യത്തിലുമുണ്ട് സ്വതസിദ്ധമായ നർമ്മം. എല്ലാവർക്കും ഇങ്ങനെ പറയാനാവില്ല. ബഷീർ പറഞ്ഞാൽ, ഇ കെ നയനാർ പറഞ്ഞാൽ, ഇന്നസെൻ്റ് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് ആർക്കും പൊള്ളില്ല. ഒരു വികാരവും വ്രണപ്പെടുകയുമില്ല. അത് അവരുടെ ഹൃദയ വിശാലത കൊണ്ടാണ്. അവർ ഇങ്ങനെ പറയുന്നു എന്ന് കരുതി അതുപോലെ വേറെ ചിലർ പറഞ്ഞാൽ വിവാദമാവും, സെൻസിറ്റീവാവും, പ്രശ്നമാകും. പ്രശ്നം തുടങ്ങിയവർ തന്നെ അവസാനിപ്പിക്കട്ടെ എന്ന് പറയേണ്ടി വരും. എന്തും പറയാം. അതെങ്ങനെ പറയുന്നു, ആര് പറയുന്നു, എങ്ങനെ ജനങ്ങൾ സ്വീകരിക്കും എന്നതൊക്കെ കാര്യമാണ്. അതുകൊണ്ടാണ് ആർക്കും എന്തും പറയാം എന്നൊന്നും വിചാരിക്കരുത് എന്ന് പറയുന്നത്. ഒരു പാട്ട് കേട്ടാലോ?

ഓണം വരികയാണ്. അതിൻ്റെ വെളിച്ചവും സന്തോഷവുമൊക്കെ എങ്ങും തുടങ്ങിക്കഴിഞ്ഞു. സാധനങ്ങൾ വാങ്ങണം, എല്ലാവർക്കും തുണിയെടുക്കണം, ഒരുപാട് കാര്യങ്ങൾ. പലപ്പോഴും ഇത്തരം സമയങ്ങളിൽ നമ്മൾ ദൂരെ പോയിട്ടാണ് സാധനങ്ങൾ വാങ്ങാറ്. ചിലർ പറയുന്നത് സിറ്റിയിൽ പോയാൽ അല്ലെങ്കിൽ ടൗണിൽ പോയിട്ട് എന്നൊക്കെ, അങ്ങനെയൊക്കെ വാങ്ങിയാൽ ലാഭം കിട്ടുമെന്നാണ്. ചിലർക്ക് അതാണ് ട്രെൻഡ്, അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിയാലേ ഒരു അന്തസ്സുള്ളൂ എന്ന് തോന്നൽ. അവരവരുടെ നാട്ടിലുള്ള കടകളിൽ നിന്ന് വാങ്ങുന്നത് അന്തസ്സല്ല എന്ന് കരുതുന്നതിൽ ഒരു തെറ്റുണ്ട്. നോക്കൂ, നമുക്കെവിടെ നിന്നും എന്തും വാങ്ങാം, പക്ഷേ നമുക്ക് ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ സ്വന്തം നാട്ടിലുള്ള കടകളിലെ കച്ചവടം വർദ്ധിക്കുന്നത് നമ്മളറിയാതെ നമ്മുടെ വികസനമാണ് എന്നോർക്കണം. ടെക്സ്റ്റൈൽസുകളും സ്റ്റോറുകളും ഇലക്ട്രോണിക്സ് കടകളും ഇന്ന് ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ഗ്രാമങ്ങളിൽ പോലുമുണ്ട് മിക്കവാറും ഇത്തരത്തിലുള്ള ഷോപ്പുകൾ. എന്നാലും ടൗണിൽ പോയി എടുക്കാനുള്ള പ്രവണത, ഗ്രാമങ്ങളുടെ വികസനം അതാത് നാടുകളിലെ കച്ചവടങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് മറന്നു പോകരുത്. ഈ ഓണം എന്തുകൊണ്ട് ഒരു പ്രാദേശിക പ്രാധാന്യമുള്ള ഓണമായി കണ്ടുകൂടാ. തുണിയെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ടെക്സ്റ്റൈൽസുകളിൽ നിന്ന്, ടിവിയും ഫ്രിഡ്ജും ഒക്കെ വാങ്ങുന്നതും സ്വന്തം നാട്ടിലെ കടയിൽ നിന്ന്. നോക്കൂ, അല്ലെങ്കിൽ തന്നെ സാമ്പത്തിക മാന്ദ്യമുണ്ട്, ലക്ഷങ്ങളും കോടികളും വരുമാനമുള്ളതും നമ്മളിൽ നിന്ന് പരമാവധി ലാഭമുണ്ടാക്കി മറ്റേതോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതുമായ വൻകിടക്കാരെക്കാൾ എത്രയോ നല്ലത് പരസ്പരം കണ്ടാൽ ഒന്ന് ചിരിക്കാനെങ്കിലും സന്മനസ് കാണിക്കുന്ന നമ്മുടെ നാട്ടിലെ ആളുകൾ നടത്തുന്ന കടകൾ തന്നെയല്ലേ? ഒന്ന് മനസ്സുവെച്ച് നോക്കൂ, നല്ല കാര്യമായിരിക്കും. ഒരു പാട്ട് കേട്ടാലോ?

കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഒരു കവിത ഇങ്ങനെയാണ്. കമ്പ്യൂട്ടർ അണച്ച് മിക്സിയിൽ നിന്നും പകർന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പഴച്ചാർ നുണഞ്ഞ് യന്ത്രത്തിൽ തുന്നിയ കുപ്പായമിട്ട് ജീപ്പിൽ വന്നിറങ്ങിയ മതപ്രസംഗകൻ വൈദ്യുത വിളക്കിൻ ചോട്ടിൽ മൈക്കിന് മുന്നിൽ നിന്ന് ശാസ്ത്രത്തിനെതിരെ സംസാരിച്ചു തുടങ്ങി. ഒരു നല്ല കവിത എന്ന് തോന്നിയതുകൊണ്ടാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: ആഗസ്റ്റ് 8-ന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അന്താരാഷ്ട്ര പൂച്ച ദിനമാണ്. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അനിമൽ വെൽഫെയർ എന്ന സംഘടനയാണ് പൂച്ചകൾക്ക് വേണ്ടി ഒരു ദിനം ആഗോളതലത്തിൽ സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. ആരോരുമില്ലാത്ത പൂച്ചകളുടെ സംരക്ഷണമാണ് ലക്ഷ്യം. പൂച്ചകൾ വളരെ ശാന്തരാണ് അല്ലേ? തമ്മിൽ വഴക്കുണ്ടാക്കി ഉഗ്രനായി ചീറ്റും എന്നല്ലാതെ നമ്മളുമായി അങ്ങനെ വന്യമാകുന്ന ജീവിയെ അല്ല പൂച്ച. എന്നാൽ നായ വേണമെങ്കിൽ വന്യമായി എന്ന് വരാം. സ്വന്തമായി പൂച്ചകളുള്ളവരുടെ മാനസിക ആരോഗ്യനില മെച്ചപ്പെട്ടതാണെന്ന് ആരോ പഠനം നടത്തിയിട്ടുണ്ട്. അതുപക്ഷെ ഒന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പൂച്ചകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ചിട്ടുള്ള മറ്റൊരു സംഘടന ഇന്റർനാഷണൽ ക്യാറ്റ് കെയർ ആണ്. എന്തൊക്കെ തരം സംഘടനകളുണ്ടല്ലേ! വെറുതെ എവിടെയുള്ള വായനയിൽ വെറുതെ കൗതുകം തോന്നി പറഞ്ഞു എന്ന് മാത്രം. ഒരു പാട്ട് കേട്ടാലോ?

എല്ലാവർക്കും ബുദ്ധിയുണ്ട്. സത്യസന്ധനാകണോ കൗശലക്കാരനാകണോ എന്നത് അവരവരെ ആശ്രയിച്ചിരിക്കും. സാഹചര്യത്തിനും ഒരു പങ്കില്ലാതെ ഇല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അവരവരെ ആശ്രയിച്ചിരിക്കുമെന്ന് തന്നെയാണ്. അവരവരുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങളാണല്ലോ അത് നിശ്ചയിക്കുന്നത്. കഴിവുകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതും കാര്യമാണ്. ബാല്യകൗമാരങ്ങൾ എങ്ങനെ കടന്നുവരുന്നു എന്നതും കാര്യമാണ്. എല്ലാം കാര്യമാണ്. എല്ലാം ചേർന്നിട്ടാണ് ഒരു വ്യക്തി എന്തായിരിക്കണമെന്ന് നിശ്ചയിക്കപ്പെടുന്നതും. അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

ക്രിക്കറ്റിലെ സച്ചിനും ലാറയും ഫുട്ബോളിലെ പെലെയും മറഡോണയും പോലെ സ്വന്തം കഴിവുകൊണ്ട് കായിക ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു ജിമ്മി ജോർജ്. ഇന്ത്യൻ വോളിബോളിന് പുതിയ മുഖം നൽകിയ മഹാപ്രതിഭ. കൊച്ചു കേരളത്തിൽ ജന്മം കൊണ്ടയാൾ, കണ്ണൂർ പേരാവൂർ സ്വദേശി ജിമ്മി ജോർജ്. ഒരു കാലത്ത് ക്രിക്കറ്റിനും ഫുട്ബോളിനും മുകളിൽ കേരളത്തിൽ വോളിബോൾ തരംഗമുണ്ടായതിനു പിന്നിൽ ജിമ്മി ജോർജ് ആയിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തെറ്റുമില്ല. ജമ്പിംഗ് സെർവും അമാനുഷിക സ്മാഷുകളും കൊണ്ട് കളിക്കളം നിറഞ്ഞു നിന്ന താരം, പറന്നു പൊങ്ങി വായുവിൽ നിന്നും സ്മാഷുകൾ തൊടുത്ത ആ അത്ഭുത താരത്തെ ഇറ്റലിക്കാർ ഹെർമിസ് ദേവനുമായിട്ടാണ് ഉപമിച്ചത്. ഇറ്റലിയിലും റഷ്യയിലും അമേരിക്കയിലുമൊക്കെ ജിമ്മി ജോർജിന് ആരാധകരുണ്ടായിരുന്നു. ഇറ്റലിയിൽ പെട്രോൾ അടിക്കാൻ കയറി അതിൻ്റെ പണം കൊടുത്തപ്പോൾ അവർ പറഞ്ഞത്, പണം വേണ്ട, താങ്കളുടെ ഒരു ഓട്ടോഗ്രാഫ് മതിയെന്നാണ്. ഇറ്റലിയിലെ എയർപോർട്ടിൽ ജിമ്മി ജോർജിന് മാത്രമായി പ്രത്യേക വഴി

0: സുഖതമേ രാത്രി.
1: മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴെന്നറിയുമോ? ഭൂമിയെ വല്ലാതെ സ്നേഹിച്ചു തുടങ്ങിയതു മുതലാണ്. പാടുപെട്ട് കൈവരിച്ച നേട്ടങ്ങൾ

കഠിനാധ്വാനം കൊണ്ട് നേടിയ കാര്യങ്ങൾ ഒക്കെയും ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകണമല്ലോ എന്ന ചിന്ത അതൊരു വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. ആ അസ്വസ്ഥതയിൽ നിന്ന് മോചനം നേടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മരിച്ചതിനു ശേഷം വേറെ ലോകമുണ്ടെന്ന് ചിന്തിക്കാനാവണം. അവിടെ ചെന്നതിനു ശേഷം വേറൊരാളായി ഈ ഭൂമിയിലേക്ക് തന്നെ പുനർജന്മമായി വരാനാകണം. സാങ്കല്പികമായ മനോഹരമായ ചിന്ത. ഭൂമിയോടുള്ള അഗൈതവും അഗാധവുമായ ഭ്രമം കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാനായത്. ഈ ചിന്തയിൽ നിന്നാണ് സ്വർഗവും പുനർജന്മവും ഒക്കെ ഉണ്ടായത്. മനോഹരമായ സങ്കല്പം എന്നതിനപ്പുറം അതിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല എന്ന് നമുക്കറിയുകയും ചെയ്യാം. ഒരു പാട്ട് കേട്ടാലോ?

വരാനിരിക്കുന്ന ജന്മങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നതിനേക്കാൾ ഇപ്പോഴുള്ള ജന്മത്തെ എത്രമാത്രം അർത്ഥവത്താക്കാം എന്നാലോചിക്കുന്നതല്ലേ നല്ലത്? അന്നന്നത്തെ ജീവിതം കഴിച്ചുകൂട്ടാനുള്ള പെടാപ്പാടിൽ മുഴുകിക്കഴിയുന്ന സാധാരണക്കാരൻ മരണത്തെക്കുറിച്ചുള്ള ഭീതിതമായ ചിന്തകളിൽ മുഴുകാറില്ല. അവൻ അവൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവന് ജീവിതമാണ് പ്രധാനം, അതിനെ നിലനിർത്തുക എന്നതാണ് പ്രധാനം. അതിനിടയിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ആവില്ല തന്നെ. ഒരു പാട്ട് കേട്ടാലോ?

അതെ, കബീറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു മിസ്റ്റിക് കവിയായിരുന്നു. അതിഗംഭീരമായ കവിതകൾ എഴുതി. നിത്യജീവിതത്തിൽ കബീർ ഒരു നെയ്ത്തുകാരനായിരുന്നു. തുണി നെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ധ്യാന നിർവൃതിയിൽ ലയിച്ചു പോകുമായിരുന്നു. എന്താണ് ഈ ധ്യാന നിർവൃതി എന്നൊന്നും ഇപ്പൊ ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. ഇങ്ങനെ ധ്യാന നിർവൃതി പരമമായ മോഹനിദ്രയിൽ ലയിക്കുമ്പോഴായിരുന്നു അത്രേ കബീർ കവിതകൾ എഴുതിയിരുന്നത്. കൂടുതലും അർത്ഥഗംഭീരങ്ങളായ ഈരടികളായിരുന്നു അവ. ദോഹ എന്നാണ് ഭാവാത്മകമായ ഈരടികൾ അറിയപ്പെടുന്നത്. ധ്യാന നിർവൃതി എന്ന് കബീർ പറയുന്നത് കവിത എഴുതുമ്പോൾ താൻ തന്നെ തന്നെ മറന്നുപോയിരുന്നു എന്ന അർത്ഥത്തിലാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: എല്ലാവർക്കും എന്ന് തന്നെ പറയാം, ഏറ്റവും കൂടുതൽ മരണഭീതി ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയുമോ? ഒരാളിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ, പിന്നെ ഒരു രോഗി ICU-വിലാണെന്നറിയുമ്പോൾ, പിന്നീട് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൻ്റെ മരണത്തിന് സാക്ഷിയാകേണ്ടി വരുമ്പോൾ, ഒരാൾ മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എങ്ങനെ മരിച്ചു എന്നാണ്. കുറേ നാളായി കിടപ്പിലായിരുന്നു, അസുഖമുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരാശ്വാസം. ഒരു കുഴപ്പവുമില്ലായിരുന്നെന്നേ, ഇന്നലെയും കൂടെ ഇവിടെ വന്ന് പാല് വാങ്ങി പോയതാണെന്ന് കേൾക്കുമ്പോൾ ഭീതിയായി. നമുക്കും അങ്ങനെ പറ്റുമോ എന്ന ഭീതി. മരിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. സുന്ദര ശീതളമായ ഈ ഭൂമി വിട്ടുപോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഒരു പാട്ട് കേട്ടാലോ?

സൂഫിസത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സവിശേഷമായ ഒരു തത്വചിന്തയാണത്. ദൈവം എല്ലാറ്റിലുമുണ്ട്, എല്ലാം ദൈവത്തിലും. മതം ഒരു ജീവിത രീതിയാണ്, അത് മോക്ഷം തരണമെന്നില്ല. സത്കർമ്മങ്ങൾ ചെയ്യുക, ഗുരുവിൻ്റെ നേതൃത്വമുണ്ടാവുക, ഇതാണ് സൂഫിസത്തിൻ്റെ രത്നച്ചുരുക്കം. ശരിയത്ത്, തരീഖത്ത്, ഹക്കീക്കത്ത്, മർഫത്ത് എന്നീ നാല് വഴികളാണ് സാക്ഷാത്കാരത്തിനുള്ളത് എന്ന് സൂഫിസം പറയുന്നു. ശരിയത്ത് എന്നാൽ നല്ല ജീവിതം നയിക്കുക. തരീഖത്ത് എന്നു വെച്ചാൽ ഗുരുവിൻ്റെ വഴി പിന്തുടരുക. ഹക്കീക്കത്ത് എന്നാൽ ബോധോദയം പ്രാപിക്കുക. മർഫത്ത് എന്നാൽ സത്യം തിരിച്ചറിഞ്ഞ് വിലയം പ്രാപിക്കുക. സൂഫിസത്തിൽ അതിസുന്ദരമായ കവിതകളുണ്ട്. അവൻ വരുമെന്ന് കേട്ട നിമിഷത്തിൽ ഇതുവരെ ശ്രവിക്കാത്ത ഗാനമൊന്നൻ ഹൃദയം കേട്ടു. പതിവുള്ള നൂൽപ്പ് വിട്ടു, പ്രിയൻ മൂലം മറന്നു ഞാൻ പതിവുള്ള പ്രാർത്ഥനകൾ, വ്രതങ്ങൾ, തീർത്ഥാടനങ്ങൾ സകലവും. ഹാ, സച്ചിദാനന്ദന്റെ പരിഭാഷയാണ് സുന്ദരം, സമൃദ്ധം. ഒരു പാട്ട് കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. എന്നാലല്ലേ കർമ്മനിരതമായി പ്രവർത്തിക്കുവാനാകൂ, ഈ സമൂഹത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാനാകൂ. അതുകൊണ്ട് ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭനിദ്ര. സ്നേഹപൂർവം, മധുജൻ.